0: ചിട്ട സ്ഥലം നേടിയെടുത്തോളൂ.
1: ഒരു
0: താളോട്ടമായി 14 അക്ഷരം. ഇനി രിമ പ രണ്ട് ദീർഘം,
1: രിമ പ
0: രണ്ട് ദീർഘം, രിമ പ രണ്ട് ദീർഘം, വീണ്ടും
1: രിമ
0: പ രണ്ട് ദീർഘം, രിമ പ രണ്ട് ദീർഘം, മപ്പ രണ്ട് ദീർഘം, അപ്പോ 14 അക്ഷരം. ഇനി അടുത്ത വരി രീ ഒരു ദീർഘം, രീ ഒരു ദീർഘം, വീണ്ടും നേരത്തെ എഴുതിയ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. രീ ഒരു ദീർഘം, രീ ഒരു ദീർഘം, സരി ഒരു ദീർഘം, ദസരി മാഗരീസ. എന്നിട്ട് അടുത്ത താളവട്ടം രിമാപ്പ രണ്ട് ദീർഘം, മാപ്പാദ രണ്ട് ദീർഘം, അടുത്ത വരി ടീ ഒരു ദീർഘം, ടീ ഒരു ദീർഘം, അത് എഴുതിയ പോലെ തന്നെ
1: റിപ്പീറ്റ്
0: മാഗരീമ, അവിടെ വ്യത്യാസമുണ്ട്. ടീ ഒരു ദീർഘം, ടീ ഒരു ദീർഘം, സരി ഒരു ദീർഘം, ദസരി മാഗരീമ,
1: മാഗരീമ,
0: പദ പ രണ്ട് ദീർഘം, സാദാ പാമ രണ്ട് ദീർഘം, ഗരിസ,
1: സാദാ പാമ
0: രണ്ട് ദീർഘം, ഗരിസ,
1: ഗരിസ.
0: ഇനി അടുത്ത വരി സരിമപ്പ ഒരു ദീർഘം,
1: സരിമപ്പ
0: ഒരു ദീർഘം, രിമ പദ ഒരു ദീർഘം,
1: രിമ പദ,
0: മപദസ,
1: മപദസ,
0: ഒരു താളോട്ടം തീർന്നു. പദസരി ദസരി ദസ,
1: പദസരി
0: ദസ.

0: ദരി ദശ ദീർഘം
1: ദശരി
0: ദശ ദീർഘം ദീർഘം ആ ദശ സരി രി
1: സരി
0: സരി ദീർഘം രി ഇപ്പം വീണ്ടും പതിനാല് പതിനാലും പതിനാല് ഇരുപത്തെട്ട് അക്ഷരമായി. അടുത്ത ലാസ്റ്റ് വരി മാ മൂന്ന് ദീർഘം
1: മാ മൂന്ന് ദീർഘം
0: മപ്പത മപ്പ ഒരു ദീർഘം
1: മപ്പത മപ്പ
0: ഒരു മപ്പത മപ്പ മാഗ ഒരു ദീർഘം ഗ അവിടെ താളം തീരും. പിന്നെ രി മൂന്ന് ദീർഘം ദശരി ദശ ഒരു ദീർഘം
1: ദശരി ദശ
0: ഒരു ദീർഘം സരി ഒരു ദീർഘം രി
1: സരി
0: രി ചിട്ടസ്വരം എഴുതിയല്ലോ
1: എഴുതി
0: ഇനി ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാടി പഠിപ്പിക്കാം.
1: ശരി, നമസ്കാരം.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് കർണാടക സംഗീത പാഠം രണ്ടാം ഭാഗം. പഠിപ്പിച്ചത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിച്ചത് പി എൽ കൃഷ്ണരഞ്ജിനി. സംഗീതസരണി സമാപിച്ചു. സംഗീതസരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീതസരണി.
3: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആരണ്യകം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് രഘുനാഥ് സേത്ത്.

0: കുടുങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം ആ രാത്രി. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് ഇളയരാജ.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: എന്നിട്ടും എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീനിവാസം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇനി കേൾക്കാം ഗ്രാമഫോൺ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗറിന്റെ സംഗീതം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: എസ് രമേശൻ നായർ രചിച്ച് ഇളയരാജ സംഗീതം നൽകി സുജാത പാടിയത് കേൾക്കാം. ഇനി ചിത്രം ഗുരു.

0: ഗ്രാമങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകുന്നു. വികസിത് ഭാരത് ജി റാം ജി പദ്ധതിയിലൂടെ പ്രാദേശികമായ തൊഴിലവസരങ്ങൾക്കും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ഊന്നൽ നൽകുന്നു. സ്വയം സഹായ സംഘങ്ങൾക്കും ചെറുകിട സംരംഭകർക്കും താങ്ങാകാനും ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി കണ്ടെത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു.
1: അടുത്ത ഗാനം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

ബി കെ ഹരിനാരായണൻ രചിച്ച, രാഹുൽ രാജ് സംഗീതം നൽകി സുജാത പാടിയത്, ചിത്രം ദ പ്രീസ്റ്റ്.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി ആകാശവാണി. സമയം 10:00.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സിവിൽ ജിഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ദേവിൻ പ്രഭാകറാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: താങ്ക് യു.
0: നമുക്കറിയാം നേർവഴിയിൽ ഒരുപാട് കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാഴ്ച പരിമിതിയുടെ കാരണങ്ങൾ, അതിനെ കുറിച്ച് ആവാം ഇന്നത്തെ നേർവഴി എന്ന് തോന്നുന്നു.
1: നല്ലൊരു തുടക്കം തന്നെയാണ്. എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെളിയിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ണിന്റെ ഏറ്റവും മുമ്പിലുള്ള സുതാര്യമായ കൃഷ്ണമണിയിലൂടെ അകത്തോട്ട് കടക്കുകയും കണ്ണിന്റെ ബ്രൗൺ ഭാഗമായിട്ടുള്ള കൃഷ്ണമണിയുടെ അകത്ത് കടന്ന് ഇതിന്റെ പുറത്ത് ചെറിയൊരു ലെൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ലെൻസിനെ ഈ ലൈറ്റ് കേന്ദ്രീകരിച്ച് കണ്ണിന്റെ റെറ്റിനിലോട്ട് ഒരു ബിംബം ഉണ്ടാക്കുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് കണ്ണ നാഡിയായ ഒപ്റ്റിക് നെർവ് വഴി ഈ സന്ദേശം തലച്ചോറിലെത്തുകയും തലച്ചോറ് അത് ദൃശ്യമായിട്ട് മാറ്റുകയും ചെയ്തു. ഇതാണ് കാഴ്ചയുടെ ഒരു പ്രക്രിയ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയുടെ മങ്ങലുള്ള കാരണങ്ങൾ വളരെ ലളിതമായിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങ് പറഞ്ഞു പോകും. ആദ്യത്തേത് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും ഫ്രണ്ടിലെ സുതാര്യമായ കൃഷ്ണമണി. ഈ സുതാര്യമായ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന ഏതൊരവസ്ഥയ്ക്കും കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകാം. കണ്ണിന്റെ കൃഷ്ണമണി ഒരു പൊടി വീണ് ഒരു വ്രണം വന്നു, കാഴ്ച നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഈ കൃഷ്ണമണിക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ ആ കൃഷ്ണമണി മാറ്റിവെക്കാം. കൃഷ്ണമണി മാത്രമേ നമുക്ക് മാറ്റിവെക്കാനൊക്കുള്ളൂ. കണ്ട ഏറ്റവും വെളിയിലുള്ള സുതാര്യമായ ഭാഗം, അത് സുതാര്യമായതുകൊണ്ട് പുറകിലുള്ള ഐറിസ് കാണുന്നതുകൊണ്ടാണ് അത് കറുപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെള്ള നിറത്തിലോട്ട് ആവുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കണ്ണ പുറകിലോട്ട് പോകുമ്പോൾ ഈ പ്രകാശരശ്മി അടുത്ത ദിനം തട്ടുന്നത് കണ്ണിന്റെ അകത്തുള്ള ലെൻസിലാണ്. അപ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനാണ് നമുക്കെല്ലാം അറിയാവുന്ന തിമിരം എന്ന് പറയുന്നത്. കണ്ട ഏറ്റവും ഒത്ത നടുക്ക് കാണുന്ന ബ്ലാക്കിന്റെ അവിടെ ഒരു വെള്ള നിറം വരുന്നതാണ് ഒരുപാട് കൂടിയ തിമിരം. അതുകൊണ്ട് തന്നെ തിമിരം നമ്മൾ നീക്കം ചെയ്ത് അതിന് പകരം ഒരു കൃത്രിമ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലൈറ്റ് കടക്കുന്നത് കണ്ട പുറകിലോട്ടുള്ള വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഡയബറ്റീസ് ഉള്ളവർക്കും ഞരമ്പിന് പ്രായത്തിന്റെ തന്നെ വ്യത്യാസമുള്ളവർക്കും ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.
0: ഇപ്പോ ഈ ഡയബറ്റീസ് ഉള്ളവർ കൂടുതലാണല്ലോ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ, അവർക്ക് ഈ കാഴ്ച മങ്ങുന്ന അല്ലെങ്കിൽ കാഴ്ചക്കുറവ് അല്ലേ?
1: അത് വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി ആ കാഴ്ച നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്തണം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾക്ക് കണ്ടാത്ത രക്തസ്രാവം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിൻ്റെ അകത്തുള്ള ഏറ്റവും പുറകിൽ സ്ഥിതി ചെയ്യുന്ന റെറ്റിന, ഈ റെറ്റിനയിലും കണ്ണിൻ്റെ അകത്ത് ഡയബറ്റിക് റെട്ടിനോപ്പതിയിലും ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്ന കാഴ്ച മങ്ങുന്നവർക്കും ഇപ്പോൾ പ്രത്യാശയുണ്ട്. പണ്ടൊക്കെ നമ്മൾ റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് ലേസർ അടിച്ച് ആ ഭാഗം കരിച്ചു കളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് പകരം കണ്ണിൻ്റെ അകത്തോട്ടുള്ള ഇൻട്രാവിറ്റൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്. കണ്ണിൻ്റെ അകത്തോട്ട് ഒരു മരുന്ന് വെച്ചിട്ട് ഈ ഇറങ്ങിയ ബ്ലഡിനെയും കൊഴുപ്പിനെയും വലിച്ചെടുക്കാൻ കഴിവുള്ള മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ എടുക്കാറില്ല, വേദന എടുക്കാറുമില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത് ഒരുപാട് വരാനുമുണ്ട്. പുതിയൊരു ചികിത്സാ രീതിയാണ് ജെനറ്റിക് ട്രീറ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ കണ്ണിന്റെ അകത്തോട്ട് വൈറൽ വെക്ടേഴ്സ് വഴി ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി പാരമ്പര്യമായിട്ട് കാഴ്ചയ്ക്ക് മങ്ങൾ ഉള്ളവർക്ക് പോലും കാഴ്ച തിരിച്ചു കിട്ടാനുള്ള പ്രത്യാശ നടക്കുന്ന ഒരുപാട് നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്ക് ഈ ഒരു അസുഖം കാണാൻ സാധ്യതയുണ്ട്. സമീപ ഭാവിയിൽ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റോബോട്ടിക് ട്രീറ്റ്മെന്റ് വരുന്നു, കണ്ണിന്റെ അകത്തോട്ടുള്ള മരുന്നുകൾ വരുന്നു, വൈറൽ വെക്ടേഴ്സ് വരും, ഇതൊക്കെ വെച്ച് ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നുള്ളത് കൊണ്ട് പ്രത്യാശ നല്ലതുപോലെ തന്നെ ഉണ്ട്.
0: അതിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ

0: ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോ കുഞ്ഞിന്റെ ഉള്ള കാഴ്ചക്കുറവൊന്നും തിരിച്ചറിയപ്പെടാതെ പോയി, പിന്നീട് പൂർണ്ണമായി കാഴ്ച
1: നഷ്ടപ്പെടുന്നൊരു ബുദ്ധിമുട്ട്. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, പൊതുവേ ആളുകൾക്ക് ഡോക്ടർമാരെ കാണാൻ ഒരു വൈമുഖ്യമാണ്. ഒക്കുമെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് മിക്കവരുടെ ഒരു പോളിസി. ശാസ്ത്രീയമായി പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കുട്ടിയെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഒരു 4-5 വയസ്സാകുമ്പോൾ ഒരു കണ്ണ് പരിശോധന നടത്തുക, അത് കഴിഞ്ഞ് 10-12 വയസ്സാകുമ്പോൾ ഒരു പരിശോധന നടത്തുക, അത് കഴിഞ്ഞാൽ സാധാരണ വലിയ അസുഖങ്ങളൊന്നും വരാൻ പ്രശ്ന കാഴ്ചയ്ക്ക് മങ്ങലൊന്നും ഇല്ല എങ്കിൽ 40 വയസ്സോട് അടുത്ത് വെള്ളെടുത്ത് വായിക്കാനുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ തുടങ്ങുന്ന അവസരത്തിൽ കണ്ട പ്രഷർ ഒന്ന് നോക്കി, കണ്ട ഞരമ്പുകളൊന്ന് നോക്കിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധിച്ചാൽ മതി. 60 വയസ്സാവുന്നത് വരെ, 60 വയസ്സ് കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ഷെഡ്യൂൾ വർഷാവർഷം ഒരു കാഴ്ച പരിശോധന നടത്തുക എന്നുള്ളത്. കാഴ്ച മങ്ങിയവർക്കല്ല, കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാണിക്കുക. നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് പ്രകാശരശ്മികൾ കടന്ന് ദൃശ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് കണ്ണിൻ്റെ ഉള്ളിലോട്ട് നോക്കി രോഗിയുടെ കണ്ണിൻ്റെ അകത്തുള്ള രക്തക്കുഴൽ കണ്ട് നേരിട്ട് രക്തക്കുഴലുകളുടെ അവസ്ഥ ആരോഗ്യം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡയബറ്റിക് ആണെങ്കിലുള്ള വ്യത്യാസം, കൊളസ്ട്രോൾ കൂടിയവർക്കുള്ള വ്യത്യാസം, BP കൂടിയവർക്കുള്ള വ്യത്യാസം, പുകവലിക്കുന്നുള്ളവർക്കുള്ള വ്യത്യാസം. ഇപ്പോൾ പലപ്പോഴും കണ്ണിൽ നോക്കിയിട്ട് വേറൊരു ചോദ്യമില്ലാതെ നിങ്ങൾ എത്ര സിഗരറ്റ് ദിവസം വലിക്കുന്നു വരെ ചോദിക്കാൻ വരെ ഡോക്ടർമാർക്ക് ഒക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ അവസ്ഥയെപ്പറ്റി മാത്രമല്ല മൊത്തം ശരീരത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി ഒരു നേത്രവിദഗ്ധനെ വിലയിരുത്താൻ സാധിക്കും.
0: അതുപോലെ ഈ കാഴ്ച പരിമിതി ജനറ്റിക്കലി വരുന്ന ഒരുപാട് പേരുണ്ട്, പൂർണ്ണമായും കാഴ്ച ഇല്ലാത്ത, അതിനുള്ള കാരണം
1: നമുക്ക് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പല അസുഖങ്ങളും വരാം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറയ്ക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്നും, കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ഇന്ന അസുഖങ്ങളുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കല്ല എന്നും പറയാനൊക്കുന്ന നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് നമുക്ക് ചെയ്യാനായിട്ട് ഒക്കും. കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജന്മനാ വരുന്നതാണോ, അടുത്ത തലമുറയ്ക്ക് ഇത് പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടോ. പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാൻ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയിൽ ഏതൊക്കെ ജീൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് നോക്കിയിട്ട് ഒരു ജനറ്റിക് കൗൺസിലിംഗ് വഴി നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാനായി. എല്ലാ ജനറേഷനും വരണമെന്നുമില്ല, പണ്ട് ചികിത്സിക്കാൻ ഒക്കാത്ത പല അസുഖങ്ങളും ഇപ്പോൾ ചികിത്സയുണ്ട്. നമുക്ക് ഇന്നൊരു ദിവസം ഒരു ഡോക്ടർ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലും നാളെ വരില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. നമ്മുടെ മനോധൈര്യവും നമ്മുടെ കണ്ണിന് ഒക്കുന്നത്രയും ആരോഗ്യവും നിലനിർത്തുക. കാരണം നാളൊരു കാലത്ത് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അത് നിങ്ങൾ ഇത്രയും നാൾ അത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ ഒക്കുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, റിസർച്ച് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. റെറ്റിനയ്ക്ക് ഡാമേജ് ഉള്ളവർക്ക് ചിപ്പ് വെച്ചിട്ട് അത് കാഴ്ചയായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബയോണിക്കായി അത് കണ്ണിൻ്റെ അകത്തോ വെക്കുന്ന ഒരു ഉപകരണമാണ്. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ വെച്ച് കൂടുതൽ കാഴ്ച കിട്ടാനായിട്ട് പ്രത്യാശയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നതെങ്കിലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലാണ് നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങിയെന്നുള്ള നോക്കി തന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ടൊക്കും. ഇപ്പം കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്കത് കൂടുതൽ മങ്ങൽ വരാതിരിക്കാനും കൃഷ്ണമണി മാറ്റി വെക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. തിമിരമാണെങ്കിൽ നമുക്ക് അതിന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ടുള്ള എഫേർട്ട് നമുക്ക് എടുക്കാൻ നോക്കുന്നത്. റെറ്റിനയിൽ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനും പക്ഷേ ഇപ്പോൾ ഇൻട്രാവിറ്റൽ ഇഞ്ചെക്ഷൻസും ജനിതക ട്രീറ്റ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ള തലച്ചോറിലോട്ടുള്ള ഡിഫക്ട്സ് നമുക്കെല്ലാവരും, നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ കൈയോ കാലോ പൊക്കാതിരിക്കുന്ന ഒരാൾ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ക്രമേണ കൈയും കാലും അനക്കാനുള്ള ശക്തി തലച്ചോറ് തിരിച്ച് വീണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചയ്ക്കുള്ള മങ്ങലും ക്രമേണ വീണ്ടെടുക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനൊക്കുന്നില്ല. പിന്നെ വരുന്ന ക്രമാതീതമായ പ്രഷർ കൂടി കണ്ണിൻ്റെ നാടികൾ ക്രമേണ ദ്രവിച്ചു പോകുന്ന ഗ്ലോക്കോമ എന്നുള്ള അസുഖം. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നെർവ് ഫൈബേഴ്സിന് റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഉടനെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുമെന്നൊക്കെ പറയാനൊക്കുന്നില്ല. റെറ്റിൻ ഇംപ്ലാന്റ്സ് വഴി മാത്രമേ നമുക്ക് തിരിച്ച് കാഴ്ച വീണ്ടെടുക്കാനൊക്കുള്ളൂ. അത് കുറച്ചുകൂടെ സമയം ചിലപ്പോൾ റിസർച്ചിനും കാര്യങ്ങൾക്കും വേണ്ടി വരാം. കാഴ്ചയ്ക്ക് മങ്ങലോ കാഴ്ച പരിമിതിയൊക്കെ ആണെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും അങ്ങനെയുള്ള ഫ്രണ്ട്ലി അല്ല. കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള നടപ്പാതകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ ഒരു വൈദ്യം വെച്ച് നടന്ന് ഇത് എനിക്ക് ഉപയോഗിക്കാൻ ഒക്കും എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അതിന് ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളോട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. 5-10% ഉള്ളൂ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ നടന്ന് ഇത് എനിക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം വരികയും ഇതുപോലുള്ള നമ്മുടെ കൂടെ സഹോദരന്മാർക്ക് ജീവിതത്തിൽ യഥേഷ്ട നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
0: നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണിനെ

0: എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം.
1: നമ്മൾ പലപ്പോഴും കാഴ്ചക്കൊരു മങ്ങൽ വന്നാൽ അടുത്തൊരു കണ്ണടക്കടയിൽ പോയി ഒരു കണ്ണാടി വെക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതല്ല, ഇതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ മരുന്ന് കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ 4-5 വർഷം അതേ കഴിക്കുക, ഡോക്ടറേയും കാണത്തില്ല, ഷുഗറും നോക്കത്തില്ല. അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. കാഴ്ച നല്ലതുപോലെ ഉണ്ടെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും കാണിക്കുക. ഡയബറ്റിക് ആണെങ്കിൽ വർഷാവർഷം ഒരു നേത്രപരിശോധന നടത്തി കാഴ്ച നിലനിർത്താനായിട്ട് വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായി ഒരു നേത്രവൈദ്യനെ കണ്ട് അവന് ചെക്ക് ചെയ്യുമ്പോൾ ചില നാഡികൾ നോക്കുന്നു, കണ്ണിൻ്റെ പ്രഷർ നോക്കുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറയുന്ന മുറയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ ഈ കാഴ്ച നമുക്ക് മിക്കവാറും നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ തന്നെ നിലനിർത്താൻ സാധിക്കും.
0: നേത്രദാനത്തെ പറ്റി ഇപ്പം ഒരുപാട് അവയർനെസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ നേത്രദാനത്തെ കുറിച്ചും അതിൽ ചില സംശയങ്ങളും കാര്യങ്ങളും പൊതുവായിട്ടുണ്ടാവുമല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാം.
1: നേത്രദാനം മഹാദാനം എന്നുള്ളൊരു വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മരണശേഷം നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ച് മറ്റൊരാൾ കാണുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നേത്രദാനത്തിൽ നടക്കുന്നത് മരിച്ചൊരാളുടെ കണ്ണിന്റെ ഏറ്റവും മുമ്പുള്ള സുതാര്യമായ കൃഷ്ണമണി നമ്മൾ വേർതിരിച്ചെടുക്കുകയും ആ എടുത്തു എന്ന് ബന്ധുക്കൾക്കും മൃതദേഹത്തിലും അറിയാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് ആയിട്ട് കണ്ണുകൾ വെക്കുകയും അത് മൂടി വെക്കുകയും വെളിയിൽ നിന്ന് ഒരു വിരൂപവും തോന്നാത്ത രീതിയിൽ നമ്മൾ കണ്ട കൃഷ്ണമണി നമ്മൾ എടുക്കുകയും ഈ കൃഷ്ണമണി കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ വെച്ച് ചേർക്കുകയും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ചിലപ്പോൾ ഒരു കൃഷ്ണമണി 2 പേർക്ക് തന്നെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം 2 കൃഷ്ണമണി കൂടെ 4 പേർക്കാണ് കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ കൂടെ വൈകല്യം വന്നിട്ടുള്ള 4 പേർക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് ദാനം ചെയ്യാൻ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാലും എൻ്റെ മരണശേഷം അധികൃതരെ അറിയിക്കേണ്ടത് എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരുമാണ്. മരിച്ചു കഴിയുമ്പോൾ അടുത്തുള്ള ആളുകൾ അടുത്തുള്ള കൈ ബാങ്കിൽ വിളിച്ചിട്ട് പറയുമ്പോൾ ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ എത്രത്തോളം നേരത്തെ എടുക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും കണ്ണുകൾ. അത് ലാബിൽ കൊണ്ടുപോയി അത് പ്രിസേർവ് ചെയ്ത് അടുത്തൊരാൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ മരണശേഷം കൃഷ്ണമണി കണ്ണിൻ്റെ സ്ട്രെങ്ത് കുറയാതിരിക്കാനായിട്ട് കണ്ണുകൾ മൂടി തന്നെ വെക്കുക. ഒരു കോട്ടൺ ബോൾ എടുത്ത് തണുത്തുള്ളത്തിൽ മുക്കി കണ്ട പുറത്ത് വെച്ചാൽ അതിന് ഈർപ്പം നിലനിൽക്കാൻ സാധിക്കും. കണ്ണ് തുറന്നിരുന്ന ഫാനിന്റെ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമണികൾ പെട്ടെന്ന് പറ്റിപ്പോവും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കഴിവതും ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണുകൾ മൂടി വെച്ച് അതിന്റെ പുറത്ത് നനഞ്ഞ തുണിയോ കോട്ടണോ വെച്ച് പ്രിസേർവ് ചെയ്യുക. ഡോക്ടർമാർ വന്ന് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് മരിച്ചൊരാളുടെ മൃതദേഹത്തിന് ഒരു വ്യത്യാസം തോന്നാത്ത രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് അവർ പോവുകയും ഈ കൃഷ്ണമണികൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ച 4 പേർക്ക് വരെ കാഴ്ച കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്.
0: ഡോക്ടറിന് നമ്മുടെ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഒരു സന്ദേശമായിട്ട് പറയാൻ എന്താണ് ഉള്ളത്?
1: ഭാവി നല്ല ശോഭനീയം തന്നെയായിരിക്കും. കാരണം ഇപ്പോഴത്തെ ആധുനിക ചികിത്സയുടെ കുതിപ്പ് വളരെ വളരെ വേഗത്തിലാണ്. അത് ജനിതകമായിട്ടുള്ള ചികിത്സയിലാകാം, ബയോണിക് ഐ പോലത്തെ ചികിത്സകളിലാകാം, കണ്ടകത്തോട്ട് വെക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടുള്ള മരുന്നുകൾ വഴിയാകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടർ മൊബൈലൊക്കെ വെച്ചിട്ട് വെളിയിൽ നിന്നുള്ള ലൈറ്റിനെ എടുത്ത് ഡയറക്റ്റായിട്ട് തലച്ചോറിലോട്ട് സന്ദേശമായിട്ട് കൊടുക്കുന്ന രീതിയിലാകാം. ഒരുപാട് രീതിയിൽ കാഴ്ച പരിമിതർക്കായിട്ടുള്ള ശ്രമങ്ങളും ചികിത്സയും ലോകം കുറച്ചുകൂടെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ നാലുട്ടി നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ പല സ്മാർട്ട് റോഡുകളിലും കാഴ്ച പരിമിതർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കിങ്സ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലുള്ള മാർക്കിംഗ് ഉണ്ട്, ട്രെയിനിൻ്റെ അകത്തും ബ്രെയിൽ ലാംഗ്വേജിലുള്ള സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാഴ്ച പരിമിതർ മനസ്സിലാക്കുകയും അത് അവരുടെ അവകാശമാണെന്നും അത് ഉപയോഗിക്കുകയും കൂടി വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ തരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കാഴ്ച പരിമിതർ ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ സർക്കാരും അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി കൂടുതൽ റോഡുകളും ഇതുപോലെ കാഴ്ച പരിമിതർക്ക് യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ സജ്ജീകരിക്കാൻ ഒക്കുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചേഞ്ചസ് കാഴ്ച പരിമിതർക്ക് സമീപ ഭാവിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കാഴ്ച വെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പുതിയ ചികിത്സാ വിധിയിൽ കൂടെ ഈ കാഴ്ച കൂടി വരാനുള്ള വളരെ വളരെ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
0: തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
2: നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: നേർവഴി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ

0: കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: Work from home, high salary, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
3: കുടുങ്ങി
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
7: ആകാശവാണി.
8: തമിഴ് ചൊൽ മാളി.
9: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

0: தமிழ்ச்சூழல் மாலை நிகழ்ச்சியில் தொடர்ந்து நேயர்கள் கேட்க இருப்பது திரு சுப்பிரமணியன் கிள்ளிப்பாலம் அவர்கள் எழுதி வழங்கும் சிறுகதை அகநக.
1: അന്റെ കാലി പെരിയ ഉർച്ചാക്കത്തുടൻ തൂക്കത്തിലിരുന്ന് എഴുന്താൻ വിശ്വൻ. അതർക്കൊരു കാരണമുണ്ട്. അന്റെ മാനിലനൂൾ കൺകാഴ്ച വിഴാവിൻ ഇരണ്ടാമത് നാൾ. മുതൽ നാൾ ഏതോ തിരേപ്പട നടികയിൽ നടനമുള്ളടങ്ങിയ തിറപ്പ് വിഴാവെല്ലാം ഇരുന്നതാകെ സെയ്തി. അവ്വകൈ നികഴ്ചകളിലെല്ലാം അവനക്ക് വിരുപ്പമില്ലേ. അനാൽ ഇന്റെ കണ്ടിപ്പാകെ പോകത്താൻ വേണ്ടും. പള്ളിക്കൂട നാട്കളിൽ പാഠത്തിട്ടത്തിൻപടി അമൈന്തിരുന്ന പുസ്തകങ്ങളെ പഠിത്തു മുടിക്ക താൻ എവളവോ ഇന്നൽപ്പെട്ടത് വിശ്വനിൻ നിനൈവർക്ക് വരെ അവൻ സിരുത്തുവിട്ടാൻ. പിർപ്പാട് മേർപഠിപ്പിർക്ക് പിറക് വേലയ്ക്കിടയ്ക്കാമൽ ചുറ്റിത്തിരുന്ന നാട്കളിൽ പിറർ തൂണ്ടുതലില്ലാമലേയേ നൂലകങ്ങളിൽ ഏറിയിറങ്ങി വാസിപ്പ് വാസിപ്പ് വാസിപ്പ് മുട്ടുന്നാൻ. അവ്വാറ് പല എണ്ണങ്ങൾ അവൻ ഉളത്തിലേഴ വണ്ടിയെ മിതിത്തപടി വന്ന കളയ്പ്പി അവൻ ഉടൽ മറന്നു പോന്നത്. നൂൽ കൺകാഴ്ചി തിടലിൻ മുൻ തിരണ്ട കൂട്ടത്തെ പാർത്ത വിശ്വൻ വിയപ്പാൽ സോർന്നു പോനാൻ. എവ്വളവ് കൂട്ടം വാസകർകളെ വിടെ നൂൽ വെളിയിട്ടാളുകൾ എണ്ണിക്കയെ അധികമോ. തൻ മിതിവണ്ടിയെ ഉരുട്ടിയപടി ഉള്ളേ നുഴന്താൻ വിശ്വൻ. എത്തനെ പ്രചുരങ്ങൾ, ഒവ്വൊരു പ്രചുരത്തിലും എവ്വളവ് പുസ്തകങ്ങൾ. ഇതിൽ കലന്തുകൊള്ളുന്നവർകൾ എണ്ണിക്കയെ വിടെ ഇതിൽ കലന്തുകൊള്ളാത്തവർകൾ എണ്ണിക്ക എവ്വളവാകെ ഇരിക്കും. ഒരേ ഒരു മാനിലത്തിൻ നില ഇതുവന്നാൽ ഇവ്വുലകിൽ ആകമൊത്തം എവ്വളവ് മൊഴികൾ. ആ മൊഴികൾ ഒവ്വൻ്റിലും നികൾക്കാലത്തിലും ഇറന്തകാലത്തിലുമാകെ എത്തനെ നൂലുകൾ. അത്തകയ എണ്ണങ്ങൾ അവനുൾ ഇരുന്ന ആണവത്തെ കുന്തച്ചെയ്യ വരലാറ്റിൽ താൻ എവ്വളവ് ചെറിയ പുള്ളി എൺപതെ ഉണര ചെയ്തത്. ഒവ്വൊരു വെളിയിട്ടാളുകൾക്കും അനുവദിച്ചിരുന്ന കൂടാരങ്ങളിൽ ഇരുന്നപടി അവറ്റിൻ പൊറുപ്പാളുകൾ കൈപേശിയിൽ പാർത്തപടി നേരത്തെ വീണടുത്തിക്കൊണ്ടിരുന്നനർ. അതിവേഗമാകെ നടന്നു ചെല്ലും നബറുകൾ ഏതോ തൊല്ലിയൽ പൊരുക്കളെ പാർപ്പതുപോൽ നൂലുകളെ തൊലയിലിരുന്നേ പാർത്തും പാർക്കാമലും നകർന്നന. അവർകളെ ഉള്ളേ അഴയ്പതിൽ ചിലർക്ക് മട്ടുമേ അക്കറി. മറ്റേവർകൾ വാടിക്കയാളുകളിടം ഏതോ വിരോധമുള്ളതുപോലെ അവരവർ കൈപേശിയിലിരുന്ന് പാർവയെ സറ്റും മാറ്റുവതാകയില്ലേ. മിതിവണ്ടിയെ

വിട്ടുവിട്ട് ഉള്ളിനുടേന്ത് നടക്കത്തുടങ്ങിയ വിശ്വൻ ഒരിടത്തിൽ ഒരു കൂട്ടത്തെ കണ്ടാൽ നിറയെ നബറുകൾ അധിക സത്തം വന്നുകൊണ്ടിരുന്നത്. എന്നെ വിടയം, പുകഴ്പറ്റ നബറുകൾ എവരെയാണ് മന്ത്രിപ്പാരാ? ആർവത്തുടൻ അവൻ ആ കൂട്ടത്തെ നോക്കി നകർന്നാൻ. അരുകാമയിൽ സെൻറ്റതും കാരണം വിളങ്ങിയത്. ഒരു പെരിയ പലകയിൽ ടീ കാപ്പി വട എൻ്റെ പെരിയ എഴുത്തിൽ എഴുതിയുള്ളത്. ഇറുതിയാകെ നടന്ന് നടന്ന് സെല്ലവണ്ടി ഇടത്തെ വന്നടയുന്നാൻ വിശ്വൻ. അട നീയാ, വാപ്പാ, സന്തോഷം. ഏർക്കനവേ തെരുന്ത നബറാകെ ഇരുന്നാലും കൂടെ ഇവ്വളവു നേരം പാർത്ത കൂട്ടത്തിൽ മുതൽ മുതലാകെ ഒരു നബറനും തന്നെ പാർത്ത് സിരിത്തതും വിശ്വനക്ക് മകിഴ്ചി. ഉന്നടെ ഒന്നിരണ്ട് പുസ്തകം വിത്തുതിടാ, അവർ സ്വന്നതെ വിശ്വനാൽ മുഴുമയാകെ നമ്പ മുടിയവില്ലേ? എന്നാലും അക്കൂറ്റ് അവനുക്കുൾ മനനിറവേ വിതയത്തത്. ഒരു പത്ത് നിമിഷം കടയെ പതുക്കുവാ, നാങ്ക പോയി സാപ്പിട്ടിട്ട് വരുമോ? വ്യാപാരത്തിന് അടിപ്പടയെ ചൊല്ലിക്കൊടുത്തുവിട്ട് താൽക്കാലികമാകെ ആ പൊറപ്പെ വിശ്വനിടം ഒപ്പടയത്തുവിട്ട് ആ കുഴുവിനർ വെളിയേറിനർ. അന്ത കാല ഇടവേളയിൽ അവൻ കണുകളും മനമും അങ്ങേ അടുക്കി വയ്ക്കപ്പെട്ടിരുന്ന പുസ്തകങ്ങളിന്മേൽ സെൻറ്റത്. ഹായ്, അതോ അങ്ങേ അവൻ എഴുതിയ പുസ്തകം. വിശ്വനുക്ക് സ്വർക്കളോടാകെ പകരമുടിയ ഇൻപം. മുഖപ്പ് അട്ടയിൽ വിശ്വൻ കമലേശ്വരം എൻ്റെ അവനുടെ പുനേപ്പേറെ പാർത്തതും മെയ്സിലിർപ്പ്. ഒരു സിലറേനും അതേ പാർത്തുവിട്ട സെൻറ്റിറപ്പർ എൻ്റെ അവൻ അനുമാനിത്താൻ. അന്ത കട്ടിലിരുന്ന് ഒരു നൂലെടുത്ത് തിരുപ്പി വയ്ത്താൽ തൻ പുകയപ്പെടുത്തിയും പിറർ പാർപ്പർ. ചെറുതു നേരത്തിർക്കുൾ അവൻ മനതിർക്കുൾ ആയിരം എണ്ണങ്ങൾ. മഞ്ഞുണ്ടാ പിൻപുറം ഇരുന്ന് കേൾവി വരെ അവൻ തിരുമ്പി പാർത്താൻ. ഇന്ത നടുമത്യാന വേളയിൽ ഇവർ ഞാൻ പനിയിരിക്കിറാതാ എന്ത് വിസാരിക്കിറാർ? വിശ്വനക്ക് ഒന്നും വിളങ്ങവില്ലേ. ഞാൻ കേട്ടത് കാതിലെവിടില്ല, എം ടി എഴുതുന്ന മഞ്ഞുണ്ടാന്ന്. ഇമ്മുറ ഒരു മിരട്ടൽ തുനിയിൽ വാടിക്കയാളർ വിനവനാർ. ഇല്ലേ, പണിവുടൻ പതിലെടുത്താൻ വിശ്വൻ. ഖസാക്കിന് ഇതിഹാസമുണ്ടാ? ഇല്ലേ, വേറെ എന്നതാൻ ഇരിക്ക്. അവർ ഗർജിക്ക പതിലെഴുതുവും കൂറാമൽ വിശ്വൻ മൗനമാകെ നിൻറാൻ. നല്ല പുസ്തകങ്ങളെയെല്ലാം വാങ്ങിവെക്ക മാട്ടീങ്ങളാ? ആ കേൾവിക്ക് പതിലാകെ വിശ്വൻ ഓർ അസട്ട് ചിരിപ്പെ ചിരിക്ക അന്തനവർ മൗനമാകെ വെളിയേറിനാർ. ചെറുതു നേരം കഴുത്ത് അഴകാന ചില പെൺപിള്ളികൾ ഉൾനുഴന്തനർ. കുറുത്ത ഒരു കാരണത്തിൻ ഇല്ലാമയിലും അവർ അവനെ പാർത്ത് പുന്നകെ സിന്ത അവനും അതേ പ്രതിഫലിത്താൻ. കൊഞ്ചം നേരം അവർക്കിടയെ വിവാദങ്ങൾ നടന്നന. ഇറുതിയാകെ അവളിൽ ഒരു പെൺപിള്ളെ അവനിടം വിനവിനാൾ. ഇംഗ്ലീഷ് ബുക്സ് ഇരിക്കാണ? ഇല്ലേ, വിശ്വൻ ബദലെളിത്താൻ. അതേ കേട്ട് വേറെതും കൂറാമൽ അവർക്കുള്ളേ ഏതേതോ പേശിയപടി കൂണ്ടാകെ വെളിയേറിനർ. താൻ ഓർ എഴുത്താളൻ എൻ്റെ അവർക്കിടത്തിൽ അറിമുഖം ചെയ്യാമൽ പോനതെ നെനേന്ത് അവനുക്കുൾ സോകം. താൻ നിർക്കും കൂടാരത്തെ കമനിത്തും കമനിക്കാമലും കടന്നു ചെല്ലും നവറുകളെ പേച്ചു തിറനാൾ ഉള്ളേ അഴയ്ക്ക് ഇയലാമൽ പോനതിൽ അവനുക്ക് ഉള്ളുക്കുൾ സറ്റ് കുറ്റ ഉണർവ് അധികരിത്തു വന്നത്. താർക്കാലിക പുറപ്പ് കൊടുത്തുവിട്ട് ചെന്റവർകൾ തിരുമ്പി വരുമുൻ ഒരു വ്യാപാരമാവത് തൻ മൂലമാകെ നടന്നുവിടാത എന്റെ എണ്ണം അവനുക്കുൾ അലയടിത്തത്. പുതു എഴുത്താളർകളുടെ പുസ്തകങ്ങളുണ്ടാ? ഒരു നടുത്തര വയതുടയവർ കേട്ടാർ. ഇരുക്ക് സാർ, ഉള്ളവങ്ക. ഇങ്ങ പെരുമ്പാലും പുതു എഴുത്താളറുകൾ താൻ. ഒരു വ്യാപാരമാവത് നടന്നുവിടും എന്റെ എണ്ണത്താൽ വിശ്വനക്ക് മകിഴ്ചി. അത്തുടൻ തൻ നൂൽമേൽ ഒരു മുറയാവത് അവർ പാർവേ പതിയാതെ എന്റെ അവൻ അവാപ്പെട്ടാൻ. ഞാനും ഒരു എഴുത്താളർ താൻ. വന്തനവർ അവ്വാറ് കൂറ എന്നെ തൻ വസനത്തെ അവർ സൊൽകിറാറെ എന്റെ വിശ്വനക്ക് എണ്ണം. ഹായ് സാർ, തന്നെ അറിമുഖപ്പെടുത്ത അവർ താൻ ശരിയാരൻ അവർ എൻ്റെ വിശ്വൻ എണ്ണിനാൻ. മൂന്നോ നാലോ പുതു നൂലെ കൊണ്ടുപോയി എയിലെ പോട്ട് ഏതാവത് പണമുടിയുമാണ് പാർക്കണം. അവർ എന്നെ സൊല്ല വന്നാർ എൻപത് വിശ്വനക്ക് തുളിയും പുരിയവില്ലേ? ഓക്കേ തന്നെ, ഞാൻ മറുപടിയും വരുവൻ എൻ്റെ ചൊല്ലിവിട്ട് അവരും തിരുമ്പിച്ചല്ല. മറ്റുമൊരു മുറി വ്യാപാരം നടവാമൽ പോനതൻ സോർവെ വിശ്വൻ വെളിക്കാട്ടവില്ലേ? നിറയെ നേരമാകിയും തന്നെ പൊറുപ്പേർക്ക് ചൊല്ലിവിട്ട് ചെന്റവറുകളെ കാണവില്ലേ എൻ്റെ എണ്ണം അവനുക്കുൾ സറ്റ് സോർവെ വിതയ്ക്കാമലില്ലേ? അപ്പടിയിരിക്കെ മറ്റൊരു ഇളം വാടിക്കയാളർ വരുവതെ വിശ്വൻ ഗമനിത്താൻ. താനും നികട്കാല സമുദായത്തിനൊരു പ്രതിനിധി താൻ എൻ്റെ കാട്ടും വകയിൽ കൈപ്പേസിയിലിരുന്ന് പാർവയെ മാറ്റാമൽ വഴിയെ കണിത്തപടി ഉൾനുഴേന്താർ അന്തനവർ. അന്ത ഇളയഞ്ഞനൻ മുഖത്തെ പാർത്തതും ഇതർക്ക് മുന്നതാകെ എങ്കെയോ കണ്ടിരുപ്പതാക്കിയ എണ്ണം വിശ്വനക്കുൾ തോന്നിയത്. ആനാൽ എങ്ക് എൺപത് ശരിയാകെ നിന്നേവർക്ക് വരവില്ലേ? ചെറുതു നേരം കഴുത്ത് നിവർന്ന് പാർത്ത അന്ത ഇളയഞ്ഞൻ ഒരേ പാർവയിലേ വിശ്വനെ ഇനം കണ്ടുകൊണ്ടാൻ. ഡേ വിഷു, അവൻ കത്തിനാൻ. ജസ്റ്റിൻ തന്നെ വിശ്വനക്കും അവരത് പേർ നിന്നേവർക്ക് വന്നത്. വാട്ട് എ സർപ്രൈസ്! നൻബറുകൾ ഇരുവരും ഒരുവർക്കൊരുവർ കൈകുലുക്കി അണയത്ത് കൊണ്ടനർ. ഇപ്പവും മുന്നിടം എന്ത മാറ്റവും ഇല്ലേ? പ്ലസ് ടു

വെച്ച് പാത്ത അതേമാതിരി. തന്നെ കുറിത്ത നൻപനിൻ അന്ത കൂറ്റൈ ഒരു പാരാട്ടാക്ക ഉണർന്നാൻ വിശ്വൻ. ആനാൽ തൻ മുന്നാൽ നിൽക്കും പരുമൻ ഉടലുണ്ടനാന് മറ്റും ആഡംബര ഉട അണിന്തിരിക്കും ഇന്ത നബർദാന അൻറ്റു തന്നുടൻ പഠിത്ത അന്ത നൻപൻ എന്റെ എണ്ണം മനതർക്കുൾ ഏഴ അതേ തൂലമാക സ്വൽവതിലിരുന്ന് അവൻ പൊത്തി തടുത്തത്. എന്നവെല്ലാം ബുക്സ് ഇരിക്കടാ വാടിക്കയാളർ കേൾക്ക് ഒവ്വൊരു നൂലാകെ എടുത്തു കാട്ടി വിളക്കിനാൻ വിശ്വൻ. ഇറുതിയാകെ അച്ചത്തിൻ കണ്ണ് എഴുന്ന പെരിയ ഇതേ തുടുപ്പുകളെ പൊരട്പെടുത്താമൽ നൻപൻ എന്റെ ഉരുമയുടൻ നിദാനമാക അന്ത സെയ്തിയെ തെരുവിത്താൻ വിശ്വൻ. ഞാനും എഴുതുവേൻ എന്നെ എഴുതുവേ സിറുകഥകൾ ഇത് ഞാൻ എഴുതുന്ന നൂൽ. വിശ്വൻ തൻ നൂലെ എടുത്ത് കാട്ടിനാൻ. അത് ശരി കലക്കിയിട്ടമച്ചാ തോളിൽ തട്ടിക്കൊടുത്ത് നൻപൻ പാരാട്ട വിശ്വനുക്ക് എണ്ണറ്റ മകിഴ്ചി. ഇരുപ്പിനും അവൻ മുഖത്തിൽ സിരിപ്പില്ലേ. നൂലിൻ ചില ഭാഗങ്ങളെ അംഗങ്ങെ വാസിക്കുമ്പൊഴുത് കോപത്തിൻ മെയ്പാട് നൻപനിൻ മുഖത്തിൽ തെരിയ. താൻ എഴുതക്കൂടാതെ ഏതേനും എഴുതിവിട്ടേന എന്റെ അച്ഛം വിശ്വനുക്കൾ എഴുതുന്നത്. സിരിപ്പെ തവരെ വെവ്വേറെ മെയ്പാടുകൾ നൻപൻ മുഖത്തിൽ തെൻപട ഭയത്താൽ വിശ്വനിൻ ഇതയത്തുടിപ്പ് മെന്മേലും അധികരിച്ചു വന്നത്. ഇറുതിയിൽ തൻ നൻപനാകെ ഇരുന്നും കൂടെ വേറെ ചില നൂലുകളെ താൻ അവൻ തേർന്നെടുത്താൻ എന്നെ തെരുന്നും ഒരു വ്യാപാരം തൻ മൂലമാകെ നടക്കവിരിപ്പതേ നിനിന്ത് വിശ്വനുക്ക് ആറുതൽ. എനക്ക് ഡിസ്കൗണ്ട് എതും ഇല്ലാടാ നൻപനുക്കാന സിറപ്പ് തള്ളുപ്പടിയെ കൊടു എൺപത് ആ കൂറ്റിൽ തൊനിത്തത്. കാർഡ് അക്സെപ്റ്റ് പണിവെങ്കിൽ തന്നെ ആമാം. പണപരിമാറ്റം ചെയ്യും കരുവിയിൽ ഇരുന്ന എൺകളെ നൻപൻ തട്ടിക്കൊണ്ടിരിക്കുമ്പൊഴുത് ഒരെല്ലയിൽ പുറമേ എഴുന്ന വിശ്വൻ തൻ അവാവെ വായ്വിട്ട് കേട്ടുവിട്ടാൻ. എൻ പുത്തകത്തെ വാങ്ങില്ലേടാ അതർക്ക് നൻപണിടമിരുന്ന് പതിലെതുവുമില്ലേ. ഇരുന്നും ചെറുതു നേരം താമതപ്പെട്ട് അവരിടമിരുന്ന് സാക്കുപോക്കുകൾ വന്നത്. ഡേയ് ഞാനേ ഒരു മാസം ലീവിക്ക് വന്നിരിക്കേ ടൈം കിടയാതെ എൻ റീഡിംഗ് രൊമ്പ പൂവർ. തൻ കുറേകളെയും മികുന്ന പെരുമിതത്തുടൻ അവൻ കൂറുവതാകെ വിശ്വൻ ഉണർന്നാൻ. ഒരു പുത്തകം തന്നെ പാതി കാശ് കൊടുപ്പോരും അതുക്കില്ലടാ ബാലൻസ് അപ്പടിന്നാ അൻപളിപ്പാര് കിട്ടും. വിശ്വൻ താമാകെ തൻ നൂലെ എടുത്ത് നീട്ടിനാൻ. ഡേ അതുക്ക് മുന്നാടി എന്നെ ഒരു ഫോട്ടോ എടുത്ത് കൊടുപ്പിയ. ഒരു വേണ്ടുകോളുടൻ നൻപൻ കൈപേശിയെ എടുത്ത് നീട്ട വിശ്വൻ അതേ വാങ്ങിനാൻ. അവർക്കളത് പ്രചുരത്തിർക്കാകെ അനുവദിച്ചിരുന്ന താൽക്കാലിക കൂടാരത്തിന് മുൻ വാങ്ങിയ പുസ്തകങ്ങളെ കയ്യിൽ പിടുത്തപടി നിർക്ക. പുകയപ്പെടത്തേക്കാകെ അവർ മുഖത്തിൽ മറുപടിയും ഒരു ശേർക്കൈ പുന്നകെ മലരുവതെ വിശ്വൻ കവനിത്താൻ. അന്ത നൻപൻ കയ്യിൽ വൈത്തിരുന്ന പുസ്തകങ്ങളിൽ തന്നുടേത് ഇല്ലാമൽ പോനതിൽ വിശ്വനുക്ക് മികുന്ത വരുത്തം. അതർക്കിടയെ മുന്നർ വെളിയെ സെന്റിരുന്ന കുഴുവിനർ തിരുമ്പി വന്നുവിട്ടനർ. വാടാ ഇണക്കിൽ അഞ്ച് ഏൻ കൂടത്താൻ. എതിർപാർക്കാതെ അന്ത അഴയപ്പ് വന്നതും അതെ മതിത്ത് നൻപണുക്ക് പിന്നാൽ നടന്താൻ വിശ്വൻ. ഉണവകത്തിൽ അമർന്നിരിക്കുമ്പൊഴുത് നൻപണിൻ ഗമനം അവൻ കൈപേശിയിൽ താൻ മുഴുകിയിരുന്നത് എൺപതേ വിശ്വൻ കവനിത്താൻ. വാങ്ങിയ പുതിയ നൂലുകൾ അവൻ മടിയിലേയെ അസൈവിൻ്റെ ഓയ്വെടുത്തു കൊണ്ടിരുന്നത്. ഇപ്പവേ 20 ലൈക്കാച്ച് താങ്ക്സ് മച്ചാ. ഫോട്ടോ നല്ല വന്നിരിക്ക്. പുന്നകയിൻ്റെ വന്ന പാരാട്ടർക്ക് ഒരു പുന്നകയെ ബദലാകെ അളിത്താൻ വിശ്വൻ. അണ്ണെ സാപ്പിടന്നേർക്ക് ഉണവ് വകകളിൻ പേറുകളെ ഒവ്വൻ്റാകെ ചൊല്ലത്തുടങ്ങിനാ ഉപസരിപ്പാളർ. ചില്ലി ചിക്കൻ എവ്വളോ എണ്ണെ അതർക്ക് ബദലാകെ ഉപസരിപ്പാളർ സ്വന്ന അന്ത ഒരു നേര ഉണവിൻ വില ഏറത്താഴെ തൻ നൂലൊൻറ്റിൻ വിലയിൻ ഇരുമടങ്കാകെ ഇരുപ്പതെ വിശ്വനിൻ മനം കണിത്തത്. ഒരു ചില്ലി ചിക്കൻ ഹാഫും ഒരു ബീഫ് ഫ്രൈ ഹാഫും. ഹാഫെല്ലാം കിടയാതെ എല്ലാമേ ഫുൾ താൻ. ഒരു കട്ടളയിൻ തുണിയിൽ ഉപസരിപ്പാളർ ഉറയ്ക്ക ചെറുതു നേരം മൗനമാകെ ഇരുന്ന് മനതർക്കുൾ കണക്കിട്ട പിറക് നൻപൻ കൂറിനാൻ. ശരി എണ്ണെ രണ്ടുമേ ഫുള്ളിരിക്കട്ടും. മറുപടിയും അവർ കൈപേശിയിലേ പാർത്തുകൊണ്ടിരിക്ക. ഇരു നൻപറുകൾക്കുമിടയെ ഉറയാടൽ എതുവും നികടവില്ലേ. എല്ലോർക്കും ഇപ്പൊ ക്രൈം താൻ തേവൈ. തിടീറന് നൻപൻ പേശത്തുടങ്ങ് അവൻ ഏതേപ്പറ്റി ചൊന്നാൻ എന്റെ വിശ്വനക്ക് വിളങ്ങവില്ലേ. എന്നെ ക്രൈം വിശ്വൻ കേട്ടാൻ. നീ ക്രൈം എഴുതാമാട്ടോ താനെ. ഒരു മൂന്നാമത് നബറിടമിരുന്ന് അവ്വാറ് ഒരു കേൾവി എഴുമ്പൊഴുത് താൻ മുതൻ മുതലാകെ വിശ്വൻ അതുവരെയുള്ള താൻ പഠിപ്പുകളെപ്പറ്റി മനതിർക്കുൾ ആരായ തലയപ്പെട്ടാൻ. ഇന്നയ്ക്ക് എല്ലാവരും അധികമാ വാസിപ്പത് ക്രൈം താൻ. ഇന്ത മാതിരി സോഫ്റ്റ് എഴുതുന്ന കാലമെല്ലാം മലയേറി പോച്ച്. അന്ത വാദത്തിർക്ക് വിശ്വൻ പതിലെതും കൂറവില്ലേ. നീ രൊമ്പ പൊട്ട് ഇഴു ഇഴുന്ന് ഇഴുക്കറ രൊമ്പ തൂയ്മയാന വാർത്തയെല്ലാം പോടറ അവൻ വിമർശിത്താൻ. അതുക്ക് നീ എൻ നൂല വാസിക്കവേയില്ലേ. തർച്ചയിലാകെ തൻ വായിലിരുന്ന് വിഴുന്ന അവ്വിന നൻപണിൻ ചെവിയിൽ ഒരു നഗയാടലാകെ വിഴുന്നുവിടുമോ എന്റെ അച്ഛം വിശ്വനുക്കൾ എഴുന്നത്. ഞാൻ ലൈറ്റാ മൂന്ന് നാല് പേരെ വാസിച്ചു പാത്തേ അപ്പവേ ഒന്നോടെ ലാംഗ്വേജ്.

0: ക്രാഫ്റ്റിംഗ് ഇതെല്ലാം പറ്റി ഓരളവ് ഐഡിയ കിടച്ചത്. വിശ്വനക്ക് പൊരുൾ വിളങ്ങാതെ ഏതേതോ കലയെച്ചൊർക്കലെയെല്ലാം പോറിക്കൊണ്ടിരുന്നാൻ അവനത് നൺപൻ. ആമാം, അതെന്നടാ പുനെ പേർ കമലേശ്വരം, രൊമ്പ ലോക്കലായിരുക്കു. നൺപണീൻ ഒവ്വൊരു വിമർശനത്തെയും കേൾക്ക് വിശ്വനക്കുള്ളിരുന്ന് തന്നെമ്പിക്ക് വെകുവാകെ കുറയുന്നു വന്നത്. നീ ഇൻസ്റ്റാളിരിക്കുക, ബുക്കെല്ലാം റിലീസാനാ, രണ്ട് റീൽസെല്ലാം പോടണുണ്ടാ, അപ്പത്താ നീ റീച്ചാവ്. അവൻ അറിവുറകളെ പൊഴിന്തു തള്ളിനാൻ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർന്ന് തന്നെ പഴമുടി. സിരിത്തുകൊണ്ടേ വിശ്വൻ തൻ കരുത്തെ നുഴേത്താൻ. ഇപ്പടി വിതണ്ടാവാദം പേശ കൂടിയവൻക കാലം പൂര വീട്ടിലെത്താൻ ഇരിപ്പാനുക. മുതൽ മുതലാകെ നൺവൻ സിനമുറ്റതെ കണ്ട് തൻ അധിക പേച്ചി കട്ടുപടുത്തിരിക്കലാമോ എന്റെ എണ്ണം വിശ്വനുക്കൾ തോന്നിയത്. അതർക്ക് പിറകും തൻ നൂലിലിരുന്ന മറ്റേ കുറേകളെ ഒവ്വൻ്റാകെ നൺവൻ വിളക്ക് മൗനമാകെ ഇരുന്നാൻ വിശ്വൻ. നീ ഇപ്പടി എയ്റ്റീസ് ബൂമറായിരുന്ന ഉന്നെ എവനും തിരുമ്പിയെ പറക്ക മാട്ടാൻ, തെരിഞ്ചുക്കോ. ബൂമറ അപടിന്ന തൻ സ്വല്ലധികാരത്തിലില്ലാതെ പുതു വാർത്തയെ കേട്ടതും അറിവ് പസി അതൻ പൊരളെ വിളങ്ങുമാറ് വിശ്വനെ തൂണ്ടിയത്. ഡേയ്, അതുതാണ്ട നമ്മ അന്തകാലത്തിലെ സ്കൂളിലെ പഠിക്കുമ്പോൾ പഴമെന്നെല്ലാം ചൊല്ലുവോമേ, അതുതാൻ ഇപ്പൊ ഉള്ള ജനറേഷനുക്ക് ബൂമർ. അതർക്കിടയെ വിശ്വനിൻ സട്ടൈപ്പയ്യിലിരുന്ന കൈപേസി ഒലിക്ക് അവൻ അതെടുത്ത് പേശത്തുടങ്ങിനാൻ. എനക്ക് ഉടമ്പുക്ക് കൊഞ്ചം മുടിയല, ഞാൻ പോകട്ടുമാ. നൺപണിടത്തിൽ വിശ്വൻ അനുമതി കേട്ടാൻ. ഞാൻ പേശനതെല്ലാം ഉനക്ക് ഫീൽ ആച്ചണ, സോറി മച്ച, ഉൻ നന്മയ്ക്കാകത്താൻ ചൊന്നെ. ഇറുതിയാകെ നൺപൻ ഒരു വരുത്തത്തെ പതിവ് ചെയ്ത. അവനക്ക് കൊടുക്ക വൈത്തിരുന്ന തൻ നൂലെ കയ്യിൽ പിടുത്തവടി ഉണവകത്തിലിരുന്ന് വെളിയേറിയ വിശ്വൻ കമ്പൈ ഊന്തിയവടി തനക്കാകെ കാത്തുകൊണ്ടിരുന്ന അന്ത മുതിയവരെ പാർത്ത് കൺകലങ്കിനാൻ. കൂപ്പിട്ടാൻ ആനെ വന്തിരിപ്പേനെ അയ്യാ. അവനത് ഉള്ളിലിരുന്ന് വന്ന അന്ത ഉണ്മൈ അവർ മുഖത്തിലും പുന്നകയെ നിറയത്തത്. സ്റ്റാലിലിരുന്ന് ഉന്നടയെ രണ്ടാമത് നൂല ഇപ്പത്താൻ വാങ്ങിയിട്ട് വന്നേ. നീ ഇങ്കതാൻ സാപ്പിട വന്നേന്ന് ചൊന്നാങ്ക. അപ്പൊ ശരി, വാർത്തിട്ട് പോലാമെന്ന് വന്നേ. എന്താ ഇതിലവൻ കൈയെടുത്ത പൊട്ടുത്താ. അവർ കാസ് കൊടുത്ത് വാങ്ങിയ വിശ്വനൻ നൂലൊൻ്റെ എടുത്ത് അവനക്ക് നേരാകെ നീട്ടിയപടി വിണ്ണപ്പിത്താർ അന്ത മുതിയവർ. അതേ വാങ്ങിയ വിശ്വൻ മുതൽ പക്കത്തിൽ അൻപുടൻ എൻ്റെ എഴുതി അതർക്കടിയിൽ കൈയെഴുത്തെയും പോട്ടാൻ. നിറയെ നേരം അവർക്കിടയെ നടന്ന ഉറയാടലിൽ അന്ത സെയ്തിയായി അന്ത മുതിയവർ വിശ്വനിടം പകിർന്നാർ. തമക്ക് പുറ്റുനോയി ഇരുപ്പതെ കണ്ടറിന്ത് മരുത്തുവറുകൾ സ്വന്നതെ അവർ അറിവിക്ക. സെയ്തിയെ കേട്ട അതിർച്ചയാൽ ഉറയന്ത് പോനാൻ വിശ്വൻ. ഇയൽബാഗവേ ഫൈനൽ പാരാട്ടാതെ വിശ്വനുക്ക് അമ്മുറ ഒരു ചേർക്കെ ആർദൽ വാർത്തയൂടെ വരവില്ലേ. സെറുത് നാട്കൾക്ക് പിറക് സട്ടൈ പയ്യിലിരുന്ന് കൈപേസി ഒലിത്തതും വിശ്വൻ അതെടുത്ത് പേശത്തുടങ്ങിനാൻ. ഏറത്താഴെ 9:30 അന്ത മുതിയവ നൺപർ ഉറയാടിനാർ. നേർമയാണ് വിമർശനങ്ങളും പാരാട്ടുകളും കുറ്റച്ചാട്ടുകളും സെവി വഴി വന്ന് കുവിയെ തൻ നൂലെ അവർ മുഴുമയാകെ വാസിത്തു മുടിത്തിരിക്കറാർ എന്നതേ വിശ്വൻ വിളങ്ങിനാൻ. പേശിക്കൊണ്ടിരിക്കും ആ തരുണത്തിൽ കൂടെ പടുത്തിരിക്കും പടുക്കയിലിരുന്ന് കൂടെ തന്നാൽ എഴുമ്പ ഇയലാത് എന്നതേ അവർ തെരുവിത്താർ. എൻപതാൽ അടുത്ത നൂലിൻ പ്രതി ഒൻ്റെ തപാൽ വഴി കൊടുത്തുവിട വേണ്ടും എൻ്റെ അന്ത വയതുമൂത്ത നൺപൻ വിണ്ണപ്പിക്ക. വിശ്വനൻ കൺകളും ഇതയമും ഈരമാനത്. നാട്കൾ സെൻറ്റന് തന്നെ പുതിയ നൂൽ കയ്യിൽ കിടത്തതും അതൻ മുതൽ ചില പക്കങ്ങളെ പുരട്ടിപ്പാർത്തു കൊണ്ടിരുന്ന വിശ്വനിൻ മനതിൽ പല നിനവുകൾ കടന്നുപോയിന്. അപ്പോഴത് താൻ കൈപ്പട എഴുതിയ അന്ത വാസകം കാഗിതത്തിൽ അച്ചിട്ട വടിവത്തിൽ ഇരിപ്പതെ കണ്ട് മറ്റുമൊരു മുറി അവൻ അതേ വാസിത്ത. അമ്മ മലയാളം സാഹിത്യവേദിയിലുള്ള തിരു റഷീദ് ഖാൻ അവരുടെ നിനവുകൾക്ക് മുന്നാൽ ഇന്നൂൽ സമർപ്പണം. വാസിത്ത് മുടുത്തതും അവൻ കണുകൾ നീരൂറ്റിയത്. ഇനി വരും കാലത്തിൽ തന്നുടേ ഇയൽ പടയ്പ്പുകൾക്ക് അവരെ പോന്റെ ഇന്നൊരു വാസകർ ഇരുക്ക മുടിയുമോ എന്റെ അച്ചത്തുടൻ നൂലെ മൂടി വയ്ത്താൻ വിശ്വൻ.
1: നിങ്ങൾ ഇതുവരെ നേരുകൾ കേട്ടത് திரு சுப்பிரமணியன் கிள்ளிப்பாலம் அவர்கள் எழுதி வழங்கிய சிறுகதை.

0: നിഗശീൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ഒലിപരപ്പാണ് തമിഴ്ചൊഴൽ മാലയ്. ഇത്തുടൻ ഇന്ത്യ നിഗശീൽ നിറവടുകയുണ്ട്. വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടവരുന്നത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: തമിഴ്ചൊഴൽ മാലയ്.
2: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
3: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
2: ആർഒ, യുവി, യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ. ഇഎംഐ ആണെങ്കിൽ 900 രൂപ മുതൽ.
3: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
4: അത്തിന്തോ തെനതിന്തോ തകത്തെയ്യാതിനെന്തോ തെനതിന്തോ തിന്തിന്തോ തകരയ്യാതിനെന്തോ.
5: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
6: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
5: അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
5: ആകാശവാണി. സമയം 11 മണി.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: മലയാള ഭാഷയ്ക്കും കേരളത്തിന്റെ കലാപാരമ്പര്യത്തിനും ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്തവരിൽ പ്രഥമ ഗണനീയൻ, അതാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്നതിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ സംഭാവനകൾ. സംസ്കൃതത്തിന് സ്വാധീനം നിറഞ്ഞ കൂത്തിന്റെയും അന്നത്തെ ഭാഷാസാഹിത്യത്തിന്റെയും സ്ഥാനത്ത് ശുദ്ധ മലയാളത്തിൽ അദ്ദേഹം രചിച്ച തുള്ളൽ കൃതികളും പദ്യങ്ങളും മലയാള ഭാഷയുടെ തന്നെ വളർച്ചയുടെ ഭാഗമാണ്. സാധാരണക്കാരന്റെ ഭാഷയിൽ അവർക്ക് രുചിക്കുന്ന കവിതകൾ രചിച്ച നമ്പ്യാരുടെ ഫലിതബോധവും ഏറെ പ്രശസ്തം. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നീ വിഭാഗങ്ങളിലായി 64 തുള്ളൽ കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്ന് കരുതുന്നു. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കൃതികളുടെ മുഖമുദ്ര. 1705 1770 ഇടയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത് എന്നാണ് ലഭ്യമായ അറിവ്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് തറവാട്ടിലായിരുന്നു ജനനം. ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിൽ ജീവിച്ച കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. സ്യമന്തകം, ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, കിരാതം, സന്താനഗോപാലം തുടങ്ങി അനവധിയായ തുള്ളൽ കൃതികൾ എഴുതിയ നമ്പ്യാരുടെ രചനകളിൽ ചിലത് കർണാടക സംഗീതത്തിനും മുതൽക്കൂട്ടായിട്ടുണ്ട്. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ രചനയിലുള്ള ഏതാനും കൃതികൾ നമുക്ക് കേൾക്കാം.

ആദ്യമായി കേൾക്കാം ഏകസ്വരൂപ നമസ്തേ കൃഷ്ണ എന്നു തുടങ്ങുന്ന കൃതി. രാഗം ഹംസധ്വനി, ആദിതാളം. പാടിയത് കെ ജി ജയൻ.

അടുത്തതായി ഹംസാനന്ദി രാഗത്തിൽ നാഥ മുകുന്ദ ശൗരി എന്നു തുടങ്ങുന്ന കൃതി ആദിതാളം, പാടിയത് ആലപ്പി കെ.എസ്. ശ്രീകുമാർ.

കുഞ്ചൻ നമ്പ്യാരുടെ രചനയിൽ അടുത്തതായി പ്രണമത ഗണപതിം എന്നു തുടങ്ങുന്ന കൃതി, ഗൗളരാഗം ആദിതാളം. പാടിയത് വർക്കല സി എസ് ജയറാം.

അവസാനമായി പന്തുവരാളി രാഗത്തിൽ യദുകുല ചാരുലലാമ എന്നു തുടങ്ങുന്ന കൃതി ആദിതാളം. പാടിയത് കെ ജി ജയൻ.

0: കുഞ്ചൻ നമ്പ്യാരുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകൈരളിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ MC സംസാരിക്കുന്നു.
6: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചോയ്സ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി സമയം 11:30.
2: ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർവകലാശാലയുടെ ജനസംഖ്യാ വിദ്യാഭ്യാസ വിഭവ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ വി രഘു നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: 1987 ജൂലൈ 11 ലോക ജനസംഖ്യ ഏകദേശം 500 കോടി എത്തിയതിനെ തുടർന്നാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര വികസന പരിപാടി തീരുമാനിച്ചത്. 1990 ഐക്യരാഷ്ട്ര പൊതുസഭ ഇതിന് ഔദ്യോഗികമായ അംഗീകാരവും നൽകി. 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു വരുന്നു. ആഗോള ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റം, അതിലൂടെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള ഒരു സ്ഥിരം സംവിധാനമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2026

ജനസംഖ്യാ ദിനാചരണത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ഇന്നത്തെയും ഭാവിയിലെയും യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും തിരിച്ചറിയുക എന്നതാണ്. ലോകരാഷ്ട്രങ്ങളും സന്നദ്ധ സംഘടനകളും സിവിൽ സമൂഹങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഈ ദിനം ആചരിച്ചു വരുന്നു. നമ്മുടെ ഭാരതത്തിൽ 2011 അവസാനത്തെ സെൻസസ് നടന്നത്. 121.9 കോടി ജനസംഖ്യയായിരുന്നു അന്ന്. അടുത്ത സെൻസസ് 2027 പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. ജനസംഖ്യാ വിദഗ്ധരുടെ കണക്കുകൂട്ടലനുസരിച്ച് 2026 നമ്മുടെ ജനസംഖ്യ ഏതാണ്ട് 147.6 കോടിയാണ്. 2027 സെൻസസ് പൂർത്തിയാവുമ്പോൾ കൃത്യമായ കണക്കുകൾ അറിയാൻ സാധിക്കും. നമ്മുടെ ഭൂമിയിൽ ഏകദേശം 11,700 കോടി ജനങ്ങൾ ജീവിച്ച് മരിച്ചു എന്നാണ് കണക്ക്. ഇപ്പോൾ ഏതാണ്ട് 830 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. 2050 ലോക ജനസംഖ്യ ഏതാണ്ട് 980 കോടിയാവുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇപ്രകാരം ജനസംഖ്യയിലുണ്ടാകുന്ന വലിയ മാറ്റം പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. പരിസ്ഥിതിയിലുണ്ടാകുന്ന നാശം, വിഭവങ്ങളുടെ ദൗർലഭ്യം, രൂക്ഷമായ ജലക്ഷാമം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം, സാമൂഹിക സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ, നഗരവത്കരണവും അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും, ജനസംഖ്യാ ഘടനയിലെ വ്യത്യാസങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ, വികസിത രാജ്യങ്ങളുടെ തകർച്ച, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ പ്രശ്നങ്ങളിൽ ചിലതാണ്. ആഗോള ജനസംഖ്യാ സ്ഫോടനം പഠിക്കുവാനും പ്രശ്നപരിഹാരങ്ങൾക്കായി ഐക്യരാഷ്ട്ര ജനസംഖ്യാനിധി, അന്താരാഷ്ട്ര സംഘടന എന്നിവ നിരവധി പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രോഗരാഷ്ട്രങ്ങളും ഇതോടൊപ്പം സഹകരിച്ച് മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുന്നുണ്ട്. ജനസംഖ്യാ വർദ്ധനവ് നിയന്ത്രിക്കുന്നതിനോടൊപ്പം വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജനസംഖ്യാപരമായ പ്രതിരോധ ശേഷി കൈവരിക്കാനാണ് ഐക്യരാഷ്ട്ര ജനസംഖ്യാനിധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബാസൂത്രണ സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിക്കുക, മാതൃമരണങ്ങൾ കുറയ്ക്കുക, ലിംഗ വിവേചനത്തിനെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അക്രമങ്ങൾ തടയുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉൾഗ്രാമങ്ങളിൽ പോലും ആരോഗ്യ വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക തുടങ്ങിയവ ചില പ്രധാന പ്രവർത്തന മേഖലകളാണ്. ആഗോള ഭക്ഷ്യസുരക്ഷയാണ് സുപ്രധാനമായ മറ്റൊരു പരിപാടി. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആഹാരം ലഭ്യമാക്കുക എന്നത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയാണ്. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷിരീതികൾ, പ്രാദേശിക കാർഷികോത്പാദനം മെച്ചപ്പെടുത്തൽ, പ്രാദേശിക വിപണിയുടെ ശാക്തീകരണം, സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഭക്ഷ്യവിതരണ ശൃംഖല ശക്തമാക്കുക എന്നിവ അവയിൽ ചിലതാണ്. 1950 ആരംഭത്തിൽ ഭാരതത്തിന്റെ ജനസംഖ്യ ഏതാണ്ട് 36 കോടിയായിരുന്നു. ജനസംഖ്യയുടെ 80% അന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. എന്നാൽ 2026 ലോക ജനസംഖ്യയുടെ 17.79% ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതം കാർഷിക മേഖലയിലും ഭക്ഷ്യോൽപാദനത്തിലും ലോകത്ത് 2nd സ്ഥാനത്താണ്. പാൽ, പരിപ്പുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചണം, ഉണക്ക സവാള എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ലോക വിപണിയിൽ ഭാരതം 1st സ്ഥാനത്താണ്. അരി, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, കരിമ്പ്, ചായ, പരുത്തി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഭാരതം ഇന്ന് 2nd സ്ഥാനത്താണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം ഒട്ടും മോശമല്ല എന്നാണല്ലോ. ലോകബാങ്കിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഭാരതത്തിലെ തീവ്ര ദാരിദ്ര്യം 2.3 ചുരുങ്ങിയിട്ടുണ്ട്. അതേസമയം ലോവർ മിഡിൽ ഇൻകം ദാരിദ്ര്യരേഖ പ്രകാരം വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നീതി ആയോഗിന്റെ കണക്കുകൾ അനുസരിച്ച് ദാരിദ്ര്യവും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കേരളം 1st സ്ഥാനത്താണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനങ്ങളിൽ പലതും ജനസംഖ്യ കൂടുതലായുള്ള സംസ്ഥാനങ്ങളാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. യുവജനങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. ഇന്ത്യൻ യുവജന നയമനുസരിച്ച് 15-29 പ്രായത്തിലുള്ളവരാണ് യുവജനങ്ങൾ. ഭാരതത്തിന്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 27% യുവജനങ്ങളാണ് എന്നാണ് കണക്ക്. ഏകദേശം 37 കോടി യുവജനങ്ങൾ ഭാരതത്തിലുണ്ട്. നഗര, ഗ്രാമ, തീരദേശ, പർവ്വത മേഖലകളിലായി വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളല്ലാത്തവർ, സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്തവർ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന യുവജനങ്ങൾ ഉള്ള രാജ്യമാണ് ഭാരതം. തൊഴിലില്ലായ്മ, തൊഴിൽ നൈപുണ്യത്തിന്റെ അഭാവം, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രായോഗിക അറിവിന്റെ കുറവ്, ലിംഗവിവേചനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഡിജിറ്റൽ അഡിക്ഷൻ, സാമ്പത്തിക പരിമിതികൾ, സാമൂഹികവും സാംസ്കാരികവുമായ നിയന്ത്രണങ്ങൾ, ഉപരിപഠനത്തിനുള്ള തടസ്സങ്ങൾ, പരിമിതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തുടങ്ങി നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഭാരതീയ യുവത്വം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി നിരവധി പദ്ധതികളും സർക്കാർ തലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, വികസിത ഭാരത്, ജി റാം ജി പദ്ധതി

0: അതായത് വർഷത്തിൽ 125 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി തുടങ്ങി യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കായി വിവിധ ഇനം തൊഴിൽ സംരംഭങ്ങളും നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 26 കോടി വിദ്യാർത്ഥികൾ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 100,000+ സ്കൂളുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4.25 കോടിയിലധികം യുവജനങ്ങൾ ഭാരതത്തിലെ 1,300 യൂണിവേഴ്സിറ്റികളിലായി ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം സാമ്പത്തികവും സാമൂഹികവും പ്രാദേശികവുമായ കാരണങ്ങളാൽ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത 200,000 യുവജനങ്ങളും ഭാരതത്തിലുണ്ട്. അനൗപചാരിക വിദ്യാഭ്യാസം, ആജീവനാന്ത വിദ്യാഭ്യാസം, തുറന്ന പഠനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരങ്ങളും ഭാരതത്തിൽ ലഭ്യമാണ്. ഓരോ യുവജനത്തിനും അവരുടെ താൽപ്പര്യങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് പഠിക്കുവാനും വളരുവാനുമുള്ള അവസരങ്ങളുണ്ടാകണം. നാളത്തെ ഭാരതം ഇന്നത്തെ യുവജനങ്ങളുടെ കൈകളിലാണ്. യുവജനങ്ങളുടെ ശക്തിയാണ് ഭാരതത്തിൻ്റെ ശക്തിയായി ഭാവിയിൽ വളർന്നു വികസിക്കേണ്ടത്. അതിന് യോജിച്ച രീതിയിലുള്ള വികസന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ രംഗം, സാമൂഹിക സാമ്പത്തിക രംഗം, സാങ്കേതിക രംഗം, സാംസ്കാരിക രംഗം എന്നീ മേഖലകളിൽ കൃത്യമായ പുരോഗതി ഉണ്ടാവണം. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി യുവജനങ്ങളെ മാറ്റിയെടുക്കണം. കേരള ജനസംഖ്യയുടെ 18.6% മുതിർന്ന പൗരന്മാരാണ് എന്നാണ് കണക്ക്. യുവജനങ്ങൾ കേരള ജനസംഖ്യയുടെ 23 മുതൽ 25% വരെ വരും. കേരളത്തിലെ യുവജനങ്ങളുടെ ജനസംഖ്യ താരതമ്യേന കുറവായി കാണുന്നു. മുതിർന്ന പൗരന്മാരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ആശ്രിതരുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം, അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ജാഗ്രതയോടെ കേരളം പഠിക്കേണ്ട പ്രശ്നങ്ങളാണ്. കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ളത് സംസ്ഥാനത്തിൻ്റെ മികച്ച സാമൂഹ്യ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം എന്നിവ അളക്കുന്നതിനുള്ള സൂചകമായിട്ടാണ് ഇവ വിലയിരുത്തപ്പെടുന്നത്. ലിംഗസമത്വവും ഉയർന്ന സാക്ഷരതാ നിലവാരവും കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. മികച്ച ആരോഗ്യ സൗകര്യങ്ങളും ഉയർന്ന ശുചിത്വബോധവും കാരണം ശിശുമരണ നിരക്ക് കേരളത്തിൽ വളരെ കുറവാണ്. ഉയർന്ന ആയുർദൈർഘ്യം കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കേരളത്തിലെ ജീവിത സാഹചര്യങ്ങൾ കാരണം സ്ത്രീകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു. കേരളത്തിലെ പുരുഷന്മാർ വലിയൊരു വിഭാഗം ജോലി ആവശ്യങ്ങൾക്കായി മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കുന്നതുകൊണ്ട് നാട്ടിലുള്ള സ്ത്രീകളുടെ എണ്ണം ആപേക്ഷികമായി ഉയരാനും കാരണമാകുന്നു. കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ ഭാരതത്തിൻ്റെ ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ദേശീയ ശരാശരി 10% കേരളത്തിൻ്റെ ശരാശരി ഏതാണ്ട് 29.9%. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഈ രംഗത്തും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിക്കും സുരക്ഷിതവും ആരോഗ്യകരവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കുന്നതിനും വരും തലമുറയ്ക്കായി സുസ്ഥിരമായ ഭാവി വികസിപ്പിച്ചെടുക്കുന്നതിനും ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാനുഷികമായും ശാസ്ത്രീയമായും കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രസക്തി ലോക ജനസംഖ്യാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു സംഖ്യ മാത്രമല്ല, സുസ്ഥിര വികസനത്തിനും സമത്വപൂർണമായ സാമൂഹിക സൃഷ്ടിക്കുമുള്ള മനുഷ്യ വിഭവശേഷി തിരിച്ചറിയുകയും അതിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് മാനവരാശിയുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. മാനവ സമൂഹത്തിന് അതിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം.
1: ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർവകലാശാലയുടെ ജനസംഖ്യ വിദ്യാഭ്യാസ വിഭവ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ വി രഘു നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മണിച്ചിത്ര താഴെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, വാലി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, വിദ്യാസാഗർ സംഗീതം നൽകി, ബിജു നാരായണനും ശ്രീനിവാസും പാടിയത്. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ശ്വേത മോഹൻ, സിയാ ഉൽ ഹക് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം റോണി റാഫേൽ.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.
1: 1 2 3

ബി കെ ഹരിനാരായണന്റെ വരികൾ, പ്രശാന്ത് മോഹന്റെ സംഗീതം. സിത്താര കൃഷ്ണകുമാറും പ്രശാന്ത് മോഹനും പാടിയ ഗാനം ചിത്രം ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. കൗതുക വാർത്തകൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാന പരിപാടി രഞ്ജിനി ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മഹിത MC സംസാരിക്കുന്നു. പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ എം രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. അരികത്തു നീ വന്നു നിൽക്കുമ്പോൾ ആപണിപ്പുലരി വന്നെന്നോട് പരിഭവിക്കും. ഗാനമെഴുതിയത് ശ്രീ കോട്ടൂർ ബിനു, സംഗീതം നൽകിയത് ജോസ്.

ജി രാധാകൃഷ്ണൻ ഗാനമെഴുതി. ജോസിന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. വഴിയമ്പലത്തിലെ അരയാൽ തണൽ പറ്റി ആരോ മധുരമായി പാടുന്നു.

അവസാനമായി വിടർന്നു വിലസും മുൻപേ മണ്ണിൽ കുഴിഞ്ഞു വീഴുന്നു. ഗാനമെഴുതിയത് പ്രൊഫസർ കെ ചന്ദ്രശേഖരൻ പിള്ള, സംഗീതം നൽകിയത് SR മോഹൻ.

ശ്രീകോട്ടൂർ ബിനു, ജി രാധാകൃഷ്ണൻ, പ്രൊഫസർ കെ ചന്ദ്രശേഖരൻ പിള്ള എന്നിവർ ഗാനങ്ങളെഴുതി. ജോസ്, എസ് ആർ മോഹൻ എന്നിവർ സംഗീതം നൽകി. എം രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു ചെന്നൈ കൊല്ലം ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവെ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്കുവേണ്ടി 5-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ചു

0: വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. രണ്ടാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ ജീവൻതുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന് ചുമതലയുള്ള മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി മൂന്നംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും.
0: മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. V.മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ V.V. രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോക്ടർ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
2: യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദന ശേഷിയും നാടിൻ്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയൂ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടി ഉയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്.
0: ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ 2 ഓഫീസുകളിലെ 900ൽ അധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20 കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി K.O. ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
0: അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100+ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിന് തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ് ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ആടിയുലഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3 ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിംഗ് ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്.
0: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലീലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലേലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആകാശവാണി.

0: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി സംസാരിക്കുന്നു.
1: ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളെയും വികസന നയങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ജനസംഖ്യാ ഘടനയ്ക്കുള്ള പങ്ക് നിർണായകമാണ്. സാധാരണയായി ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യാറുള്ളത് ജനസംഖ്യാ വർധനവിനെക്കുറിച്ചോ വിഭവങ്ങളുടെ പരിമിതികളെക്കുറിച്ചോ ആണ്. എന്നാൽ ഇന്ന് രാജ്യം, പ്രത്യേകിച്ച് കേരള സംസ്ഥാനം, അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷനെ അഥവാ ജനസംഖ്യാപരമായ ഘടനാ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെയും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെയും ഫലമായി ഇന്ന് ജനന നിരക്ക് കുറയുകയും ശരാശരി ആയുർദൈർഘ്യം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം എന്നോണം നമ്മുടെ ജനസംഖ്യയിലെ പ്രായമായവരുടെ അനുപാതം ദ്രുതഗതിയിൽ ഉയരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സവിശേഷമായ ആരോഗ്യ പരിപാലനത്തെയും അവരുടെ സാമൂഹിക സുരക്ഷിതത്വത്തെയും കുറിച്ച് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു പുനർചിന്തനം

അനിവാര്യമായിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കും. അതായത് ജോലി ചെയ്ത് സമ്പാദിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുകയും അവർ രാജ്യത്തിൻ്റെ വികസനത്തിന് വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ഈ ഘട്ടം ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. മികച്ച ആരോഗ്യ പരിപാലനം കൊണ്ട് നമ്മുടെ നാട്ടിലെ ആയുർദൈർഘ്യം ഒരുപാട് കൂടി. നിലവിൽ നമ്മുടെ ജനസംഖ്യയുടെ 15% ആളുകൾ 60 വയസ്സ് പിന്നിട്ടവരാണ്. ഇവിടെയാണ് നമ്മൾ മറ്റൊരു പ്രധാന വശം ചിന്തിക്കേണ്ടത്, ഡിപ്പെൻഡൻസി റേഷ്യോ അഥവാ ആശ്രയത്വ നിരക്ക്. ലളിതമായി പറഞ്ഞാൽ, ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ച് എത്ര പേര് ജീവിക്കുന്നു എന്നതാണ്. കുട്ടികളും പ്രായമായവരും ഈ ആശ്രയത്വത്തിന്റെ പരിധിയിൽ വരുന്നു. മുമ്പ് കുട്ടികളെ നോക്കാനായിരുന്നു മാതാപിതാക്കൾ കൂടുതൽ സമയവും പണവും ചിലവഴിച്ചിരുന്നതെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ പ്രായമായവരുടെ ആരോഗ്യത്തിനും പരിചരണത്തിനുമായിരിക്കും ഒരു കുടുംബം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ആയുസ്സിന് നല്ലൊരു ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മുതിർന്നവരുടെ സവിശേഷമായ ആരോഗ്യ ആവശ്യങ്ങൾ. പ്രായമാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെ വെറും രോഗങ്ങളായി മാത്രം കണ്ട് ചികിത്സിച്ചാൽ പോരാ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ അവസ്ഥകളെ ഒരുമിച്ച് കണ്ടുവേണം ഈ ഘട്ടത്തെ സമീപിക്കാൻ. മുതിർന്നവരിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറുപ്പക്കാരെ പോലെ ഒരു പ്രത്യേക അവയവത്തെ ബാധിക്കുന്ന ഒരൊറ്റ രോഗമായിരിക്കില്ല അവർക്കുണ്ടാവുക. പ്രമേഹം, രക്താതി സമ്മർദ്ദം, സന്ധിവേദന, കാഴ്ചക്കുറവ് എന്നിവയെല്ലാം ഒന്നിച്ചു വന്നേക്കാം. ഇതിനായി പല ഡോക്ടർമാരെ മാറി മാറി കാണുകയും ഒരു പിടി മരുന്നുകൾ ഒരേ സമയം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇന്ന് സാധാരണമാണ്. ഈ അമിതമായ മരുന്നുപയോഗം പലപ്പോഴും ശരീരത്തിന് മറ്റൊരു ഭാരമാകാറുണ്ട്. മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം കാരണം പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് വീഴ്ചകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. പ്രായമായ ഒരാൾ വീട്ടിൽ വഴുതി വീണാൽ അത് കേവലം ഒരു എല്ലുപൊട്ടലിൽ ഒതുങ്ങില്ല. അത് അവരുടെ സ്വയം പര്യാപ്തതയെയും മാനസികാവസ്ഥയെയും ദീർഘകാലത്തേക്ക് ബാധിക്കാം. പലപ്പോഴും ഇത് അവരെ കിടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊന്നുണ്ട്, മറവി രോഗവും ഒറ്റപ്പെടൽ മൂലമുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും. മക്കളൊക്കെ ജോലിയും ജീവിതവുമായി ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ അവശേഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ശാരീരിക ചികിത്സയേക്കാൾ വലിയ വെല്ലുവിളിയാണ്. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അഥവാ രോഗങ്ങൾ വരാതെ തടയുന്നതിനുള്ള മാർഗങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ചെക്കപ്പുകൾ ആവശ്യമില്ല എന്നൊരു തെറ്റായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കൃത്യമായ ഇടവേളകളിലുള്ള രക്തസമ്മർദ്ദ പരിശോധന, പ്രമേഹ നിർണയം, കണ്ണിന്റെയും കേൾവിയുടെയും പരിശോധനകൾ എന്നിവ വഴി പല വലിയ അപകടങ്ങളും നമുക്ക് മുൻകൂട്ടി തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള വാക്സിനേഷനുകൾ, ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ വാക്സിനുകൾ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സഹായിക്കും. ശരിയായ സമയത്തുള്ള മെഡിക്കൽ ഇടപെടലുകൾ വഴി വലിയ ആശുപത്രി ചിലവുകളും മാനസിക വിഷമങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ ഓരോ കുടുംബത്തിനും സാധിക്കും. കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണം. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മാതൃക ലോക പ്രശസ്തമാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഇതിനകം തന്നെ മാതൃകയായിട്ടുണ്ട്. എന്നാൽ ഇനി നമുക്ക് വേണ്ടത് വികേന്ദ്രീകൃതമായ ജെറിയാട്രിക് കെയർ നെറ്റ്വർക്കുകൾ ആണ്. തദ്ദേശ സ്വയംഭരണത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും പ്രായമായവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്കായി പകൽ വീടുകൾ അല്ലെങ്കിൽ വയോജന ക്ലബ്ബുകൾ സജീവമാക്കുകയും വേണം. ഇത് അവരുടെ ഒറ്റപ്പെടൽ മാറ്റാൻ സഹായിക്കും. സമൂഹവും കുടുംബവും ചെയ്യേണ്ടത്. ഈ ജനസംഖ്യാ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആശുപത്രികൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ബാത്റൂമുകളിലും ഇടനാഴികളിലും പിടിച്ചു നടക്കാൻ പാകത്തിനുള്ള ഹാൻഡ് റെയിലുകൾ സ്ഥാപിക്കുക, തറകളിൽ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പാക്കുക, പ്രായാധിക്യത്തിലും ചെയ്യാവുന്ന ലളിതമായ ശാരീരിക വ്യായാമങ്ങൾ, യോഗ, നടത്തം എന്നിവ ശീലമാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, കാൽഷ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃതമായ പോഷകാഹാരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. അവരെ രോഗികളായി കണ്ട് മാറ്റി നിർത്താതെ കുടുംബത്തിലെ ചർച്ചകളിലും തീരുമാനങ്ങളിലും പങ്കാളികളാക്കുക. നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ചികിത്സ അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നതാണ്. വയോജന സൗഹൃദപരമായ ഒരന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിച്ചെടുക്കുക. സാങ്കേതിക വിദ്യയുടെ സഹായം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പ്രായമായവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ടെലിമെഡിസിൻ സംവിധാനങ്ങൾ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന സ്മാർട്ട് ആപ്പുകൾ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കും.

0: സഹായം തേടാനുള്ള എമർജൻസി അലേർട്ട് സിസ്റ്റങ്ങൾ എന്നിവ വയോജനങ്ങൾക്ക് വലിയ തുണയാണ്. നമ്മുടെ മാതാപിതാക്കളെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി ലളിതമായി പഠിപ്പിച്ചെടുക്കാൻ യുവതലമുറ തയ്യാറാകണം. വയോജന പരിപാലനം ഒരു കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ചരിത്രപരമായ ഒരു സംഭവമുണ്ട്. 1989 ജപ്പാൻ സർക്കാർ നടപ്പിലാക്കിയ ഗോൾഡ് പ്ലാൻ എന്ന തന്ത്രപരമായ പദ്ധതിയാണത്. പ്രായമായവർക്കായി ഹോം ഹെൽത്ത് സർവീസുകൾ, ഡേ കെയർ സെന്ററുകൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ എന്നിവ ഈ പദ്ധതിയിലൂടെ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു. ഒരു രാജ്യം വിചാരിച്ചാൽ എങ്ങനെ വയോജന സൗഹൃദ സമൂഹമായി മാറാം എന്നതിന്റെ ഏറ്റവും മികച്ച ചരിത്രപരമായ ഉദാഹരണമാണിത്. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതുണ്ട്. മുതിർന്ന തലമുറ നമ്മുടെ സമൂഹത്തിന്റെ ഭാരമല്ല, മറിച്ച് നമ്മുടെ വലിയ ഒരു സ്വത്താണ്. അവരെ കേവലം ആശ്രിതരായി കാണാതെ അവരുടെ അനുഭവ സമ്പത്തും അറിവും വരും തലമുറയ്ക്ക് വഴികാട്ടാൻ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. വാർദ്ധക്യം എന്നത് ഭയപ്പെടേണ്ട ഒരവസ്ഥയല്ല, അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ മനോഹരമായ ഒരു ഘട്ടമാണ്. അതിനെ ആരോഗ്യപൂർണവും അന്തസ്സുള്ളതുമാക്കുക എന്നത് ആ വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട ഏറ്റവും വലിയ നിക്ഷേപം ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ്. പ്രായമാകുന്നത് തടയാൻ ആർക്കും കഴിയില്ല, എന്നാൽ ജീവിക്കുന്ന വർഷങ്ങൾക്ക് ആരോഗ്യവും ആനന്ദവും നൽകാൻ നമുക്ക് ഏവർക്കും ഒന്നിച്ച് കൈകോർക്കാം.
1: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിത എം സി.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000-ത്തോളം ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 വർഷത്തേക്കുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
1: Is the decision by the two prime ministers to raise the relationship of strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എൽനിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: ഭാരത് കി ഷിപ്പ് ബിൽഡിംഗ് കപ്പബിലിറ്റി ഓർ നവൽ ഇൻഡസ്ട്രിയൽ ഇക്കോ സിസ്റ്റം കി സ്പീഡ് ഹമാരെ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസ് കാ യഹ് എക് പ്രമാണ് ഹൈ. ഏക് സമയ ഥാ ജബ് ഹം അപ്നി അധികാംശ ഡിഫൻസ് നീഡ്സ് കേ ലിയേ ദൂസരെ ദേശോ കി ഓർ ദേഖ്തേ ഥേ. ആജ് ഹം അപ്നേ ഹി ഷിപ്പ്യാർഡ്സ് മേ അപ്നേ ഹി ദേശ് കേ ലോഗോ കേ ഹാത്തോ സേ

0: वारशिप बना रहे हैं और वह भी एक के बाद एक तेज रफ्तार से हम वारशिप बना रहे हैं।
1: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24-ന് 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി, സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. കത്തെഴുത്ത്, അത് നമ്മുടെ മനസ്സിലുള്ളത് മറ്റൊരാളോട് പ്രകടിപ്പിക്കുന്ന മനോഹരമായൊരു കലയാണ്. എഴുതുന്നയാളുടെ കൈയക്ഷരം, എഴുതാൻ ഉപയോഗിച്ച വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, ആ വാചകങ്ങളിൽ നിറയുന്ന വികാര വിചാരങ്ങൾ, കടലാസിന്റെയും മഷിയുടെയും മണവും നിറവും ഒക്കെ ഹൃദയം കൊണ്ടെഴുതുന്ന കത്തുകളെ അവാച്യ സുന്ദരമാക്കുന്നു. ഡിജിറ്റൽ സന്ദേശങ്ങളുടെ ഈ കാലത്ത് ഒരു കത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനിക്ക് ഇത്രയധികം ജനസമ്മതി ഉണ്ടായത്. രഞ്ജിനി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങൾ അയച്ച കത്തുകളുമായി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ രഞ്ജിനി പരിപാടിയിൽ. നിങ്ങളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്.

രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് വായിക്കാം. കടയ്ക്കൽ ചിതറ നിന്നുള്ള ദീപ ബിജു എന്ന ശ്രോതാവ് അയച്ചതാണ്. ഇങ്ങനെ പറയുന്നു കത്തിൽ: പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, എന്റെ പേര് ദീപ ബിജു. എന്റെ സ്വദേശം കൊല്ലം ജില്ലയിലെ ചിതറയിലുള്ള

കുതിരക്കുഴി വയലിക്കടയിലാണ്. എന്റെ അമ്മ വിലാസിനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനമാണ് ഞാൻ ഇന്ന് രഞ്ജിനിയോട് ആവശ്യപ്പെടുന്നത്. ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഒരു ദേവൻ വാഴും ക്ഷേത്രം എന്ന ഗാനമാണ് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ദീപ ബിജു, ചിത്തറ ഐരക്കുഴി. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1976 പി സുബ്രഹ്മണ്യം, മധു, ശ്രീവിദ്യ, രാഘവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കൂട്ടരും പാടിയ ഗാനമാണിത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

കടക്കൽ ചിതറനിന്നുള്ള ദീപ ബിജു ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വി ജി സുബ്രഹ്മണ്യൻ എന്ന ശ്രോതാവ് തളിക്കുളത്ത് നിന്നും അയച്ച കത്താണ് ഇനി വായിക്കുന്നത്. കത്തിലിങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ സുബ്രഹ്മണ്യൻ വി ജി തളിക്കുളം. എന്റെ കത്തുകളെല്ലാം പരിഗണിക്കുന്ന രഞ്ജിനിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ഗാനം കൂടി ആവശ്യപ്പെടുകയാണ്. മലയത്തി പെണ്ണ് എന്ന സിനിമയിലെ മട്ടിച്ചാറ് മണക്കണ് മണക്കണ് എന്ന ഗാനം വെച്ചു തരും എന്ന പ്രതീക്ഷയിൽ നിർത്തുകയാണ്. ഈ ഗാനം ഷാജി വേങ്ങൂർ, രതീഷ് മഞ്ഞപ്ര, സുധാകരൻ തൃത്തല്ലൂർ, താജുദ്ദീൻ നാട്ടിക, സുലൈമാൻ കൂരിക്കുഴി, അബ്ദുൾ സലാം അഴീക്കോട്, ദിവ്യ സന്തോഷ്, ബിന്ദു ദിലീപ്, ഷീജ ദാസൻ, ഷീല വലപ്പാട് എന്നിവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനമാണിത്. വയനാർ വല്ലഭന്റെ വരികൾക്ക് ഈണം പകർന്നത് ഗായകൻ കെ പി ബ്രഹ്മാനന്ദനാണ്. കെ എസ് ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ 1989 പുറത്തുവന്ന മലയത്തി പെണ്ണ് എന്ന ചിത്രത്തിലെ ഗാനം.

ഇപ്പോൾ കേട്ട ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആവശ്യം അറിയിച്ചത് തളിക്കുളത്ത് നിന്നുള്ള വി ജി സുബ്രഹ്മണ്യൻ ആയിരുന്നു. രഞ്ജിനി തുടരുകയാണ്. വൃശ്ചിക പെണ്ണെ വേളിപ്പെണ്ണെ വെറ്റിലപ്പാക്കുണ്ടോ എന്നാരംഭിക്കുന്ന ഗാനം

ആവശ്യം അറിയിച്ചുകൊണ്ട് വന്ന കത്താണിത്. കത്തയച്ചത് ആചാര്യ തിരുവത്ര എന്ന ശ്രോതാവ് ചാവക്കാട് നിന്നുമാണ്. മലയാള ചലച്ചിത്ര സംഗീത ശാഖയ്ക്ക് നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച സലിൽ ചൗധരി എന്ന സംഗീത പ്രതിഭയെ ആർക്കാണ് മറക്കാൻ കഴിയുക? അദ്ദേഹത്തിന്റെ ഭാര്യയായ സബിത ചൗധരിയും മികച്ച ഒരു ഗായികയായിരുന്നു. പ്രിയരഞ്ജിനി, തോമസ് ശ്ലീഹ എന്ന ചിത്രത്തിൽ യേശുദാസും സബിത ചൗധരിയും ചേർന്നാലപിച്ച വൃശ്ചിക പെണ്ണെ വേളിപ്പെണ്ണെ വെറ്റിലപ്പാക്കുണ്ടോ എന്ന ഗാനം കേൾപ്പിച്ചു തരണമെന്ന് സദയം താൽപര്യപ്പെടുകയാണ് പ്രതീക്ഷയോടെ ആചാരി തിരുവത്ര ചാവക്കാട്. ഈ ഗാനത്തിന്റെ രചന വയലാർ രാമവർമ്മയാണ്, സംഗീതം സലിൽ ചൗധരി, ആലാപനം യേശുദാസ്, സബിത ചൗധരി. ഉമേഷും വിതുബാലയും രംഗത്ത് വരുന്ന ഗാനമാണിത്. 1975 പി എ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന തോമസ് ശ്ലീഹ എന്ന ചിത്രത്തിലെ ആ മനോഹര ഗാനം പ്രിയ ശ്രോതാവിനൊപ്പം നമുക്കും കേൾക്കാം രഞ്ജിനിയിലൂടെ.

0: ചാവക്കാട് നിന്നുള്ള ആചാര്യ തിരുവത്ര ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: വിട്ടാർപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ വിട്ടാർപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: വിട്ടാർപ്പിള്ളിൽ ഏജൻസീസ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
1: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
0: അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: രഞ്ജിനിയിലെ അടുത്ത ഗാനത്തിന് വേണ്ടി കത്തയച്ച് കാത്തിരിക്കുന്നത് ചവറ നല്ലെഴുത്തുമുക്കുന്നുള്ള സുഭാഷ് കുമാറാണ്. കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു രഞ്ജിനിക്ക്: ഞാൻ സുഭാഷ് കുമാർ, ചവറ നല്ലെഴുത്തുമുക്ക് സ്വദേശി. ഇന്നും റേഡിയോയുടെ ആരാധകനാണ് ഞാൻ. രഞ്ജിനി, പ്രഭാതഭേരി, ഉദയഗീതം, പുലർവെട്ടം, ഗാനസല്ലാപം, ഓർമ്മച്ചെപ്പ്, എഴുത്തുപെട്ടി എന്നീ പരിപാടികൾ മുടങ്ങാതെ കേൾക്കാറുണ്ട്. എന്നാലും രഞ്ജിനി പരിപാടിയോടാണ് കൂടുതൽ ഇഷ്ടം. വീട്ടിൽ അപ്പൂപ്പൻ തുടങ്ങിവെച്ച റേഡിയോ ശീലം ഇപ്പോഴും ഞാൻ തുടരുകയാണ്. രാവിലെ 5:55 റേഡിയോ ഓൺ ചെയ്തു വെച്ചാൽ 8 മണിവരെ ഇപ്പോഴും കേൾക്കാറുണ്ട്. 8 മണിയുടെ സമാചാർ പ്രഭാതം തുടങ്ങുമ്പോൾ ഒരു ദിവസത്തെ പ്രധാന കർത്തവ്യങ്ങളിലേക്ക് കടക്കാൻ സമയമായി എന്ന തോന്നൽ ഉണ്ടാകാറുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരമാകുമ്പോൾ വീണ്ടും റേഡിയോ ഓൺ ചെയ്യും. പിന്നെ രാത്രിയാണ് കേൾക്കാൻ നേരം കിട്ടുന്നത്. പണ്ടൊക്കെ രഞ്ജിനി രാത്രിയിലായിരുന്നല്ലോ, അതൊക്കെ ഒരു കാലം. ഇന്ന് എനിക്കൊരു പാട്ട് കേൾക്കണം. 1985-88 കാലത്ത് കൊല്ലം എസ് എൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചവറ KC തിയേറ്ററിൽ പോയി കണ്ട സിനിമയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഞാനും എൻ്റെ ചേച്ചിമാരും ചേട്ടനും ഒക്കെ പോയി കണ്ട സിനിമയാണ് ഇത്. ആ സിനിമയിലെ മിന്നാമിനുങ്ങും മയിൽക്കണ്ണിയും എന്ന പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുമോ? ഈ പാട്ട് രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, ചവറ നല്ലെഴുത്തുമുക്കിലെ എല്ലാ റേഡിയോ സ്നേഹികൾക്കും, കോയിവിളയുള്ള ശ്രീധരൻ സാറിനും ലീല ടീച്ചർക്കുമായി സമർപ്പിക്കുന്നുവെന്ന് സുഭാഷ് കുമാർ, ചവറ നല്ലെഴുത്തുമുക്ക്. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ജിജോ 1984 സംവിധാനം ചെയ്ത മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമലയാണ്, സംഗീതം നൽകിയത് ഇളയരാജ, പാടിയത് യേശുദാസും കൂട്ടരും.

0: ഇപ്പോൾ കേട്ട ഗാനം രഞ്ജനിയിലൂടെ ആവശ്യപ്പെട്ടത് ചവറ നല്ലെഴുത്തുമുക്ക് നിന്നുള്ള സുഭാഷ് കുമാറാണ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
0: ഇന്നത്തെ രഞ്ജനിയിൽ 4 കത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു, 4 പാട്ടുകളും കേട്ടു. ഇനി 5-ാമത്തെ കത്തിലേക്ക്. ഈ കത്തയച്ചത് വയലാർ നിന്നുള്ള രാധയാണ്. കത്തിൽ ഇഷ്ടഗാനവും ഡെഡിക്കേഷനും മാത്രമേ രാധ കുറിച്ചിട്ടുള്ളൂ. അടുത്ത കത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ കൂടി എഴുതണം കേട്ടാ. യേശുദാസും ബി അരുന്ധതിയും പാടിയ ഇഷ്ടഗാനം 1989 ക്രോസ് ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ദേവദാസ് എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം രാധ വയലാർ കത്തിലെഴുതിയതുപോലെ കാർത്തിക അണ്ടല്ലൂരിനു വേണ്ടി സമർപ്പിക്കുന്നു. ഇരുവർക്കും

വയലാർ നിന്നുള്ള രാധ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടി തുടരും 2 മണിവരെ.

കാനനച്ചായകൾ നിങ്ങളെ കളിയാടും തെന്നലെ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹം അറിയിച്ചുകൊണ്ട് രഞ്ജിനിയിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട്. കത്തയച്ചത് മയ്യനാട് നിന്നുള്ള മുംതാസ് ബീഗം എന്ന ശ്രോതാവാണ്. കത്തിലെ വിശേഷങ്ങൾ നോക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ നിന്റെ സ്ഥിരം ശ്രോതാവാണ് കേട്ടോ. രഞ്ജിനിക്കും രഞ്ജിനിയുടെ മറ്റ് ശ്രോതാക്കൾക്കും അതറിയാം കേട്ടോ. ഞാനൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, കേൾപ്പിക്കുമോ? ഗാനം ഇതാണ്, ചിത്രം ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം. ഗാനം കാനനച്ഛായകൾ നീളെ കളിയാടും തെന്നലെ. സസ്നേഹം മുംതാസ് ബീഗം, മയ്യനാട്. ഈ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പാണ്. ഈണം പകർന്നത് ഔസേ പച്ചൻ, പാടിയത് ചിത്ര. ഭാരതൻ 1989 മധു, സുഹാസിനി, മുകേഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം എന്ന ചിത്രത്തിലെ ആ പാട്ട് ഇതാ വരവായി രഞ്ജിനിയിലൂടെ.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് മയ്യനാട് നിന്നുള്ള മുംതാസ് ബീഗമാണ്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്കു വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593321. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു.

രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്ത് കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്നുള്ള സത്യശീലൻ കെ അയച്ചതാണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക് മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരമെന്ന ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സത്യശീലൻ കെ, നീലേശ്വരം, കൊട്ടാരക്കര. രഞ്ജിനിയിലേക്ക് എഴുതുന്ന അടുത്ത കത്തിൽ കൂടുതൽ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ പ്രിയ ശ്രോതാവ് ശ്രദ്ധിക്കുക. പാട്ട് കേൾപ്പിക്കാം. 2006 ബ്ലസ്സി സംവിധാനം ചെയ്ത പളുങ്ക് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണിത്. ആ ഗാനം നമുക്ക് കേൾക്കാം രഞ്ജിനിയിലൂടെ.

നാമിപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്നുള്ള സത്യശീലൻ കെ. രഞ്ജിനിയിലെ എട്ടാമത്തെ കത്തിലേക്ക്. കായംകുളം എരുവ കിഴക്ക് നിന്നുള്ള വിജയം അയച്ച കത്താണിത്. കത്ത് വായിക്കാം. എന്റെ എല്ലാമെല്ലാമായ രഞ്ജിനി മോൾക്ക്, എന്റെ പേര് വിജയം. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്, ഇടയ്ക്കിടയ്ക്ക് കത്തിടുന്ന ആളാണ്. എന്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് എരുവ കിഴക്കാണ്. ഞാനും ചേട്ടനും ഞങ്ങളുടെ മകനും എന്റെ അമ്മയും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എന്റെ വീട്ടിൽ മൂന്ന് റേഡിയോ ഉണ്ട്.

ിൽ അമ്മയുടെ മുറിയിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇവ മൂന്നും ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ലെറ്റർ എഴുതുന്നത് ഈ മാസം 11-ാം തീയതി, അതായത് ഇന്ന് ഞങ്ങളുടെ 33-ാം വെഡിംഗ് ആനിവേഴ്സറിയാണ്. ആയതിലേക്ക് എനിക്കൊരു പാട്ട് വേണം. അന്നേ ദിവസം രഞ്ജിനിയിൽ ഈ കത്ത് ഉൾപ്പെടുത്തണമെന്ന് രഞ്ജിനി മോളോട് അപേക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ട പാട്ട് ആശംസകൾ, 100-100 ആശംസകൾ. ഈ പാട്ടാണ് വെച്ചു തരുമല്ലോ. ഈ പാട്ട് ആകാശവാണിയുടെ അണിയറ പ്രവർത്തകർക്കും എന്റെ അമ്മയ്ക്കും എന്റെ ചേട്ടനും ഞങ്ങളുടെ മകൻ പ്രിയൻകുട്ടനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുകയാണ്. കത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ രഞ്ജിനി മോൾ ക്ഷമിക്കുമല്ലോ. വിജയം, യരുവ കിഴക്ക്. സഭ്യമായ എന്തും പ്രിയ ശ്രോതാക്കൾക്ക് രഞ്ജിനിയിലേക്ക് അയക്കാവുന്നതാണ്. അതിൽ ഇത്തരം ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോ പാട്ട് കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ, ഗായകൻ യേശുദാസ്. 1983 ജെ വില്യംസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. പ്രിയ ശ്രോതാവിന് രഞ്ജിനിയും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ്. പാട്ട് കേട്ടോളൂ.

എരുവ കിഴക്കു നിന്നുള്ള വിജയം ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. താലപ്പൊലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാൻ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഒരു കത്ത് രഞ്ജിനിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കത്ത് അയച്ചത് വി കോട്ടയത്ത് നിന്നുള്ള തങ്കച്ചനാണ്. പ്ലീസ് റീഡ് ദ നെയിം ഓഫ് പ്ലേസ് ആസ് വി കോട്ടയം എന്ന് പിൻകുറിപ്പായി ശ്രീ തങ്കച്ചൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെ സ്ഥലപ്പേര് വായിച്ചിട്ടുണ്ട്. കത്തിൽ ഇങ്ങനെ പറയുന്നു, രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവായ ഞാൻ ഒരു പഴയ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനം ചുവടെ ചേർക്കുന്നു. വൃശ്ചിക കാറ്റേ വികൃതിക്കാറ്റേ വഴിമാറി വീശല്ലേ. ഈ ഗാനം ശനിയാഴ്ച കേൾപ്പിക്കുമോ? തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഇഷ്ടഗാനത്തിൻ്റെ വിവരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വരികൾ ചേരി വിശ്വനാഥിൻ്റേതാണ്. സംഗീതം വി ദക്ഷിണമൂർത്തി, ആലാപനം യേശുദാസ്. ചിത്രം താലപ്പൊലി. ചിത്രം പുറത്തിറങ്ങിയ വർഷം 1977. സംവിധായകൻ എം കൃഷ്ണൻ നായർ. പാട്ട് കേട്ടോളൂ.

0: നമ്മളിപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് തങ്കച്ചൻ വി കോട്ടയം.
1: വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: വിട്ടാപ്പള്ളി ഏജൻസീസ്.
0: രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക്. കല്ലറ നിന്നും വക്കം വാഹിദ് എന്ന ശ്രോതാവ് അയച്ച കത്താണിത്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, പേരുപോലെ തന്നെ നീ ശ്രോതാക്കളെ രസിപ്പിക്കുകയാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ നല്ല സുറുമ എന്ന ഗാനം കേൾപ്പിച്ചാൽ ഉപകാരം. വക്കം

ഇത് കല്ലറ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരനാണ്, സംഗീതം ബി എ ചിദംബരനാഥ്. യേശുദാസ് പാടിയ ഗാനം പി എ തോമസിന്റെ സംവിധാനത്തിൽ 1966 പുറത്തുവന്ന കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ ആ ഗാനം ശ്രീവാക്കം വാഹിദിനൊപ്പം നമുക്കും കേൾക്കാം രഞ്ജിനിയിലൂടെ.

0: കല്ലറ നിന്നുള്ള വക്കം വാഹിദ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്തുകൂടി വായിക്കാം. അതായത് 11-ാമത്തെ ഗാനത്തിന് വേണ്ടി വന്ന കത്ത്. കത്തയച്ചത് മാരാരിക്കുളത്ത് നിന്നുള്ള ശ്രീനിവാസനാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, മാരാരിക്കുളത്ത് നിന്ന് ശ്രീനിവാസന്റേതാണ് ഈ കത്ത്. ജീവിത സായാഹ്നത്തിൽ ദമ്പതികളായ മാതാപിതാക്കളെ, ഉദ്യോഗസ്ഥരായ മക്കളുടെ കൂടെ താമസിക്കുന്നതിനായി ഓരോരുത്തരായി മാതാപിതാക്കളെ കൊണ്ടുപോകുമ്പോൾ കേൾക്കുന്ന ഒരു ശോക ഗാനമാണ് ഇത്. സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ നിറഞ്ഞ കണ്ണുകൾ

ോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോണവരെ എന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ ഈ ഗാനം കേൾപ്പിക്കുമോ? ഈ ഗാനം മുഹമ്മയിലെ ശ്രീ ബേബി പാപ്പാളിനായി സമർപ്പിക്കുകയാണ് ശ്രീനിവാസൻ ഡി അമ്പിളിയിൽ മാരാരിക്കുളം. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ ഗാനം എഴുതിയത് വയലാറാണ്, ഈണം പകർന്ന് ജി ദേവരാജൻ, പാടിയത് പി ബി ശ്രീനിവാസ്. 1964 എസ് ആർ പുട്ടണ്ണ സംവിധാനം ചെയ്ത സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനം.

മാരാരിക്കുളത്ത് നിന്നുള്ള ശ്രീനിവാസൻ ഡി ആവശ്യപ്പെട്ട ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ച് രഞ്ജിനിയുടെ ഭാഗമായവർക്കും പരിപാടി ഇതുവരെ കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഒന്ന് കുറിച്ചോളൂ. രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 14. രഞ്ജിനി വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യക്കോട്.

0: ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഇസ് ആകാശവാണി ആൻഡ് ഐ എം ശഗുൻ ചോപ്ര വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: ഇന്ത്യ ആൻഡ് ന്യൂസിലൻഡ് എലിവേറ്റ് ടൈസ് ടു സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ്, സെറ്റ് ടു ഡബിൾ ബയലാറ്ററൽ ട്രേഡ് ടു 35,000 crore rupees ബൈ 2030. Prime Minister Narendra Modi says Indian community across New Zealand is a vital part of the shared journey among two nations, addresses Indian diaspora in Auckland. Defence Minister Rajnath Singh commissions indigenous stealth frigate INS Mahendragiri, says India building a strong, self-reliant and future-ready defence force. BRICS Ministerial Declaration 2026 adopted to strengthen technological and innovation-driven cooperation in transport sector. Typhoon Bavi forces flight cancellations and school closures in Japan and Taiwan. India to face England in fifth and final T20 international in Southampton, England this evening. And in FIFA World Cup, Norway to take on England.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒൻപതാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ബിൻസിലാൽ ചിതറ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ആ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ഹിയർ. ആരാ?
1: കൃഷ്ണകുമാർ സാർ, ഇത് ഞാനാണ്, മഞ്ജുനാഥ് ഷെട്ടി, ബാംഗ്ലൂരിൽ നിന്ന്.
0: ഓ മഞ്ജുനാഥ്, ഈ മൊബൈലിന് നമ്പറാ വന്നത്, അതുകൊണ്ട് ആളെ പിടികിട്ടിയില്ല. അതിരിക്കട്ടെ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ അന്വേഷണം?
1: അത് പറയാനാണ് സാർ ഞാൻ വിളിച്ചത്. മേഘ എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡിനെയോ വീട്ടുകാരെയോ ഫ്രെയിം ചെയ്യാൻ നമുക്ക് തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സാർ.
0: ഓ അങ്ങനെയാണോ?
1: അതെ സാർ, അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും മേഘയെ കാണാതായ ഉടനെ അവരുടെ അച്ഛൻ രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അന്നത്തെ പരാതിയും എന്നിട്ട് FIR ഞാൻ തപ്പിയെടുത്തു. അന്ന് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചെടുത്തപ്പോൾ നൽകിയ അതേ സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ഇപ്പോഴും അവർ നൽകുന്നത്.
0: അപ്പോ
1: അതെ, ഹസ്ബൻഡോ റിലേറ്റീവ്സോ ആരെങ്കിലും ബോധപൂർവം കള്ളം പറഞ്ഞു വന്നോ എന്തെങ്കിലും മറച്ചു വെച്ചു എന്നോ എനിക്ക് തോന്നുന്നില്ല സാർ.
0: മേഘ ആരെങ്കിലും അപകടപ്പെടുത്തിയെന്ന് കരുതാൻ ചാൻസ് ഇല്ല അല്ലേ?
1: 98% ഇല്ല. താങ്കൾ വിളിച്ചു പറഞ്ഞതിനാൽ ഞാനൊരു അൺഒഫീഷ്യൽ അന്വേഷണമാണ് നടത്തിയത് സാർ. ഇനി നമുക്ക് എന്തെങ്കിലും മൂവ്മെന്റ് വേണമെങ്കിൽ കോർട്ട് മുഖാന്തിരം നീങ്ങാനേ പറ്റൂ.
0: മനസ്സിലായി. ഞാൻ മഞ്ജുനാഥിനോട് പറഞ്ഞിരുന്നല്ലോ, വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രോഡ് നടക്കുന്നുവെന്ന് സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഹസ്ബൻഡിനെയും ഫാമിലിയെയും ആദ്യം കാണുന്നത്. അവർ അന്ന് എന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ എനിക്കിതുകൊണ്ട് ഉദ്ദേശമുള്ളൂ.
1: അന്ന് സ്റ്റേറ്റ്മെന്റ് നൽകിയ എല്ലാവരെയും ഞാൻ കണ്ടു സംസാരിച്ചു. മിസ്സിംഗായ മേഘയുടെ ഒരു കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മേഘ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരോ ഒരുക്കിയ ഒരു സർപ്രൈസിന് വേണ്ടിയാണെന്നാണ്.
0: ആ കൂട്ടുകാരി?
1: ആ കുട്ടി ഇപ്പോ ഇന്ത്യയിലില്ല, IT സെക്ടറിലായതിനാൽ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
0: കൂട്ടുകാരി പറഞ്ഞ സർപ്രൈസ് ഒരുക്കി ആളുടെ പേര് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം കൂട്ടുകാരി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പേര് രേഖപ്പെടുത്തിയെടുത്ത് മഷി പടർന്നതിനാൽ അക്ഷരങ്ങൾ വ്യക്തമല്ല.
0: അത് ദുരൂഹമാണല്ലോ മഞ്ജു. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കമ്പ്യൂട്ടറിൽ കാണുമല്ലോ, അത് ചെക്ക് ചെയ്തിരുന്നോ?
1: ഞാൻ ചെക്ക് ചെയ്തു സാർ. എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയല്ല ചെയ്തത്, അവയൊക്കെ സ്കാൻ ചെയ്ത് ഫയൽ ആക്കിയിട്ടാണ് സേവ് ചെയ്തത്. അതിനാൽ
0: അതേ മഷി പടർച്ച സ്കാൻ ചെയ്ത കോപ്പിയിലും അല്ലേ?
1: യെസ് യു ആർ റൈറ്റ് സാർ.
0: ഫെർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഫാമിലി താല്പര്യപ്പെടാത്തതിനാൽ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം പിന്നെ ഒരു ഡ്രോപ്പും ആക്കി.
1: കറക്റ്റ്.
0: താങ്ക് യു മഞ്ജു, അൺഒഫീഷ്യലായി ഇത്രയൊക്കെ ചെയ്തു നൽകിയതിന് ഒരുപാട് നന്ദി.
1: അതിന്റെ ഒന്നും ആവശ്യമില്ല സർ, ഇതെന്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, ബൈ കൃഷ്ണമോ സർ.
0: ബൈ മഞ്ജു.

0: എക്സ്ക്യൂസ് മീ മാഡം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടു മച്ച് ട്രബിൾ, കുഡ് യു ഹെൽപ്പ് മീ?
1: ഹെൽപ്പ്? വാട്ട് ഹാപ്പൻ?
0: ദിസ് ഊബർ ഡ്രൈവർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് യു പി ഐ മണി. ക്യാൻ യു ഗീവ് സം മണി ഇൻ ക്യാഷ്? ഐ വിൽ പേ ഇറ്റ് ത്രൂ ജി പേ.
1: ഹൗ മച്ച് ഡു യു നീഡ്?
0: ഇറ്റ്സ് 270 rupees.
1: ഓക്കെ, ഹിയർ 300 rupees.
0: താങ്ക് യു മാഡം. ഡ്രൈവർ ഇല്ലി 300, കീപ് ദ ബാലൻസ്. താങ്ക് യു അഗെയിൻ. ഐ അപ്രോച്ച് 2 or 3 people, ബട്ട് നോ വൺ ഹെൽപ്.
1: നോട്ട് ദെയർ ഫോൾട്ട്. നോ വൺ ക്യാരീസ് ക്യാഷ് ദീസ് ഡേയ്സ്.
0: ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, ആൻ ചിദംബരം, ഗീവ് യുവർ നമ്പർ, ഐ വിൽ ട്രാൻസ്ഫർ ദ എമൗണ്ട്.
1: ചിദംബരം, then there is some secret hidden behind you. I will show my QR code. Scan it.
0: Everyone says this when they hear my name, but I am an open person. Check. Amount is transferred.
1: Okay, got it. Thank you.
0: 1 minute. There is a new saying in our place. Johnson Marsh, black tea and rain. What about a black tea?
1: Johnson Marsh? Then you are a Mallu?
0: Yes. I am from Kerala, Trivandrum.
1: Oh, പേര് പറഞ്ഞപ്പോ തമിഴ് എന്നാ കരുതിയത്. കട്ടൻ ചായ വേണേ കുടിക്കാം. പക്ഷേ ഇപ്പൊ മഴയും സംഗീതവും ഒന്നും ഇല്ലല്ലോ. സ്ട്രീറ്റിലെ ബഹളമല്ലാതെ.
0: മഴയുടെ സംഗീതം പോലെ നിങ്ങളുടെ സംസാരമുണ്ടല്ലോ.
1: അതിത്തിരി കൂടിപ്പോയി. ഒരു സംശയം.
0: എന്താ?
1: ഇൻ കേസ് ചായ കുടിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം അവിടെ യു പി ഐ ഇല്ലെന്ന് കരുതുക, ക്യാഷ് വീണ്ടും ഞാൻ തന്നെ തരേണ്ടി വരുമോ?
0: സംശയം ന്യായമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ കിച്ചണിൽ ചെന്ന് ഞാൻ തന്നെ അരിയാട്ടിയോ പാത്രം കഴുകിയോ കടം തീർത്തുകൊള്ളാം. താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല. സോറി, പേര് പറഞ്ഞില്ല.
1: ഓ, ഞാൻ അന്ന.

0: വരണം കൃഷ്ണകുമാർ സർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: ഏയ് ഇല്ല, ചിത്ര ലൊക്കേഷൻ അയച്ചു തന്ന് നോക്കി ഞാനീ പോന്നു.
0: ചിലപ്പോ ഗൂഗിള് നമ്മളെ ഇട്ട് വട്ടം കറക്കാറുണ്ടല്ലോ, അതാ ചോദിച്ചത്.
1: ആട്ടെ, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതം?
0: കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ എനിക്ക് പുതിയതൊന്നുമല്ല. 2 വർഷം മുമ്പ് വരെ ഞാൻ ഈ നഗരത്തിൽ തന്നെയായിരുന്നു.
1: അയ്യോ, അതെനിക്കറിയത്തില്ലായിരുന്നു.

0: അപ്പോ വീട്ടിൽ വെച്ച് ചന്ദ്രുവും അച്ഛനും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ?
1: ആകാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ ചിത്ര കോടതി വഴി മാത്രമേ ഇനി നടക്കൂ. 7 വർഷം പഴക്കമുള്ള ഒരു കേസ് വീണ്ടും ഓപ്പൺ ആകണമെങ്കിൽ അതാണ് പ്രൊസീജിയർ.
0: ഏയ്, അത് വേണ്ട. നമ്മൾ ഇതിൽ കക്ഷികളല്ലാത്ത സ്ഥിതിക്ക് അതും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചന്ദ്രുവിന്റെ ഭാര്യ എവിടേക്കാണ് മറഞ്ഞു പോയത്?
1: ചിത്രയ്ക്ക് മാത്രമാണ് അത് കേൾക്കുമ്പോൾ കൗതുകം. ശരിക്കും പോലീസുകാരായ ഞങ്ങൾക്ക് ഇത്തരം കഥകളൊക്കെ ഏറെക്കുറെ സാധാരണ. അപ്രത്യക്ഷമായിട്ട് 10-12 വർഷം കഴിഞ്ഞ് തിരികെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. മരിച്ചെന്ന് കരുതി ശവമടക്കം വരെ നടത്തിയ കക്ഷി 3-ാമത്തെ ദിവസം പൊങ്ങി വന്ന കഥയും ഈ അടുത്തുണ്ടായതാ.
0: അപ്പോ ആളെ തിരിച്ചറിയാതെയാണോ അടക്കം നടത്തിയത്?
1: ചില കേസുകളിൽ ലഭിക്കുന്ന മൃതദേഹം നന്നായി അഴുകിയതായിരിക്കും. കാണാതായവരുടെ ലിസ്റ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്കും. ബന്ധുക്കൾ വന്ന് കണ്ട് തിരിച്ചറിയുകയും ചെയ്യും. എങ്കിലും പിശക് പറ്റുമ്പോ അത് വൻ വാർത്തയായി തീരും. ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെയും പണിയാവും.
0: കുഴിച്ചിട്ട ശവം പരേതന്റേതല്ലെങ്കിൽ ശരിക്കും പരേതനായ വ്യക്തി ആരാണെന്നല്ലേ?
1: അതെ അതെ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നാട്ടിലേക്കുള്ള ട്രെയിനിന് സമയമായി.
0: അയ്യോ, ഇറങ്ങാറായോ? ഒരു ചായ പോലും ഞാൻ തന്നില്ല.
1: ഏയ്, അതൊന്നും സാരമില്ല. പിന്നൊരു കാര്യം, മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തവരിൽ ഒരാളെ മാത്രം മഞ്ജുനാഥിന് വീണ്ടും കാണാൻ സാധിച്ചിട്ടില്ല.
0: അതെന്തുകൊണ്ടാണ് സാർ?
1: ആ കുട്ടി ഇപ്പോ വിദേശത്താ.
0: ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കാര്യമില്ലല്ലോ.
1: ശരിയായിരിക്കാം ചിത്ര, പക്ഷേ മേഘയെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആളുടെ പേര് ആ കൂട്ടുകാരി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ആ പേരിന്റെ പുറകെ പോയിട്ടില്ല. ആ പേരാകട്ടെ FIR-ലും സ്റ്റേറ്റ്മെന്റിലും ഒന്നും വ്യക്തമല്ല.
0: എന്തെങ്കിലും സംശയിക്കത്തക്കതായി?
1: അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല ചിത്ര. ബാംഗ്ലൂരിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ അതാരാണെന്ന് ഒരു അന്വേഷണം നടത്തിക്കോളൂ.
0: അപ്പോ അന്വേഷണം നടത്തിയ മഞ്ജുനാഥോ?
1: മഞ്ജുനാഥിന് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഒഫീഷ്യലി ചില പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ മൊബൈൽ നമ്പർ ഞാൻ ചിത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ സർ, മനസ്സിലായി. ഈ അന്വേഷണം ഇത്രയിടം വരെയെങ്കിലും എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദി.
1: ഓക്കെ ചിത്ര, ഞാൻ ഇറങ്ങട്ടെ.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒൻപതാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം, ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ പത്താം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: അത്തിന്തോ തനതിന്തോ തെയ്യാതിനെന്തോ, തനതിന്തോ തിന്തിന്തോ തകരെയാതിനെന്തോ.
7: ഇന്ന് വൈകിട്ട് 3 മണിക്ക്.

0: കൂട്ടുകാരിയിൽ
1: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
0: അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബിജു നാരായണൻ പാടിയ ഗാനമാണ് ആദ്യം. കെ ജയകുമാറിന്റെ വരികൾ, എം എം കീരവാണിയുടെ സംഗീതം. ചിത്രം സ്വർണ്ണ ചാമരം.

0: ഭാരതത്തിന്റെ ഗ്രാമങ്ങളെ വികസിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ കർമ്മ പദ്ധതിയാണ് വികസിത് ഭാരത് ജി റാംജി. എല്ലാ ഗ്രാമങ്ങളിലും 100% അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. റോഡ്, കുടിവെള്ളം, വൈദ്യുതി എന്നിവയിൽ ഇനി ഒരു ഗ്രാമവും പിന്നിലാകില്ല.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുകയാണ്. യൂസഫലി കേച്ചേരി എഴുതിയ വരികൾ മോഹൻ സിത്താര ഇണം പകർന്ന് സുജാത, എം ജി ശ്രീകുമാർ, സുദീപ് കുമാർ എന്നിവർ പാടിയത് ചിത്രം ഓമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ. Thank you.

ചിത്രം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം, സുജാതയും കൂട്ടരും പാടിയ ഗാനം.

ഒരു ഗാനം കൂടി. എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ജ്യോത്സനയും രാജേഷ് വിജയും കൂട്ടരും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം ഇമ്മിണി നല്ലൊരാൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3:30 കേൾക്കാം. ആകാശവാണി, സമയം 3 മണി.
1: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവാണ്. നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: വർഷങ്ങൾക്ക് മുൻപ് അധികം സ്ത്രീകളൊന്നും നാടകരംഗത്തേക്ക് കടന്നു വരാത്ത ഒരു കാലഘട്ടത്തിൽ നാടകരംഗത്തേക്ക് പ്രവേശിച്ച ഒരാളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു നാടകത്തിലേക്കുള്ള യാത്ര?
3: 1994 പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങിയ സമയത്താണ് ഞാൻ വനിതാ സാഹിതിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും കലാജാഥകളിലൊക്കെ സജീവമായിരുന്നു. ആ സമയത്ത് ശരിക്കും ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളെ നാടകത്തിലേക്കൊന്നും വിടാത്ത കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ ഒരു 10-30 വർഷം കഴിഞ്ഞു. അന്ന് അമ്മയുടെ കൂടെയും സെക്രട്ടേറിയറ്റിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആന്റിമാരും കോട്ടൺ ഹില്ലെ സീതമ്മ ടീച്ചറും ഒക്കെയാണ് എന്നെ ഇത്തരം കാര്യങ്ങളിൽ കൊണ്ടുപോയിരുന്നത്. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് എങ്ങനെയാണോ നമ്മളെ കെയർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി അമ്മയ്ക്ക് നല്ല ധാരണ, വീട്ടിലെ നല്ല ധാരണ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അവർ തന്നെ കൊണ്ടുപോകും, അവർ തന്നെ കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ടൊന്നും അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ ബോധ്യടായിരുന്നില്ല. പിന്നെ കലാജാഥകൾ എന്ന് പറയുമ്പോൾ പൊതുവെ റോഡുകളിലൊക്കെ ആയിരുന്നു കലാജാഥകൾ, ഇലക്ഷൻ പ്രചരണ കലാജാഥകളൊക്കെ. അപ്പൊ ഒരുപാട് ആൾക്കാരെ കാണാനും അവരോട് മിങ്കിൾ ചെയ്യാനും അവർ മോശം കമന്റ് പറയുന്നതും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയൊന്നും നമ്മൾ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടില്ല. ഇതൊക്കെ പോസിറ്റീവായിട്ട് കാണണമെന്ന് അന്ന് തൊട്ടേ തോന്നി തുടങ്ങിയിരുന്നു.
2: ആദ്യമായിട്ട് എന്നെ കൊണ്ട് ഇത് പറ്റും പറഞ്ഞ ആരാണെന്ന് ഓർമ്മയുണ്ട്?
3: അത് വീട്ടില് ചെറുതിലേ തൊട്ടേ എന്നെ കലാരംഗത്ത് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരുന്ന അമ്മ അങ്ങനെ വിചാരിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. 3 വയസ്സൊക്കെ ഉള്ളപ്പോ തൊട്ടേ ആകാശവാണിയുടെ ലളിത സംഗീത പാഠത്തിന്റെ പാട്ടുകളൊക്കെ എഴുതി പഠിപ്പിച്ച് അമ്മ പാടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. കവിത പഠിപ്പിക്കൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിന് ഡൽഹിയിലേക്ക് പോയി, ഇന്റർവ്യൂ കഴിഞ്ഞു വന്നു. ആ സ്കോളർഷിപ്പ് കിട്ടിയൊക്കെ കഴിഞ്ഞ സമയത്ത് അപ്പനും അമ്മയ്ക്കൊക്കെ മനസ്സിലായി ഇത് തന്നെയാണ് അവളുടെ വഴിയെന്ന് അവൾ മനസ്സിലാക്കുന്നു എന്ന് തോന്നി. പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. രണ്ടുപേരും അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പൊ അച്ഛൻ ആദ്യമായിട്ട് കേരളത്തിന് പുറത്തേക്കുള്ള ഒരു ദൂരയാത്ര ചെയ്യുന്നത് എന്റെ കൂടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിന്റെ ഇന്റർവ്യൂവിന് ഡൽഹിയിലേക്കാണ്. അപ്പൊ അവിടെ വന്നിട്ട് 3 ദിവസങ്ങളിലായിട്ടാണ് ആ ഇന്റർവ്യൂ അന്ന് നടന്നിരുന്നത്. 3 ദിവസങ്ങളിലും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു. അപ്പൊ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഇന്റർവ്യൂ ആണ്, വലിയൊരു ഫേസും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എനിക്കതിന് സെലക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അപ്പന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പനിങ്ങനെ കൈയൊക്കെ പൊക്കി തുള്ളി ചാടുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. പോസ്റ്റ് ഓഫീസിൽ അതിന്റെ ലെറ്റർ വന്നിട്ട് ഞാൻ ആ ലെറ്റർ വാങ്ങി ഇത് പൊട്ടിച്ചു വായിച്ചിട്ട് ഫോൺ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പറയുമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അപ്പനത്. അങ്ങനെ വൈകുന്നേരം വന്നപ്പോ എന്നെ കെട്ടിപ്പിക്കും. സാധാരണ അപ്പൻ ഇങ്ങനെ ദേഹത്ത് തൊടുന്ന ഒരാളൊന്നുമല്ല, മക്കളെ പോലും അങ്ങനെ തൊടില്ല. ഇടയ്ക്കൊന്നും ഒന്ന് തലയിൽ ഇങ്ങനെ ആക്കും. അപ്പൊ അപ്പനൊന്നും ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അതാണ് നമ്മുടെ വഴിയെന്ന് അപ്പനത് മനസ്സിലാക്കുന്നു.
2: കലാജാഥകള് പറഞ്ഞു, റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ഇവർക്ക് ഓക്കെ കുഴപ്പമില്ല, ഞാൻ സേഫ് ആണെന്നുള്ള

0: ഒരു കാര്യം അറിയാൻ തോന്നും. പിന്നീട് ഫുൾ സപ്പോർട്ടായിരുന്നു ത്രൂ ഔട്ട്.
1: അതെ, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് എല്ലാ പാരന്റ്സിനെയും പോലെ അവർ ബോധേഡ് ആയിരുന്നു ഒരു കാലഘട്ടമൊക്കെ. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, അമ്മയ്ക്ക്, അച്ഛൻ മരിച്ചു, അമ്മയ്ക്ക് മനസ്സിലായി ഇനി അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജോലി ഇതാണ്. അപ്പൊ എപ്പോഴാണോ അവർക്ക് വരേണ്ടി വരിക അപ്പോഴവർ വരും, ഏത് പാതിരാത്രിയിലും വരും, ഏത് പാതിരാത്രിയിലും പോകും. അതൊന്നും ഇപ്പൊ ഒരു വിഷയമേ അല്ല.
0: ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അധികം ആരും ഈ ഫീൽഡിലില്ലല്ലോ. അപ്പോ ആ നാടകത്തിൽ എത്രത്തോളം സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു?
1: ശരിക്കും എനിക്ക് അങ്ങനെ ഒരു പേടി ഒരു കാലത്തും തോന്നിയിട്ടില്ല. ജെൻഡറിനെ പറ്റിയിട്ട് എന്റെ ഒരു ധാരണ കൊണ്ടാണോ എന്തോ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കെന്തോ ഒരു കുറവ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സൂക്ഷിക്കണം എന്നൊരു തോന്നൽ എനിക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ നിൽക്കുന്നിടത്ത് എത്ര പുരുഷന്മാരുണ്ട്, അതോ ഞാൻ മാത്രമാണോ സ്ത്രീ എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് മാനവീയം പോലൊരു സ്ഥലത്തൊക്കെ നാടൻപാട്ട് പാടുമ്പോൾ എന്റെ ഗ്രൂപ്പിൽ മുഴുവൻ ആണുങ്ങളാണ്, കാണാൻ വരുന്നവരും ആണുങ്ങളായിരിക്കും. സ്ത്രീകൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെയല്ല, ഞാൻ ആയിരിക്കും ഒരാൾ. അപ്പോഴും ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്റെ ചുറ്റും ആണുങ്ങളാണോ എന്ന്. പിന്നെ വേറെ പലരും പറഞ്ഞിട്ട് അയ്യോ നീ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഞാനല്ല ഓ ശരി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
0: ഇപ്പൊ പറഞ്ഞ ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്ത സാധാരണ നമ്മളിപ്പം വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അതൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മുടെ ചിന്തകളിൽ ഈ ജെൻഡർ വരാതെയുള്ള ഒരു ചിന്ത രൂപപ്പെടുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചെന്ന് കരുതുന്നത് എന്താണ്? ഐ മീൻ അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന തലത്ത്
1: എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഞാൻ നിന്ന നാടക സംഘമാണ്. നാടക സംഘത്തിൽ ഒരിക്കൽ പോലും, അത് പ്രത്യേകം തന്നെ പറയണം, രഘുത്തമൻ എന്നാണ് സാറിന്റെ പേര്, അഭിനയ നാടക പഠന കേന്ദ്രമാണ്. സാർ ഒരിക്കലും തൂത്തുവാരാനും ചായ ഇടാനും ഒന്നും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. അതിനാണ് അവർ തോക്കുന്നത് അത് പെണ്ണുങ്ങൾ സ്ഥിരം ചെയ്യുന്ന പണി, അതൊന്നും അല്ല അവർ ചെയ്യേണ്ടത്. നിങ്ങൾ പോയി പെയിന്റ് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിനെ സഹായിക്കുക എന്നിങ്ങനെ പറയുമായിരുന്നു. എല്ലാവരും എല്ലാം ജോലിയും ചെയ്യണം. അവിടെ അന്ന് പ്രധാനമായിട്ടും പാചകം ചെയ്തിരുന്ന മുൻഷിയിലെ ദിലീപേട്ടൻ, മുൻഷി ദിലീപ് എന്ന് പറഞ്ഞ ഏട്ടനാണ് നല്ല പാചകക്കാരനെ, അദ്ദേഹമാണ് എപ്പോഴും പാചകം ചെയ്തത്. പെണ്ണുങ്ങൾ പോയി ചായ ഇടുമെന്ന് ഒരിക്കലും പറയാറില്ല. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു.
0: നാടകത്തിനൊക്കെ എത്രത്തോളം ലൈഫില് അല്ലെങ്കിൽ നമ്മുടെ ആ ജീവിതത്തെ നോക്കിക്കാണുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്?
1: എനിക്ക് നാടകം പോലെ ഇത്രയും ക്ലിയർ ആയിട്ട് ജീവിതത്തെ നോക്കിക്കാണാൻ വേറെ ഏതെങ്കിലും കലയ്ക്ക് കഴിയുമോ എന്ന് തോന്നിയിട്ടില്ല. നമുക്ക് കുറേ ആൾക്കാരെ അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ വളരുന്നതിൽ ആൾക്കാരെങ്ങനെയായിരിക്കും ഞാൻ നോട്ടീസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ഒരിടത്ത് നിന്നാൽ പോലും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് അഭിനയത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. അവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ടെന്നോ അവർ പറയുന്ന ഒരു ഡയലോഗിൽ നിന്നും അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഏകദേശം ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നെന്ന് അവർക്ക് ധാരണ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും ഇയാൾ അങ്ങനെയാണല്ലോ, ഇയാൾ ഇങ്ങനെയാണല്ലോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും, അയാൾ അങ്ങനെയാണെന്നും ഇയാൾ ഇങ്ങനെയാണെന്നും. എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിച്ചൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ വീടിനകത്തുള്ള നമ്മളല്ല, ശരിക്കുള്ള നമ്മളാണ്. പുറത്ത് നമ്മൾ കാണിക്കുന്നത് വേറെ ഒരു ആ സാധനത്തെ നമ്മൾ രണ്ടും രണ്ടായിട്ട് തന്നെ ഇങ്ങനെ മാറ്റി കാണിച്ചാലേ കൃത്യമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവത്തുള്ളൂ ഇത് രണ്ടും രണ്ടാളാണ്. നമ്മൾ തന്നെ നമ്മളെയും ആലോചിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിയോട് എൻ്റെ അമ്മയോട് എൻ്റെ അനിയനോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്. പക്ഷേ അതുപോലെയല്ല ഞാൻ പുറത്തൊരാളോട് ബിഹേവ് ചെയ്യുമ്പം, ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമുക്ക് നാടകം ചെയ്തത് കൊണ്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. എല്ലായിടത്തും ഞാനിപ്പം പുറത്താണേലും എൻ്റെ വീട്ടിലാണേലും എങ്ങനെയാണ് മാന്യമായിട്ട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ചെയ്യുന്ന ഒരാളാണ്. അത് നാടകം തരുന്ന ഒരു സാധനമാണെന്ന്.
0: ഇനി ആദ്യ നാടകത്തിലേക്ക് വരുമ്പോൾ അന്ന് ആദ്യമായിട്ട് നാടകം അവതരിപ്പിക്കാൻ പോയതിനെ കുറിച്ച് ഒന്ന് ഓർത്തെടുക്കുക.
1: ആ അത് ഭഗവത് ജുഗം എന്ന് പറഞ്ഞ നാടകം ജ്യോതിഷംജി ഡയറക്ട് ചെയ്തപ്പം ഉള്ള നാടകമാണ് അത്, ഭഗവത് ജുഗം. അന്ന് ചങ്ങനാശ്ശേരി SB കോളേജിൽ എൻ്റെ പ്രൊഡക്ഷന് മുമ്പ് നജ്മുൽ ഷാഹി എന്ന് പറഞ്ഞ അമ്പിളി ചേച്ചി, ഇപ്പം അമ്പിളി എന്നാണ് ചേച്ചിയുടെ പേര്, ചേച്ചി സ്കൂൾ ഡ്രാമയിലെ അധ്യാപികയാണ്. ചേച്ചി അന്ന് പ്രഗ്നന്റ് ആയിരുന്നു, അപ്പോൾ ചേച്ചിക്ക് പകരമാണ് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഒരു രണ്ട് ദിവസത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് SB കോളേജിൽ പോയിട്ട് ആ നാടകം കളിക്കുന്നത്. അതൊരു നല്ല അനുഭവമായിരുന്നു. ഞാനപ്പം ഇത്രയും കാലം കലാജാഥകളൊക്കെ ചെയ്തും ഒക്കെ നാടകം ചെയ്തിരുന്നതിനേക്കാൾ വേറിട്ടൊരു രീതിയിലാണ് നാടകം അവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് എന്ന്. അന്ന് മുൻഷി ദിലീപേട്ടൻ, മുൻഷി ബൈജു ചേട്ടൻ, ഷാജഹാൻ ചേട്ടൻ, അനിൽ നെടുമ്പങ്ങാട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഭഗവതജ്യം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് കനി ഉള്ളത്. കനി അന്ന് അതിന് മുമ്പും ഞാൻ വരുന്നതിന് മുമ്പും അവിടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നാടകം ചെയ്യുന്ന ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഒറിജിനൽ നാടകം എന്ന്. എനിക്ക് SB കോളേജിലെ അനുഭവം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എങ്ങനെയാണ് ആ ടീം ഒരു പ്രോപ്പർട്ടിയുടെ ചാർജുള്ള ഒരു പ്രോപ്പർട്ടി നോക്കുന്നത്, സെറ്റ് ചെയ്യുന്നത്, പിന്നെ നാടകത്തിന് മുമ്പുള്ള പ്രിപ്പറേഷൻ, ആൾക്കാരെങ്ങനെയാണ് ഒരുങ്ങുന്നത്, ഒരുങ്ങുമ്പോൾ ഉള്ള ഒരു പെൻഡ്രോ ഓഫ് സൈലൻസ്, അവിടെ ആരും ബഹളം ഉണ്ടാക്കുന്നില്ല, എല്ലാവരും ക്യാരക്ടറായിട്ട് നിൽക്കുന്നു. അതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ അവരുടെ മൂഡ് മാറുക, അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുക, നിറയെ പാട്ട് പാടുക. എനിക്ക് എന്ന് തോന്നുന്നു അന്ന് കോട്ടയം തൊട്ട് ട്രിവാൻഡ്രം വരെ ഞങ്ങൾ പാട്ട് പാടി. ഇന്ന് നാടൻ പാട്ടൊക്കെ ഞാൻ ഭയങ്കര എന്റെ ഏറ്റവും നല്ല യൗവനം നിന്ന സമയത്താണ്, ഭയങ്കര ഒച്ചത്തി പാടുന്ന ഒരാളാണ് ഞാൻ. അത്രയും ഒച്ചത്തി പാട്ടൊക്കെ പാടി ട്രിവാൻഡ്രം വരെ വന്നത് വലിയൊരു ഓർമ്മയാണ്.
0: പലപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു മേഖലയാണല്ലോ നാടകത്തിൽ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ അവിടെ പോയി അവതരിപ്പിക്കാൻ നേരത്താണ് സൗണ്ട്, ലൈറ്റ്, കുറെ കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ വരും. നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവും.

0: പിന്നെ താമസ സൗകര്യം, അങ്ങനെ കുറെ കാര്യങ്ങൾ, അഡ്വേഴ്സിറ്റീസിനെ ഇങ്ങനെ ഓവർകം ചെയ്യുന്ന അതിനെ കുറിച്ചും കൂടി ഒന്ന്.
1: ഒരു ദിവസം ഇത് ഭഗവതോജ്യോതിന്റെ അവതരണത്തില് യമൻ ഇരിക്കുന്ന ഒരു പൊക്കമുള്ള ഒരു സ്പേസിലാണ് യമൻ. അവിടെ നിന്നിട്ട് മിഴാവ് കുത്തുന്നതിലാണ് നാടകം തുടങ്ങുന്നത്. ഞങ്ങളുടെ പോണ്ടിച്ചേരിയിലെ പി ജി ഒക്കെ പഠിച്ചിട്ടുള്ള ഷാജഹാൻ ചേട്ടനാണ് യമന്റെ ക്യാരക്ടർ എന്ന, നല്ല കട്ട ബോഡിയൊക്കെ ഉള്ള ആളാണ് പുള്ളി. ഏണിയിൽ കൂടെ വലിഞ്ഞ തട്ടിൽ ആ ലെവലിലേക്ക് കയറുന്ന സമയത്ത് ഏണി സ്ലിപ്പായി ആള് നാടകം തുടങ്ങുന്ന സമയത്ത് താഴേക്ക് വീണു. ഡയറക്ടർ ഒരു സൈഡിൽ നിന്ന് ജോതിഷേട്ടൻ ഓടി വരുന്നു, നമ്മളെല്ലാം ഓടി ചെല്ലുന്നു. ജോതിഷേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിക്കുക, ഷാജഹാൻ നീ ഓക്കെ ആണോ? അപ്പം ഷാജഹാൻ ചേട്ടൻ അന്ന് വരെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നമ്മൾ സന്തോഷമായിട്ട് മാത്രമേ പുള്ളിയെ കണ്ടുള്ളൂ. പുള്ളി എടാ ഞാൻ കാരണം നാടകം ഒന്നും നിന്നു പോയല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഷാജഹാൻ ചേട്ടനുണ്ട്. പുള്ളിക്കൊന്നും സംഭവിച്ചില്ല, പക്ഷെ നാടകം തുടങ്ങുമ്പോൾ തന്നെ നിന്നുപോയത് പുള്ളി കാരണമാണെന്നുള്ളൊരു തോന്നല്. അങ്ങനെ പുള്ളി കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനെ
0: ഓവർകം ചെയ്ത്
1: പ്രൊഡക്ഷൻ നല്ല പ്രൊഡക്ഷൻ ആണ്, എന്ത് വന്നാലും ഓവർകം ചെയ്യും നമ്മൾ എന്നുള്ളതാണ്.
0: പിന്നെ താമസ സൗകര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ.
1: സത്യത്തിൽ നമ്മളിങ്ങനെ ഫെസ്റ്റിവലുകളിലൊക്കെ നാടകം ചെയ്യുന്ന ഗ്രൂപ്പുകളായതുകൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും താമസ സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പ്രൊഫഷണൽ നാടകരംഗത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒന്നും കാര്യം അങ്ങനെയല്ല. താമസിക്കാനുള്ള സൗകര്യത്തിന് പല സ്ത്രീകളും അത്തരത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുണ്ട്. നല്ല അക്കോമഡേഷൻ കിട്ടത്തില്ല, ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഉള്ള സൗകര്യം ഉണ്ടാവത്തില്ല, ഉത്സവപ്പറമ്പിലൊക്കെ മറച്ചു കെട്ടിയിട്ടുള്ള ആ സ്ഥലത്ത് തന്നെയൊക്കെ മൂത്രമൊഴിക്കാൻ പോയ കഥകളും കുപ്പിയിൽ മൂത്രമൊഴിക്കുന്ന അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട് കേട്ടോ, നമുക്കറിയാത്തൊരു മേഖലയാണത്.
0: ഇപ്പൊ പറഞ്ഞു യൗവന കാലത്ത് ഏറ്റവും ഉച്ചത്തിലൊക്കെ പാട്ട് പാടി ചങ്ങനാശ്ശേരി തിരുവനന്തപുരം വരെ വന്ന സമയങ്ങളുണ്ടെന്ന്. എങ്ങനെയാണ് ഈ സംഗീത പഠനത്തിലേക്ക് കടന്നു വരുന്നത് ഈ നാടകം?
1: ചെറുതിലേ തൊട്ട് അമ്മ ഇങ്ങനെ പാട്ട് പഠിപ്പിക്കുകയും പാട്ടിനോടൊരു താല്പര്യവും ഉണ്ടായിരുന്നു. അപ്പൊ SSLC കഴിഞ്ഞപ്പോ പിന്നെ പാട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചാണ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കർണാടക സംഗീതം ഡിഗ്രി എടുക്കുന്നത്. ആ സമയത്ത് ഈ കലാജാഥകളിലൊക്കെ വളരെ സജീവമായിട്ട് നാടൻപാട്ട് കാണും. ഡിഗ്രി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ്, അഭിനയം ചെന്നപ്പോഴാണ്, അന്ന് മാനവീയം വീഥിയുടെ ചാർജ് അഭിനയക്കാണ്. അഭിനയ നാടക പഠന കേന്ദ്രമാണ് എല്ലാ ആഴ്ചകളിലൂടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനുവേണ്ടി മാനവീയം വീഥിയിലും പിന്നെ പാടാൻ തുടങ്ങി നാടൻപാട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കർണാട്ടിക് മ്യൂസിക്കിനേക്കാൾ കൂടുതൽ എല്ലാ ക്ലാസ് ഓഡിയൻസിനും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നാടൻപാട്ട്. പിന്നെ എന്റെ വോയിസ് അത്രയും ഓപ്പൺ ആണ്, എന്റെ പെർഫോമൻസ് ലെവലെ കുറച്ച് നാടൻപാട്ടിന് പറ്റുന്ന രീതിക്കാണ് എന്നൊക്കെ എനിക്ക് തോന്നിയപ്പം എനിക്ക് നാടൻപാട്ടിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അതൊക്കെ കൊണ്ട് എനിക്ക് നാടൻപാട്ട് വേണം, ഞാൻ നാടൻപാട്ട് രംഗത്ത് തന്നെ തുടരേണ്ടതുണ്ട് എന്ന് അങ്ങനെ മനഃപൂർവ്വം തീരുമാനിച്ചെന്ന് അറിഞ്ഞൂടെ. പക്ഷെ അങ്ങനെ ആയി. മാനവീയത്തിൽ എല്ലാ ആഴ്ചയും 10-19 വർഷക്കാലം എല്ലാ ഞായറാഴ്ചകളിലും പാടും. അപ്പൊ സ്വാഭാവികമായിട്ട് പാട്ട് അതിന്റെ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി. നാടവും പാട്ടുമാണ് ജീവിതം എന്നുള്ളതായി.
0: കേട്ടോണ്ടിരിക്കുന്നവർക്ക് കുറച്ച് എനർജി നാടൻ പാട്ടിയുടെ കൊടുത്താലോ?
1: കൊടുക്കാം.

0: എനർജിയൊക്കെ അവിടെ എത്തിന്ന് കരുതാ. നമ്മൾ നാടൻപാട്ടിലേക്ക് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടത്. ഈ നാടകവും നാടൻപാട്ടും ഇതെല്ലാം കൂടെ എങ്ങനെയാണ് അതിന്റെ ഒരു സമയം എല്ലാം കണ്ടെത്തി എങ്ങനെയാണ് ഇതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും സജീവമായിട്ട് പോകുന്നുണ്ടോ?
1: ചെയ്യുന്നുണ്ട്, പാട്ടും ചെയ്യുന്നുണ്ട്, നാടകവും ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു 30 വർഷമായിട്ട്, അതായത് 1994 തൊട്ട് ഇതിലേക്ക് സജീവമായതിനു ശേഷം ഒരു കാലഘട്ടത്തിലും ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നിട്ടില്ല. സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുടുംബജീവിതത്തിൽ സ്ത്രീയാണ് ഇത്തരം കാര്യങ്ങൾ, കലാജീവിതത്തിൽ നിന്ന് പിന്നോക്കം പോകും, നാടകം അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ പ്രസവിച്ചാൽ കുറച്ച് നാൾ ഇതിനൊന്നും പോകാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യണം, പിന്നെ ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കുട്ടിയെ വളർത്തണം. പക്ഷെ ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ കൈക്ക് പിടിക്കും, ഹസ്ബൻഡ് കയ്യിലെടുക്കും, അങ്ങനെ നിന്ന് പാട്ട് പാടുകയും, അവളും അത്തരത്തിൽ പാട്ടും കാരിയും നാടകക്കാരിയുമായി, അങ്ങനെയാണ് അവളും ഒരു കാലത്തും. പിന്നെ അന്ന് നമ്മൾ ഉത്സവപ്പറമ്പുകളിൽ നാടൻപാട്ടിന് പോകും, അപ്പം ആ ടെമ്പോ ട്രാവലിനകത്ത് ആ രാരീരം തൊട്ടിൽ ഇങ്ങനെ കുലുങ്ങുന്ന സ്പ്രിംഗ് ഉള്ള കൊട്ടിൽ അവൾ കെട്ടിയിട്ടിരിക്കും, അവിടെ അവളെ തൊട്ടിലേക്ക് കിടക്കും, എന്നിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സ് അവിടെ ഉത്സവപ്പറമ്പിൽ കാണും, അവരുടെ കയ്യിൽ അവൾ ഇരിക്കും, ഒരു കുഴപ്പമില്ല, കുട്ടി ഇരുന്നോളും, കരച്ചിലോ വിളിയോ ഒന്നുമില്ല. നമ്മളൊരു 2.5 മണിക്കൂർ പാടുവാണെങ്കിൽ 2.5 മണിക്കൂറും അവള് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കണമെങ്കിൽ, ഇങ്ങനെ കിടക്കണ പ്രായമാണെങ്കിൽ അങ്ങനെ കിടക്കും, അങ്ങനെ ഇരുന്ന് അവൾ പാട്ട് കേൾക്കും. ഇങ്ങനെയാണ് അവൾക്ക് ഒരു ശീലമായിട്ടുണ്ട്. അത്
0: പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആ

0: ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, റെസ്റ്റ് എടുക്കണം, പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സമയത്തും നാടകത്തിൽ സജീവമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നല്ലോ.
1: അതെ,
0: വേറൊരു പ്രത്യേക ഒരു രീതിയിലാണല്ലോ നമ്മൾ ആ സമയത്ത് മാനസികമായിട്ടാണെങ്കിലും എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ചെയ്ത നാടകങ്ങൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ?
1: സോപ്പ് ചീപ്പ് കണ്ണാടി എന്ന് പറഞ്ഞൊരു നാടകം ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ആ സമയത്ത് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ എല്ലാം പാട്ടുകളായിരുന്നു. അതെനിക്ക് പ്രസവം എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്ട്രെയിൻ ഉള്ള പരിപാടിയായിട്ട് ഇല്ല ഇല്ല ഇല്ല നമ്മള് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇങ്ങനെ കെയർ ചെയ്ത് വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ ആകുമ്പോഴേ ശരിക്കും എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്നത് മാമ്പഴം മാത്രമായിരിക്കും. നല്ല സ്ട്രെയിൻ ഉണ്ടാവും, തളർച്ച ഉണ്ടാവും. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അന്ന് മാനവീയം വീതി. മാനവീയം വീതി വന്ന് കുറച്ച് പാട്ടൊക്കെ പാടി ഉഷാറായി കഴിഞ്ഞാൽ ഞാൻ സെറ്റാണ്, ഞാൻ ഓക്കെയാണ്. അപ്പൊ അവിടെ വന്ന് തുള്ളിച്ചാടി, ഈ കുഞ്ഞ് ഈ വയറ്റിൽ കിടന്ന് ഞാൻ പാടുമ്പോൾ അവൾ അനങ്ങുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അത്യാവശ്യം പാടാനും ഡാൻസ് കളിക്കാനും നാടകം ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് അവൾ. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ഒരു നാടകം കണ്ടാൽ അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ അതിനെ വിലയിരുത്താൻ പറ്റുന്ന ഒരു സെൻസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശരി, ഇതല്ല വേണ്ടത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവളുടെ വഴിക്ക് ഒരു അനലൈസ് ചെയ്ത് പറയാൻ അവൾക്ക് പറ്റാറുണ്ട്.
0: നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൽ നമുക്കൊരു എനർജി തരുന്നതെന്ന് വെച്ചാൽ ആ കാണുന്ന ഓഡിയൻസ് തരുന്ന ഒരു തിരിച്ചു തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇതുവരെ അങ്ങനെയുള്ള ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് കാരണം നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന തരത്തിലുള്ള മെമ്മറീസിനെ കുറിച്ച്
1: ഞാൻ ഇതിനു മുമ്പും ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് മത്സ്യഗന്ധി എന്ന് പറഞ്ഞ നാടകം ചെയ്യുന്ന സമയത്ത് നമ്മളീ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്, ഇന്ത്യ ഒട്ടാകെയുള്ള ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മത്സ്യഗന്ധി എന്ന് പറയുന്ന നാടകം മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ജീവിത പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പം അന്ന് അത് കോസ്റ്റൽ ഏരിയയിൽ കുറേ ഇടങ്ങളിൽ ചെയ്തു. ജീവിത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് എപ്പോഴും ഒരു സ്മെല്ലുണ്ടാവും. അപ്പം അവരെ എപ്പോഴും സൊസൈറ്റി മാറ്റി നിർത്തും മത്സ്യത്തൊഴിലാളികളെ, എല്ലാവരുടെ ഇടയിലേക്ക് ചെല്ലാൻ അവർക്ക് തന്നെ അവരുടെ സ്മെല്ലിനോടൊരു അവജ്ഞ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. ഈ നാടകം ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ അവർക്ക് മൂത്രമൊഴിക്കുക സ്ഥലമില്ലാത്തത്, അവരുടെ കച്ചവടം നടക്കാത്തത്, അവരുടെ കുടുംബ ജീവിതത്തിലെ കള്ളും കഞ്ചാവും വരുത്തുന്ന ഇൻഫ്ലുവൻസ്, അത്രയും കാര്യങ്ങളെല്ലാം നാടകം പറയുന്നുണ്ട്. അപ്പൊ ഈ നാടകം കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ മുഴുവൻ ഒരു പള്ളിയുടെ മുറ്റത്താണ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ നാടകത്തിനിടയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കഞ്ചാവിന്റെ കാര്യം പറയുമ്പോൾ ആണ് മക്കളെ ഇതുള്ളതാണ് എന്നൊക്കെ ഇവരിങ്ങനെ മറുപടി തരുന്നുണ്ട്. അപ്പൊ അവൾ മക്കൾ പറഞ്ഞത് ശരി തന്നെ, അവന്മാരുടെ മണ്ട അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നാടകം കഴിഞ്ഞിട്ട് ഞാൻ അവരെല്ലാം അങ്ങനെ ദൂരെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അമ്മ നാടകം കൊള്ളാമായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയുടെ കൈ പിടിച്ചപ്പോ ബാക്കി അമ്മമാരെല്ലാം കൂടെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് എന്നിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. അവരുണ്ടാക്കുന്ന മീൻകറികൾ, മീൻ പറഞ്ഞ നല്ല ഫ്രഷ് അല്ലേ, നമുക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടില്ലല്ലോ. അങ്ങനെ അതൊരു വലിയ, എനിക്ക് എത്ര അവാർഡ് കിട്ടിയാലും ഇതിന്റെ മുകളിൽ വെക്കാൻ ഒരു സാധനം എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് തോന്നില്ല. അത്രയും ഹാപ്പി ആയി ഞാൻ.
0: അത് വലിയൊരു അംഗീകാരമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഇത് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ അത്തരത്തില് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് പല ക്യാരക്ടേഴ്സും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏതായിരിക്കും ഏറ്റവും ഹൃദയത്തോട് ചേർത്ത്?
1: എനിക്ക് നാടകത്തിൽ ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും, നമ്മൾ കോറസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ സോളോ പെർഫോമൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആണ്. ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇല്ല. എല്ലാം എൻ്റെ പ്രിയപ്പെട്ട കഥ. കാര്യം എല്ലാത്തിലും നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും കൊടുത്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്താൽ. അപ്പൊ എനിക്കെല്ലാം അത്തരത്തിൽ പ്രിയപ്പെട്ട കാര്യങ്ങൾ.
0: ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പൊ സോളോ ചെയ്യുന്ന
1: മത്സ്യഗന്ധി മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ക്യാരക്ടറായിരുന്നു. പിന്നെ ചെയ്തത് എന്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു, ബഷീറിന്റെ കഥയാണ്. അതിനകത്തെ കുഞ്ഞിപ്പാത്തുമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ സോളോ ആയിട്ട് ചെയ്തത്. ആ
0: ക്യാരക്ടർ ഡയലോഗ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
1: കേട്ടോ, ഞാനേ ആനമക്കാരന്റെ പുന്നാരമോടെ പുന്നാരമോള, എന്റെ ഉപ്പുപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു, വല്ലൊരു കൊമ്പനാന. ദാണ്ടേ ഇതുപോലെ തുമ്പിക്കൈയൊക്കെ നീണ്ടിങ്ങനെ താഴോട്ട് വന്ന് കൊമ്പൊക്കെ വെളുത്തു കൂർത്തങ്ങനെ വന്ന് കാലൊക്കെ കറുത്ത് തടിച്ചിങ്ങനെ താഴോട്ട് വന്ന് വാല്, അയ്യോ വാലിങ്ങനെയല്ല, ഇതിന്റെ വാല് ചെറുതാ, വാല് എങ്ങനെയായിരുന്നോ എന്തോ. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എന്റെ ഉപ്പുപ്പാന്റെ ആനയെ എന്റെ ഈ മറുകുപോലെ കറുത്തതാ. എന്റെ ഉപ്പുപ്പാൻ ആനയുള്ളോണ്ടാ എനിക്ക് മറുകുണ്ടായെന്ന എന്റെ ഉമ്മ പറയണത്. ഇതേ ഭാഗ്യമറുക.
0: അതാണ്, അങ്ങനത്തെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് കുഞ്ഞിപ്പാത്തുമ്മയുടെ ക്യാരക്ടർ. ഇനി വേറൊരെണ്ണം വളരെ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ച ഒരു ക്യാരക്ടർ
1: മത്സ്യം, ഇത് വിഷമമല്ല, ഇത് സൊസൈറ്റിയോടുള്ള ഒരു സാധനമാണ്.
0: അത് കേൾക്കാം.
1: ബസ് സ്റ്റാൻഡിലേക്ക് മീൻ വിൽക്കാൻ മത്സ്യത്തൊഴിലാളി സ്ത്രീ അവർ കുട്ട ഇങ്ങനെ താഴെ വെക്കുമ്പോൾ അവരുടെ ചരുവത്തിൽ നിന്ന് വെള്ളം കുറച്ചിങ്ങനെ ഒഴുകി വരും. അപ്പോഴുള്ള ഡയലോഗാണ്, ഓ മീൻ വെള്ളമാകുമ്പോ ഇത്തി പൂരം നാറും, പുള്ള ഇത്തിരി അങ്ങോട്ട് മാറി നിന്നാ മതിയല്ല, ഓ ഇതൊക്കെ കറി വെച്ചും പൊരിച്ച് തിന്നാ.

0: രുചി. മീനിനെന്തൊരു പിന്നെ മുല്ലപ്പൂ മണക്കുവാ. ഓ മീനാറ്റം പോലും.
1: ഈ നാടകത്തിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്?
2: നാടകത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന സന്തോഷ് ഏട്ടൻ, സന്തോഷ് കീഴാറ്റൂര്, അദ്ദേഹം എപ്പോഴും നാടകത്തിൽ വളരെ സജീവമാണ്. അദ്ദേഹമാണ് എന്നെ നടൻ സിനിമയിൽ കമൽ സാറിന്റെ സിനിമയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നടൻ സിനിമയിലേക്ക് ആദ്യം എത്തുന്നത്. അതായിരുന്നു ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ, ടീച്ചർ, മഹാവീര്, കാക്കിപ്പട, കോൾഡ് കേസ്, ഉപചാരപൂർവ്വം ഗുണ്ട,
1: പൊന്മാൻ,
2: വ്യസനസമേതം, വെന്തുപാദികൾ, പ്രകമ്പനം, ഏറ്റവും അവസാനം റിലീസായത് ഈ തനി നിറം. അങ്ങനെ 10-35 സിനിമ ചെയ്തു. നാടകത്തോടൊപ്പം തന്നെ സിനിമയും ഉണ്ട്.
1: പക്ഷേ നാടകത്തിലും സജീവമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: ഒരു കാലഘട്ടത്തിലും നാടകത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പൊതുവേ ആൾക്കാരിങ്ങനെ പറയും, സിനിമയിലൊക്കെ സജീവമായാൽ പിന്നെ നാടകം ചെയ്യാൻ കിട്ടില്ല, നാടകത്തിന് പോകത്തില്ല താല്പര്യം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എപ്പോഴും നാടകം തരുന്ന ഒരു എനർജി വേറെയാണ്.
1: ഇതിലിപ്പം നാടകത്തിൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
2: നാടകം സിനിമയിൽ അഭിനയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ക്യാരക്ടേഴ്സിന്റെ ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാടകത്തിൽ നമ്മൾ പഠിച്ച ടെക്നിക്കുകൾ ഒരുപാട്. നമ്മളിപ്പോൾ നാടകത്തിലൊരു കഥാപാത്രത്തെ ചെയ്യുമ്പം ആ കഥാപാത്രം എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ടായിരിക്കും ആ കഥാപാത്രം ഈ സമയത്ത് ഇങ്ങനെയാണ് ഡയലോഗ് പറയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരോ രീതിക്ക് റിഹേഴ്സൽ ചെയ്യുകയും പഠിക്കുകയും ചെയ്യും. ആ പഠനം നമുക്ക് സിനിമയിലെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും അതിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂന്നില്ല, ഡയറക്ടർക്കോ ആർക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ തന്നെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഇവരിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവരിങ്ങനെയല്ലാതെ വേറെ എങ്ങനെ സംസാരിക്കാം. അപ്പം ഡയറക്ടർ ഇതല്ല ചേച്ചി വേറൊരു മെത്തേഡിൽ പറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു മെത്തേഡിൽ പറയാനൊക്കെ പറ്റുന്നത് നമുക്ക് നാടകം തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്.
1: നാടകമാകുമ്പോൾ ഇങ്ങനെ ഓവർ ആക്ടിംഗ് പോലെ, അല്ലെങ്കിൽ അങ്ങനെ അവർ പിന്നെ സിനിമ വരുമ്പോൾ ഇത് കുറച്ച് ഓവർ ആക്ടിംഗ് പോലെ തോന്നും എന്നൊക്കെ പറയാറുണ്ട്. എത്രത്തോളം അതിൽ വാസ്തവം ഉണ്ടെന്ന് അറിയില്ല. അതിനെ
2: ഒരു വലിയൊരു ഓഡിറ്റോറിയത്തില് ഓഡിയൻസിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ വലുതായിട്ട് ജസ്റ്റേഴ്സ് എടുക്കുകയും അങ്ങനെയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ നാടകക്കാർക്ക്. പക്ഷേ നമ്മൾ ക്യാമറയുടെ മുമ്പിലാണ് ആക്ട് ചെയ്യുന്നതെന്നൊരു സെൻസ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാര്യം നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് അനങ്ങുന്നത് പോലും വളരെ കൃത്യമായിട്ട് നമുക്ക് ക്യാമറയിൽ ക്യാച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അത് നമ്മൾ ക്യാമറയുടെ മുമ്പിലാണ് അഭിനയിക്കുന്നതെന്നുള്ള ധാരണയിൽ നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസിയായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണത്.
1: പലപ്പോഴും നമ്മളെല്ലാവരും പല തരം ഇമോഷണൽ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ്. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പം മേ ബി അത് നാടകത്തിൽ അഭിനയിക്കും, സിനിമയിൽ അഭിനയിക്കും, എപ്പോഴും ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ, സാധാരണഗതിയിൽ പലരും ബ്രേക്ക് എടുക്കുന്ന സമയങ്ങളൊന്നും ബ്രേക്ക് എടുത്തിട്ടില്ല, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്യാൻ എങ്ങനെയാണ്?
2: പ്രതിസന്ധികളെ ഓവർകം ചെയ്യാതെ നിവർത്തിയില്ല എന്നുള്ളതാണ് ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രതിസന്ധികൾ എല്ലാ സമയത്തും ലൈഫിൽ ഉണ്ടാവും. ആൾക്കാർ നമ്മളെ പറ്റി പറയാവുന്നതിന്റെ മാക്സിമം പറയും, ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കും. ജീവിതത്തിൽ നിന്ന് നമ്മളെ തുടച്ചു മാറ്റാൻ പറ്റുന്ന വഴികളെ പറ്റിയൊക്കെ അവരാലോചിക്കും. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മള് തിരിച്ച് ആ ശരി അവൻ ഇങ്ങനെ ചെയ്തോ എന്നാൽ ശരി മറുപടി കൊടുക്കാം, അവൾ ഇങ്ങനെ ചെയ്തോ എന്നാൽ അവൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാം എന്നാലോചിച്ചാൽ കഴിഞ്ഞു. കാര്യം അവർ ചെയ്തോണ്ടിരിക്കും. നമ്മളിപ്പം എനിക്ക് ചിലപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും, എനിക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നാടൻ പാട്ട് പരിപാടി ഉണ്ടായിരിക്കും. ഞാന് അവൾക്ക് പ്രതികാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരുടെ സമയം നഷ്ടമാവുന്നേ? എന്റെ സമയം നഷ്ടം. പക്ഷെ ആ സമയത്ത് ഞാനൊരു സിനിമ ചെയ്തൊരു നാടകം ചെയ്തൊരു നാടൻപാട്ട് പരിപാടിക്കും പോയിട്ടിരുന്നാൽ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും, എനിക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ജീവിതം ഉണ്ടാവും, അവൾക്ക് അതുകൊണ്ട് കുശുമുണ്ടാവും. അതല്ലേ സംഭവിക്കുക? അപ്പം ഒരാളെ നമുക്ക് ദ്രോഹിക്കണമെന്ന് ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക, അവരെ അവരുടെ വഴിക്ക് വിടുക. അവർ നമുക്ക് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, നമ്മളെ പറ്റി മോശം പറയാനും നമ്മളെ ദ്രോഹിക്കാനും ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവരുടെ ലൈഫിൽ നിന്നാണ് നഷ്ടമാകുന്നത്, നമ്മുടെ ലൈഫിൽ നിന്നല്ല. അതിന് നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ മാത്രം മതി, അതാണ് ഏറ്റവും സമാധാനം കിട്ടാനുള്ള മാർഗം. മറ്റേത് ഒരാളെ നമ്മൾക്ക് പകവ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി ആക്കി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനി ഇങ്ങനെ ചെയ്യാം, ഇനി അവളെ പറ്റി അവിടെ അങ്ങനെ പറയാം, ഇവിടെ ഇങ്ങനെ പറയാം. ഇത് നമ്മുടെ ജീവിതത്തെ താഴോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും വായിക്കാം, എന്തെങ്കിലും എഴുതാം, വേണ്ട എണ്ണ ചൂടാക്കി രണ്ട് പപ്പടം കാച്ചാം, എന്നിട്ട് അത് തിന്നാം.
1: സിമ്പിൾ
2: ആണ്. നല്ല രണ്ട് പാട്ട് കേൾക്കാം, അവരെ ഒരു പാട്ട് പഠിക്കാമെന്ന് തീരുമാനിക്കാം. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം ഒരു പണിയില്ലെങ്കിൽ.
1: ഇപ്പോ സജീവമായിട്ട് നാടകത്തിൽ തുടരുന്ന ആളാണ്, പുതിയ നാടകങ്ങൾ ഏതൊക്കെയാണ്?
2: പുതിയൊരു നാടകത്തിന്റെ വിശേഷം വലിയ വിശേഷമാണ്. അപ്പൊ ഞങ്ങള് ആപ്റ്റ് എ പ്ലേസ് ഫോർ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാടക സംഘം പുതിയതായിട്ട് ചെയ്യുന്ന നാടകം ഈസിക്കൽ ടു എന്നാണ് നാടകത്തിന്റെ പേര്. നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് സാം ജോർജ് ആണ്. അതൊരു ഇംപ്രവൈസ്ഡ് നാടകമാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ത്രെഡാണ്. നാടകം പറയുന്നത് ഒരു രണ്ട് ഗവൺമെന്റ് ജോലിയിൽ നിന്നും വിരമിച്ച രണ്ടുപേർ, രണ്ട് ക്ലാസ്സിൽ ജീവിച്ചു വന്ന രണ്ടുപേർ, വിവാഹിതരായി ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും, അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈഗോകളും ഈ പ്രായത്തിലും ഈഗോകൾ മനുഷ്യരെ എങ്ങനെ അലട്ടുവെന്നും അവസാനം ഏത് മനുഷ്യരാണേലും ഈ ഈഗോ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ

0: ഒരു ഷോ കഴിഞ്ഞ് നാടകത്തിന് കുറെ അവതരണങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലായിടത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാർ, എൻ്റെ അനിയന് എൻ്റെ കുഞ്ഞിന് 4 വയസ്സേ ഉള്ളൂ, അവൻ തൊട്ട് ഞാൻ കണ്ട നല്ല പ്രായമുള്ള 10-80 വയസ്സുള്ള ആൾക്കാർ വരെ നാടകം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര എത്തുന്നുണ്ട്, ഭയങ്കര ഇമോഷണൽ ആയിട്ട് ആൾക്കാർ, വാർദ്ധക്യകാലത്തെ കാര്യങ്ങളും കൂടാണെന്ന് പറയുന്നത് കൊണ്ട് ഒരു പെൻഷനൊക്കെ കഴിഞ്ഞ ആളുകൾക്കൊക്കെ വല്ലാതെ അങ്ങ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മരണത്തോടടുക്കുന്നു, എന്താവും നമ്മുടെ മരണം, എങ്ങനെയായിരിക്കും എന്നൊക്കെ എല്ലാവരും ഒന്ന് ആകുലപ്പെടില്ലേ. അപ്പൊ ഈ സമയത്തിനൂടൊക്കെ കടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക്, മക്കളൊക്കെ വിദേശത്താണ്, ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്ത, ഒറ്റപ്പെട്ട്, പൈസ ഉണ്ടെന്നാൽ പക്ഷെ പൈസ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത മനുഷ്യരുണ്ട്. അത്തരം മനുഷ്യരുടെ എല്ലാം ജീവിതത്തിലൂടെ കടന്നു പോകുന്നൊരു നാടകമാണ്.
1: എന്തൊക്കെ ഉണ്ടായാലും അൾട്ടിമേറ്റ്ലി നമ്മൾ തേടുന്നത്
0: സ്നേഹമാണ്. അതെ,
1: അത് കണ്ടുപോയിരുന്ന ഒരു
0: നാടകമാണ്. അതെ അതെ,
1: സൊസൈറ്റിയിലെ പല പ്രശ്നങ്ങളുണ്ട്, അതിൽ സ്റ്റിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതൊരു കല്യാണത്തിന്റെ കാര്യമാവട്ടെ അല്ലെങ്കിൽ പൊതു ഇടങ്ങളാവട്ടെ, ഇവിടെ എല്ലാം ഇപ്പോഴും ഒരുപാട് ഡിസ്ക്രിമിനേഷൻ പലതരത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നാടകം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇനി അങ്ങനെ?
0: അല്ല, ഈ മത്സ്യഗന്ധി പോലത്തെ നാടകത്തിലും ഒക്കെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ ഏത് തലത്തിൽ, ഇനിയിപ്പോ ഞാൻ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി ധാരണയുള്ള ഒരാളാണ്, ശരിക്കും എനിക്ക് അറിയാം സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ പറയുന്ന വിവേചനങ്ങളൊന്നുമല്ല, ബുദ്ധിയിലോ അല്ലെങ്കിൽ ശാരീരികഘടനയിലോ രണ്ടും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഒന്നിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല സ്ത്രീ എന്നുള്ളത് അറിയാം. അപ്പോഴും ഞാൻ എന്റെ കുഞ്ഞിനെ ഞാൻ കളരിക്ക് വിടും, പ്രാക്ടീസ് ചെയ്യിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ ഒരാൾ, ഒരു പുരുഷൻ വന്ന് കൈവച്ചാൽ അവൾക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണമെന്നുള്ള എന്റെ തോന്നൽ കൊണ്ടാണ് അത് ഞാൻ ചെയ്യുന്നത്. അവളെ തന്നെത്താനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം, അവൾ തന്നെത്താനെ യാത്ര ചെയ്യട്ടെ, അവൾ അവളുടെ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വളർത്തുന്നത് ആ സ്പേസ് സൊസൈറ്റി അവൾക്കും കൂടെ ഉള്ളതാണ്. പുറത്തുനിന്നുള്ള എന്ത് കേട്ടാലും അവളെ അത് ബാധിക്കരുത്. ഈ പറഞ്ഞ പോലെ തന്നെ നീ പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കേൾവികളും അവളെ ബാധിക്കരുത് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. നീ വിവാഹം കഴിക്കുക, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ആണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നീ ഏൺ ചെയ്യണം. ഒരു സ്ത്രീ എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത്? ശരിക്കും അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവണമെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. എനിക്ക് തീരുമാനമെടുക്കാം, കാര്യം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ആ സ്ഥലത്തേക്ക് എത്തണം. എല്ലാ സ്ത്രീകളും അതിന് പറ്റുന്ന ഏണിങ്സ് ഉണ്ടാവണം. പൈസ കിട്ടിയിട്ട് അതേപോലെ കൊണ്ടുവന്ന് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുന്ന സ്ത്രീകളും ഉണ്ട്. നമ്മുടെ ഒരു ഫാമിലി സെറ്റപ്പിൽ അങ്ങനെയാണ്, സ്ത്രീകളെ പൈസ ഉപയോഗിക്കേണ്ട, പുരുഷം വെക്കാം. അങ്ങനെ അല്ലാത്ത ഒരുപാട് ആൺസുഹൃത്തുക്കളുണ്ട്. എനിക്ക് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന പെൺകൂട്ടുകാരികളുള്ള പുരുഷ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ പേർക്കും അങ്ങനെ അല്ലാതെയാണ് നമ്മൾ കാണുക. ഭർത്താവ് അറിയാതെ ഒരു മുട്ടുസൂചി പോലും, സ്വന്തമായിട്ടൊരു പൊട്ട് പോലും വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായി വരേണ്ട മാറ്റമാണ്. അത് ഉണ്ടായി വരുന്നുണ്ടെന്നേ, പുതിയ ജനറേഷനൊന്നും അത്ര കണ്ട് മോശമായിട്ടുള്ള കുട്ടികളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
1: ഇപ്പൊ കുറച്ചും കൂടി എല്ലാ ആളുകളുടെ ചിന്ത, അതുപോലെ ജോലിയിൽ, എനിക്ക് തോന്നുന്നു വീട്ടുജോലിയിലൊക്കെ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട്.
0: അത് നമ്മളെപ്പോഴും പറയും, ഇപ്പം ഡിവോഴ്സ് കൂടുന്നുണ്ട്, പഴയതുപോലല്ല, മനുഷ്യർക്കിടയിൽ സ്നേഹമില്ല, ഡിവോഴ്സ് ഭയങ്കരമായിട്ട്. എന്തുകൊണ്ടാണ് കൂടുന്നത്? രണ്ട് വ്യക്തികൾക്ക് എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം എന്നതിനെ പറ്റി രണ്ട് വ്യക്തികൾക്കും ധാരണയുള്ളതുകൊണ്ടാണ്. പണ്ട് ഭർത്താവ് അടിച്ചാൽ കൊള്ളോണ്ട് നിൽക്കുന്നതാണ് ഒരു പതിവ്രതയായ ഒരു സ്ത്രീയുടെ ലക്ഷണമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പൊ സ്ത്രീക്ക് അറിയാം എന്റെ ശരീരത്തിൽ തൊടുന്നതിന് തെറ്റാണെന്നോ അതിനെ എന്നെ സംരക്ഷിക്കാൻ നിയമമുണ്ടെന്നും സ്ത്രീക്ക് അറിയാം.
1: നമ്മൾ അഭിനയത്തിലൂടെ കടന്നുപോയി, നാടൻ പാട്ടിലൂടെ കടന്നുപോയി, സൊസൈറ്റിയിലെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, അങ്ങനെ വിവിധ തലങ്ങളിലൂടെ കടന്നുപോയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, നാടകം ചെയ്യാൻ സാധിക്കട്ടെ. ഈ പറഞ്ഞ പോലെയുള്ള ചിന്തകൾ കൺവേ ചെയ്യുന്ന നാടകം പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: നന്ദി സിവിൽ, ഇത്രയും നേരം എന്നോട് കൂടെ ഇരുന്ന് നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും അത് ആസ്വദിക്കുകയും ഒക്കെ ചെയ്തതിന്. എന്റെ പരിപാടി ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നല്ല ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ആകാശവാണി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ്. ഏറ്റവും സന്തോഷത്തോടെ എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു.
2: അഭിനേത്രിയും നാടൻപാട്ടു കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായി സിവിൽ ജിഹാദ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ

സമയം 3:30. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അവൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. വയലാറിന്റെ ഗാനവരികൾ ജി ദേവരാജന്റെ സംഗീതം.

കല്യാണി മേനോൻ, പി മാധുരി, ലത, പി ജയചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന എ പി ഗോപാലൻ, സംഗീതം ജി ദേവരാജൻ. ചിത്രം സ്വരങ്ങൾ സ്വപ്നങ്ങൾ.

0: ആകാശവാണി സമയം 4 മണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: എന്റെ പേര് സുജി.
2: സ്ഥലം?
3: കാട്ടാക്കട.
2: കാട്ടാക്കട എവിടെയാണ്? അപ്പൊ കാട്ടാക്കട ആണ് ട്രെൻഡ്.
3: കാട്ടാക്കട തടിമല്ലിന്റെ അവിടെ.
2: എന്ത് ചെയ്യണം ഇപ്പോ?
3: ഞാനിപ്പോ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: എവിടെയാണ്?
3: നാനാഞ്ചിറ.
2: ഈ ജോലിയിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്?
3: അടിപൊളിയാണ്. മെഡിക്കൽ ഫീൽഡ് അല്ലേ, അപ്പം അതിൻ്റെതായ പ്രഷറും കാര്യങ്ങളും പിന്നെ എൻജോയ്മെന്റും ഒക്കെ ഉണ്ട്.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടില് അമ്മയുണ്ട്, പപ്പയുണ്ട്, ബ്രദറുണ്ട്.
2: ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ?
3: ഒഴിവ് സമയം കിട്ടുമ്പോൾ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെലവഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്.
2: ഫ്രണ്ട്സിനോടൊപ്പം എന്തൊക്കെയാണ് പ്രോഗ്രാംസ്?
3: യാത്രകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവരെ കൂടെ കൂടുതലും ചായ കുടിയാണല്ലോ, അപ്പോൾ ഒരു വൈകുന്നേരം സമയമാകുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ചായ കുടിക്കുന്നു.
2: ഒരു ചായയൊക്കെ ഇല്ലേ പിന്നെ എന്ത് രസമല്ലേ.
3: അതെ അതെ.
2: ഫുഡ് തേടി പല പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ?
3: അങ്ങനെ ഫുഡിനോട് വലിയൊരു പ്രിയം നമുക്കില്ല. നമ്മൾ കൂടുതലും ചായ പ്രേമികളായതുകൊണ്ട്.
2: ഒരു ദിവസം എത്ര ചായ കുടിക്കും?
3: 2 ചായ.
2: അത് വളരെ കുറവാണല്ലോ.
3: കാരണം രാവിലെ കുടിക്കുന്നില്ല, വൈകിട്ട് കുടിക്കുന്നുണ്ടല്ലോ 2 പ്രാവശ്യം.
2: അങ്ങനെ?
3: അതെ അതെ.
2: ഫ്രണ്ട്സിനോടൊപ്പം യാത്രകളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു.
3: അതെ.
2: നിങ്ങളെല്ലാം ചേർന്ന് ഇപ്പോൾ ഈ അടുത്തായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ?
3: പൊന്മുടി പോയിട്ടു.
2: എങ്ങനെ ഉണ്ടായിരുന്നോ?
3: അടിപൊളിയായിരുന്നു.
2: അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ചു.
3: തീർച്ചയായിട്ടും.
2: പാടുന്ന ആളാണോ?
3: ആ, ചെറുതായിട്ട്.
2: അപ്പൊ നമുക്കൊരു 2 വരെയും ശ്രമിച്ചു നോക്കിയാലോ?
3: അറിയത്തില്ല.
2: എന്തായാലും പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്.
3: അതെ അതെ അതെ.
2: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കാറുള്ളത്?
3: റൊമാൻറ്റിക്.
2: എന്താണ് ഇപ്പൊ റൊമാൻറ്റിക് സോങ്സിനോടൊരു കൂടുതൽ ഇഷ്ടം തോന്നാൻ?
3: ബിക്കോസ് ഒരാളോട്ട് ചെറുതായിട്ടൊന്ന് കമ്മിറ്റഡ് ആയി.
2: അപ്പൊ അതിന്റെ ഒരു
3: ഹാങ്ഓവർ.
2: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: നീ ഹിമമഴയായി.
2: എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ ഗാനമാണല്ലേ?
3: അതെ അതെ അതെ.
2: എടക്കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു പാട്ടാണ്.
3: അതെ അതെ.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ദർശന.
0: സ്ഥലം?
1: സ്ഥലം പേയാട് വെളപ്പിശാല.
0: എന്ത് ചെയ്യണം അപ്പോ?
1: ഞാൻ എക്സ്റേ ടെക്നീഷ്യൻ ആണ്.
0: ആരൊക്കെ?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ ചേട്ടൻ.
0: ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കും. വേറെ അങ്ങനെ
0: എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
1: ഇല്ല. ഡാൻസ്?
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടില്ല, എന്നാലും പാട്ടിട്ടാ കളിക്കും.
0: ഫ്രണ്ട്സിനോടൊപ്പം തന്നെ?
1: ആ അതെ.
0: സിനിമകളൊക്കെ ഇഷ്ടമാണോ?
1: അങ്ങനെ ഒരുപാട് കാണില്ല, ഇഷ്ടമാണ്.
0: പാട്ടുകൾ കൂടുതലായി ഇപ്പോ മലയാളം തന്നെയാണോ, തമിഴ്, ഹിന്ദി എല്ലാം കേൾക്കും? എങ്ങനെയാണ്?
1: തമിഴ്, മലയാളം മിക്സ്.
0: മെലഡീസ് ആണോ? അടിച്ചുപൊളിയാണോ?
1: അടിച്ചുപൊളി. മെലഡീസ് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ
0: ഒരു സുഖം.
1: അടിച്ചുപൊളിയാകുമ്പോ നമുക്ക് ഒരുമിച്ച് നമുക്ക് തുള്ളാൻ
0: തോന്നും.
1: എനിക്കിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഗാനം ചോദിച്ചാലേ ഇത് പറയാം?
1: ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്ത്.
0: ഡോക്ടർ ലവൻ സിനിമ. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക്സ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 27, ശകവർഷം 1948, ആഷാഢം 20. 2026 ജൂലൈ മാസം 11 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 33 സെക്കൻഡും. ഏവർക്കും ഒരു ശുഭ സായാഹ്നം ആശംസിച്ചുകൊണ്ട് എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയോടെ ആരംഭിക്കാം. ആദ്യം ഇന്നലത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: 1950 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 5. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിവയായിരുന്നു ആ 5 ജില്ലകൾ. ഇനി ഇന്നത്തെ ചോദ്യം: 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ചോദ്യം ഒരിക്കൽ കൂടി: 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വൈകുന്നേരം 5:40 കേൾക്കാം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സൗഭാഗ്യം എന്ന ചിത്രത്തിനു വേണ്ടി KS ചിത്ര ആലപിച്ചത്. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

അവൻ അനന്തപത്മനാഭൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ഗാനശില്പികൾ മോഹൻ സിത്താര, എസ് രമേശൻ നായർ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി. ചിത്രം ആചാര്യൻ.

0: ശ്രോതാക്കളെ, സമയം 5 മണി. കേൾക്കാം
1: ഈയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യാം രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏകാ സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ.
2: രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏകാ സമാലോചന. രാമായണമിതി നാമശ്രവണേന സർവൈരാദൃതം സർവമനോരഞ്ജകം പ്രാചേതസ പ്രണീതം രാമായണമേവ സർവേഷാം സ്മൃതിമണ്ഡലം സമാശ്രിഷ്യതേ. സാർവകാലികം സാർവലൗകികം വിശ്വോത്തരം ചൈതദ്വാങ്മയം ലോകേസ്മിൻ സമേഷാം ചിന്തകാനാം ക്രാന്തദർശിനാം കവീശ്വരാണാം വാഗ്ദേവതാ വരപ്രസാദേന അനുഗ്രഹീതാനാം കലാകാരാണാം സർവോപരി സാധാരണാനാഞ്ച സ്വസ്വരംഗേഷു നിരതശയം സ്വാധീനമതനോത്. അതയേവ സി രാജഗോപാലാചാര്യണ പ്രോക്തം. ഇൻഡീഡ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ദീസ് ഇതിഹാസാസ് ദ രാമായണ ആൻഡ് ദ മഹാഭാരതാസ് ഹാസ് ഹവ് കം ടു ബി റോ മെറ്റീരിയൽസ് ഫോർ ദ വർക്ക്സ് ഓഫ് ന്യൂമറസ് പോയറ്റ്സ് ആൻഡ് സെയിൻസ് ദാറ്റ് കെയിം ലേറ്റർ ടു റൈറ്റ് ഡ്രാമാസ് ആൻഡ് സിംഗ് പോയംസ് ആൻഡ് ഹിംസ് ടു കീപ് ദ നേഷൻ ഇൻ ദ സ്ട്രെയ്റ്റ് പാത്സ്. സദുപദേശഹായവ കാവ്യസ്യ പരമോധർമ്മ ഭാരതീയാന സജ ഉത്തമാഭ്യുദയ അധമ വിനിപാത പ്രതിപാദനേനൈവ കവിഭിഹി ആവിഷ്ക്രിയതെ. അത്ര രാമായണേ കോന്നസ്മിൻ സാമ്പ്രതൻ ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ഇതി മഹർഷേഹ പ്രശ്നേന ലോകാനാം മാർഗദർശക അനന്വയ മഹിമാവാൻ ധീരോദാത്ത കശ്ചന മഹാപുരുഷഃഏവ ഭവേത് സ്വപ്രണീതസ്യ മഹാകാവ്യസ്യ നായകഃ ഇതി ദൃഢനിശ്ചയഃഏവ കഥാനായകത്വേന ശ്രീരാമം അവതാരയിതും ഋഷീശ്വരമേനം പ്രാചോദയത്. അതയേവ കാവ്യസ്മിൻ നായകത്വേന ഉപവർണിതേ ശ്രീരാമേ മനുഷ്യസഹജം ശക്തി ദൗർബല്യാനാം ആധിക്യം ന്യൂനത്വം ച ദരീദൃശ്യത. ധർമ്മഃ ത്യാഗഃ സത്യം ദയ പിതൃഭക്തിഃ ഭ്രാതൃസ്നേഹ ഇത്യാദീനി സനാതനമൂല്യാനി ചായേവ സദാ സർവത്ര തം അനുഗച്ഛന്തി കിന്തു ചായം കേഷുചിത് അവസരേഷു കോപാകുലഃ പരിഷാഷര ഉച്ചരൻ കരുണാർദ്ര ചിത്തഃ ദീനദീനം വിലവൻ ദൃശ്യതേ. അഭിജ രാമഃ ആദികാവ്യസ്മിൻ ന കേവലം പ്രജാക്ഷേമ തത്പര കശ്ചന മഹാരാജഃ കിന്തു കൃഷി ധർമ്മമൂർത്തിശ്ച ദോഷാപേക്ഷയ ഗുണപ്രകർഷേണ സനാതനധർമ്മസ്യ ആചരണേന പാലനേന ച മനുഷ്യത്വാദ് അമരത്വമായാദഃ കശ്ചന മഹാപുരുഷ ഏവ രാമായണേ ദൃശ്യമാനഃ രാമഃ. വിധിമാം ഋഷിവിസ്തുല്യം കേവലം ധർമ്മമാസ്ഥിതം ആത്മാനം മനുഷ്യം മന്യേ രാമം ദശരഥാത്മജം ദൈവസമ്പാദിതോ ദോഷോ മാനുഷേണ മയാജിതഃ ഏവമാദീനി രാമവാക്യാനി തസ്യ മാനുഷഭാവം പ്രകാശയതി. ശ്രീരാമഃ ധർമ്മസ്യ മൂർത്തീഭാവം ഇത്യഭിവ്യഞ്ജയതി രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഇതി രാമായണീയം വചനം. ജന്മസു മനുഷ്യജന്മമേവ മഹീയാൻ മനനശീലോ മനുഷ്യഃ ധർമാനുസാരേണ ഐഹികം ജീവിതം നയതി ചേത് അത്രൈവ സ്വർഗഃ നോ ചേത് അത്രൈവ നരകഃ. മനുഷ്യാണാം അഭ്യുദയം നിശ്രേയസഞ്ച ധർമ്മമാശ്രിത്യമേവ. അതയേവ ഋഷീശ്വരാഃ സുരയഃ ധർമ്മഭൂയിഷ്ടം ലോകക്രമം സംസ്ഥാപയിതും ധർമ്മമൂർത്തിത്വേന സ്വീയരചനാസു സർവേഷാം മാതൃകാരൂപേണ ഉത്തമകഥാപാത്രാൻ അവതാരയന്തി. കുതയിതി ചേത് സന്മാർഗചാരിണാം മഹാജനാനാം മാർഗഃ ഇതരോ ജനാഃ അനുഗച്ഛന്തി. മഹാകവിനാ വ്യാസേന ഉക്തം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ യേന ഗതസ്സബന്ധാഃ. ശ്രീനാരായണ ഗുരുദേവഃ ധർമ്മം ഏവം നിർവക്തി ധർമ്മയേവ പരം ശ്രേഷ്ഠം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. മോക്ഷം ജീവിതസ്യ പരമോ ലക്ഷ്യഃ തദപി ധർമ്മേ പ്രതിഷ്ഠിതം ച ഏതാദൃശസ്യ ധർമ്മസ്യ സുസ്ഥിതിഹി അനിവാര്യമേവേത്യന്തർദർശനമേവ രാമകഥാപാത്ര സൃഷ്ടിയർത്ഥം ഋഷയഹേ ചോദന. രാമാധിപത് വർത്തിതവ്യം ന രാവണാധിപത് ഇതി ഉപദേശ ന വിസ്മർത്തവ്യ. യദ്യപി കേഷുചിത് കർമ്മസു അധർമ്മസ്യാംശോ അനുവാചകേഭ്യ ഗോചരീഭവതി തഥാപി

രാമായണേ ആചരിതാനി സർവാണി കർമാണി ധർമാനുസാരിണി. പുത്രധർമ്മ പരിപാലനാർത്ഥം രാജകീയ സുഖഭോഗാദീനി തിക്തം രാമോ വിമനസ്കഹ നാഭൂത്. ചീരവാസസം ആത്മസാത്കർത്തും രത്നഭാസുരം മകുടം തസ്മിൻ പ്രതിരോധം നാജായത. പിതുരാജ്ഞാം അക്ഷരശോ അനുപാലയിതും ദൃഢവ്രതോയം പിതൃദേവോ ഭവ ഇതി ഭാരതീയ സംസ്കൃതേഹ പ്രത്യക്ഷ നിദർശനമിവ സർവേഷാം പുരഹ നരീനർത്തി. രാമോ വദതി ലക്ഷ്മീചന്ദ്രാത് അപയാദ്വാ ഹിമവാൻ വാ ഹിമം ത്യജേത് അതീയാത് സാഗരോ വേളാം ന പിതുരാജ്ഞാമഹം വിദുഹു. യതി പിതാ ദശരഥ ആജ്ഞാവയതി തർഹി പാവകേ പതിതും അതിതീക്ഷ്ണം കേരളം ഭോക്കതും അർണവേ നിവതിതും വാ സന്നദ്ധോയം രാമഹ രാജ്ഞ പ്രതിജ്ഞാപാലനാർത്ഥം ജഡാവൽക്കരം സപ്രശ്രയം ധാരയാമാസ. അഭിഷേക വിഘ്ന വൃത്താന്തമാകർണ്യ തസ്മിൻ സന്തോഷം വാ സന്താപം വാ നോദിത ഇത്യേതത് സുഖദുഃഖയോ തസ്യ സമഭാവം ദ്യോത്യതേ. അവിച വിഘ്നസ്യ കാരണഭൂതം കൈകേയീം പ്രതി ഈർഷ്യായാഹ ഈഷൻ മാത്ര സ്ഫുരണോ വിന്ന അജായത ഇത്യേതത് തസ്യ അന്തസ്സംസ്കാരമാവേദയതി ച. രണാങ്കണേ തീഷ്ണേന വിശിഖേന നിബദന്തം സ്വഭ്രാതരം സൗമിത്രിം വിലോക്യ ഭാതൃസ്നേഹ പ്രചോദിതം അധികരണാർദ്രൻ രാമവിലാപം ശിലാഹൃദയസ്യ ഹസ്യാവചിത്തം നാർദ്രയതി. കിന്നുമേ സീതയാ കാര്യം കിംവാക്കാര്യം ജീവിതേനവ ശയാനം യുദ്ധേ പശ്യാമി ഭ്രാതരം യുതി നിർജിതം ശക്യാ സീതാ സമാനാരി പ്രാപ്തും ലോകേ വിജിന്നത ന ലക്ഷ്മണ സമോഭ്രാത സജീവ സാമ്പരായിക. പുനഃ സന്തത സഹചാരിണം സ്വപ്രാണതുല്യം ലക്ഷ്മണം മുനിവേഷധാരിണസ്യ യമധർമ്മസ്യ പ്രതിജ്ഞാം പാലയിതും തത്യാജയതി രാമസ്യ ത്യാഗശീലം ആവേദയതി. ഏകപത്നീവ്രതം സർവേഷാം മാർഗദർശകോയം മഹാപുരുഷ ഭാരതീയ കുടുംബജീവിതസ്യ ജീവാതിരിവ സർവോത്കർഷേണ വരീവർത്തി. പരസ്പര പ്രേമണ വിശ്വാസേന ജനീയമാനം ജീവിതം ഇഹ സ്വർഗം പ്രദാസ്യതി അന്യഥാ നരകഞ്ച. രാമസ്യ സ്വഭാവവിശേഷേഷു അല്പമാത്രാംശാഃ അത്ര സംരക്ഷ്യന്തേ. കേവലേന മനുഷ്യസഹജേന ദൗർബല്യേന അഭിഭൂയമാനം ശ്രീരാമചന്ദ്രം രാമായണേ സുതരാം ദ്രഷ്ടും ശക്യതേ. രാവണസകാശാത് മോചിതാം സീതാം പ്രതി രാമേ സംജാതം ഹർഷം ദൈന്യം രോഷം ച സാധാരണ ജനോചിതമേവേദി വക്തം ന കാവി സംശീതിർ വർത്തതേ. ശ്രീരാമസ്യ സീതാഹർസനം പശ്യ പ്രാപ്തചാരിത്രസന്ദേഹ മമ പ്രതിമുഖേ സ്ഥിത ദീപേ നേത്രാതുരസ്യേവ പ്രതികൂലാസി മേ ധൃതം. ലക്ഷ്മണേ ഭരദേവാത്വം ഗുരുബുദ്ധിം യഥാസുഖം സുഗ്രീവേ വാനരേന്ദ്രേവ രാക്ഷസേന്ദ്രേ വിഭീഷണ നിവേശയ മനസ്സീതേ തഥാവാ സുഖം ആത്മനഃ. അഗ്നിശുദ്ധം സഹധർമ്മിണീം അന്തർപത്നീം ജാനകീം മഹാരണ്യേ തിക്തവാനിത്യേത സാധുവായി വിചികിത്സ സമുദയതി സഹൃദയാനാം. പ്രജാക്ഷേമ തത്പരാണാം രാജ്ഞാം പ്രജാഹിതമേവ പ്രധാനമിത്യുക്തി സീതാപരിത്യാഗേത സമീചീനം. കുതഃ അനാഗസി രാജ്ഞഃ ദണ്ഡനീതിഃ ധർമ്മവിരോധമേവ ഏതത് ഭൂപതിഃ രാമസ്യ അസമീക്ഷ്യകാര്യത്വമേവ ദ്യോതയതി. ശൂർപ്പണകാ വിഷയേ സ്വാർത്ഥതാവശംവദഃ അഭവത് രാമഃ. രാമേ സാഭിലാഷാം താം ലക്ഷ്മണസകാശം പ്രേഷയാമാസേ തെരഞ്ഞിതം അവസരേസ്മിൻ ശ്രീനിവാസശാസ്ത്രണ അഭിപ്രായം ശ്രദ്ധേയമേവ. ഐ ഹാവ് പർട്ടിക്കുലർലി നോ ഡൗട്ട് ഇൻ മൈൻഡ് that the poet intended to show us that Rama was just like other people in trying times. Samasadaha Ramayane sajedasam gocharibhudaha Sriramaha udatta gunagana bhuishtaha dosha revishtaha mahan gopi manushyaha kindu balagandhe yuttagandhe cha kojit kojit Ramaha Vishnu avadaravidi paramarsho drishyate. Kathapatrana manena tatpreda maharshihi lokan udbodhayati ത്യാഗേന സമാസാദിതം സർവം സനാതനം ജീവിതേ ലാളിത്യം ചിന്തായാം ഔന്നത്യം ച മനുഷ്യാൻ അമരത്വം നയതി. അഭിജ സർവം ധർമ്മേ പ്രതിഷ്ഠിതം തസ്മാത് സർവേ ധർമ്മപരായണാഹ ഭവേയുഹ ച. കാലേസ്മിൻ സർവേ ധർമ്മപരാംഖാഹ ത്യാഗ വിമുഖാശ്ച കേവലം ഭൗതിക സുഖഭോഗ ഭോഗാർത്ഥം സ്വച്ഛന്ദം വിഹരന്തഹ ധർമ്മപദം വിസ്മരന്തി യദി സസ്മരന്ത്യവി ചേത് തദാചരിതം വിമുഖായന്തേ. ജനാഹ ജനപദാഹ രാഷ്ട്രാശ്ച പരസ്പരം കലഹായമാനാഹ വർത്തന്തി. അലസതാ വിലസിതം ജനസഞ്ചയം ലക്ഷ്യബോധശൂന്യം യൗവതം പരസ്പര മൈത്രീരാഹിത്യം ചേത്യാദേഹ സർവത്ര വിഹരന്തി. താദൃശാൻ പ്രബോധയിതും ധർമ്മപദേ സമാനയിതും രാമസ്യ ജീവിത സന്ദേശ ബഹു ഉപയുജ്യത. മൂല്യരഹിത കേവല ഭൗതികോന്നതി ന ശാശ്വതി കിന്തു ലാളിത്യപൂർണ സനാതന മൂല്യ

0: അധിഷ്ഠിത ജീവിതരീതിരേവ നിത്യ പരിപൂർണ ചേതി രാമസ്യ ജീവിത ദർശനേന കവിഹി ലോകാൻ ഉദ്ബോധയതി.
1: ഇതാനീം സംസ്കൃത ഗാനാലാപനം ശൃണ്മഹ.

സംസ്കൃത പരിപാട്യാം ഏതാവത ശ്രുതഃ രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏക സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റും 7 സെക്കൻഡും. ഇപ്പോൾ നാടൻപാട്ടുകൾ. ഇന്നത്തെ നാടൻപാട്ടുകളിൽ മൂസ കാരിക്കൽ അവതരിപ്പിക്കുന്ന അറബനമുട്ട്.

മൂസാക്കുരിക്കൽ അവതരിപ്പിച്ച അർബന മുട്ടുകളാണ് നാടൻപാട്ടുകളിൽ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആവാരംപൂ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ചത്. ഗാനരചന ഗംഗയമരൻ, സംഗീതം ഇളയരാജ.

ഇതു നമ്മ ഭൂമി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സ്വർണലതയും ആലപിച്ച ഗാനം. സംഗീതം ഇളയരാജ.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 40 മിനിറ്റും 17 സെക്കൻഡും. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 നിയമവീഥി, 6

പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്രാ യോജന 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ 6:40 നല്ല വാർത്ത 6:50 കിസാൻ വാണി ഇന്നത്തെ കിസാൻ വാണിയിൽ സുരേഷ് വിവിയുമായുള്ള അഭിമുഖം 7:20 ഹൈറേഞ്ച് വൃത്താന്തം 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി 8:00 സാഹിത്യവേള പുനഃപ്രക്ഷേപണം 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് 8:35 വാർത്താ ബുള്ളറ്റിൻ 8:40 ചലച്ചിത്രഗാനം 9:15 കായിക ലോകം 9:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ 10:00 ദേശീയ സംഗീത പരിപാടി 11:00 ചലച്ചിത്രഗാനം. ഇനി നാളത്തെ പരിപാടികൾ. നാളെ 4:00 തമിഴ് മാലൈ, 4:30 ചലച്ചിത്രഗാനങ്ങൾ, 5:00 ഇസൈ തെൻഡ്രൽ, ശ്രോതാക്കൾ വാട്സാപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന തമിഴ് ചലച്ചിത്രഗാന പരിപാടി, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ തുടർന്ന് ഗാനങ്ങൾ, 8:00 ഹിന്ദി പാഠം, 8:15 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 പണ്ട് പണ്ട് പണ്ട് കഥാ കഥനം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 രവി വാസരീയ അഖില ഭാരതീയ സംഗീതസഭ, 11:00 ചലച്ചിത്രഗാനം. അറിയിപ്പുകൾ സമാപിച്ചു.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഹർമൻപ്രീത് കൗർ. ഒരിക്കൽ കൂടി, 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഹർമൻപ്രീത് കൗർ.

കാലാവസ്ഥ. ഇന്ന് മൂന്നാർ രേഖപ്പെടുത്തിയ കൂടിയ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. മൂന്നാറും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായ ആകാശമാണ് കാണപ്പെടുന്നത്. ചിലപ്പോൾ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത കാണുന്നു. കാലാവസ്ഥ സമാപിച്ചു.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പ്രകാർ പി എം ജയ് ഗരീബോ ജയ് ബൻ ഗൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ നിയമവിധി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നിയമവീതിയിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള നിയമ സംവിധാനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ തെരുവ് നായ്ക്കളുടെ എണ്ണം 900,000 എത്തിയെന്ന സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ തെരുവ് നായ്ക്കൾ നാടിനെ

0: പല്ലിൽ കോർക്കുന്നതാണ് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലയിലേതുൾപ്പെടെ ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ തുടങ്ങിയവയുടെ പരിസരത്തുള്ള തെരുവുനായ്ക്കളെ ഉടൻ പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും തെരുവുനായ ശല്യം പരിഹരിക്കാൻ വിവിധ തലങ്ങളിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയാൻ നിയമപ്രകാരമുള്ള അനിമൽ ബേർത്ത് കൺട്രോൾ നിയമങ്ങൾ അനുസരിച്ചാണ് കേരളത്തിൽ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നത്. ആരോഗ്യമുള്ള തെരുവുനായ്ക്കളെ കൊല്ലുന്നത് നിരോധിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നായ്ക്കളെ പിടികൂട്ടി വാക്സിനേഷൻ നൽകി വന്ധ്യം കരിച്ച് അവയുടെ യഥാർത്ഥ പ്രദേശത്തേക്ക് തിരികെ വിടണം. കൊല്ലുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ മാരകമായ പരിക്കേറ്റ, മാരകമായ രോഗം ബാധിച്ച അല്ലെങ്കിൽ ഗുരുതരമായി ഭ്രാന്ത് പിടിച്ച നായ്ക്കളെ രജിസ്ട്രേഷൻ ചെയ്ത മൃഗഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തലിനു ശേഷം ദയാവധം ചെയ്യുന്നതിന് സംസ്ഥാനം അനുവദിക്കുന്നു. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ പ്രായോഗികമായും ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഫലപ്രദമായ മാർഗം വന്ധ്യംകരണമാണ്. തെരുവുനായ്ക്കളുടെ പ്രജനനം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുവന്ന വന്ധ്യംകരണ പദ്ധതിയായ ABC വേണ്ടവിധം മുന്നോട്ടു പോകേണ്ടതുണ്ട്. നായ്ക്കളെ വന്ധ്യംകരിച്ച് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി എല്ലാ ജില്ലകളിലും ABC കേന്ദ്രങ്ങൾ സജീവമാകേണ്ടതുണ്ട്. കേരളത്തിൽ 10 വർഷത്തിനിടെ നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെരുവുനായ്ക്കളുടെ സംഘർഷങ്ങളെ അപേക്ഷിച്ച് മനുഷ്യ സുരക്ഷയ്ക്കും പൗരന്മാരുടെ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകണമെന്ന് കേരള ഹൈക്കോടതി ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ട്. പൊതുജന ആരോഗ്യ അപകട സാധ്യതകൾ തടയുന്നതിന് വേഗത്തിലുള്ള ലൈസൻസിംഗും പ്രാദേശികവൽക്കരിച്ച വാക്സിനേഷൻ ഡ്രൈവുകളും ഇത് നിർബന്ധമാക്കുന്നു.
1: നിയമവീഥി.
2: തെരുവുനായ ആക്രമണത്തെക്കുറിച്ചും ലഭ്യമായ നിയമസഹായത്തെക്കുറിച്ചും ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ CGNN കഴിഞ്ഞയാഴ്ചകളിൽ സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ.
3: വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ഇടുക്കി ജില്ല. അങ്ങനെയാണെങ്കിൽ ഈ തെരുവുനായ ആക്രമണം ഏൽക്കുന്നത് ഒരു വിനോദസഞ്ചാരിക്കാണെങ്കിൽ അയാൾക്ക് ഇതുപോലെ നഷ്ടപരിഹാരം ലഭ്യമാകുന്നതിന് എന്തെങ്കിലും നിയമ നടപടിക്രമങ്ങൾ ചെയ്യാൻ കഴിയുമോ? ഇതുപോലെ തന്നെ
4: ശരിയാണ്. നമ്മുടെ ജില്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമുക്കറിയാം തേക്കടിയുണ്ട്, മൂന്നാറുണ്ട്, വാഗമണ്ണുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തുള്ള ജില്ലകളിൽ നിന്നും അതേപോലെ തന്നെ പുറം സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതാണ് ആൾക്കാരാണ് നമ്മുടെ ജില്ലയിലേക്ക് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ തെരുവുനായയുടെ പ്രജനനവും വ്യാപനവും നിയന്ത്രിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു പുറത്തുനിന്നുള്ള ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു തെരുവുനായ ആക്രമണം ഏറ്റാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആൻസൈറ്റി നമുക്കറിയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ ഹാൾട്ടായി പോകും, കാരണം ട്രീറ്റ്മെൻറ്റ് പർപ്പസിന്. എസ്പെഷ്യലി കുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ആൻസൈറ്റിയും ബുദ്ധിമുട്ടും വളരെ അധികമാണ്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇത് പരിഗണിക്കും. പിന്നെ ഈ പറയുന്ന ആൾക്കാരുടെ അഡ്രസ്സ് നമുക്ക് സംഘടിപ്പിക്കാൻ വലിയ പാടുണ്ടാവില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവും അവർ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാരാലീഗൽ വോളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടെ അവരെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് പരാതി നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും പറയുന്നു, ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാരെ തെരുവുനായ ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കും. അവർക്ക് കൊടുക്കുന്ന റെക്കമെൻഡേഷനിൽ വരുന്ന എമൗണ്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കും.
3: തെരുവുനായകളുടെ എണ്ണത്തിലുള്ള വർധനവ് നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ?
4: നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തത്തിൽ തെരുവുനായകളുടെ ആക്രമണവും അതേപോലെ തന്നെ തെരുവുനായ വ്യാപനവും അധികമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു കേസ് സുവോമോട്ടോ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉണ്ടായിട്ടുള്ള ഡയറക്ഷൻ പ്രകാരം ABC സെൻ്ററുകൾ, ആനിമൽ ബർത്ത് കൺട്രോൾ സെൻ്ററുകൾ, സ്ട്രിക്റ്റായിട്ട് സ്ഥാപിക്കണമെന്നും അത് കൃത്യമായി ഫോളോ ചെയ്യണമെന്നും ഡയറക്ഷൻ ഉണ്ട്. അതുപ്രകാരം നമുക്കറിയാം എല്ലാ ജില്ലകളിലും ABC സെൻ്ററുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ കുയിലിമല അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. പൂർത്തിയായിട്ടില്ല, ഒന്നോ രണ്ടോ മാസത്തിൽ കംപ്ലീറ്റ് ആകും എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതുകൂടാണ്ട് തന്നെ പോർട്ടബിൾ ABC ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് പോർട്ടബിളായിട്ടുള്ള ABC സെൻ്ററുകൾ നമ്മുടെ ജില്ലയിൽ വരിക, അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 10-30% സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കൊടുത്താൽ, ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താൽ അവിടെ ഈ ABC പോർട്ടൽ സെൻ്റർ സ്ഥാപിക്കും. ആ ഏരിയയിലുള്ള തെരുവുനായകളെ അവിടെ കൊണ്ടുവന്നിട്ട് വാക്സിനേഷൻ നടത്തി അതിന് വേണ്ട മരുന്നുകളെല്ലാം കൊടുത്ത ശേഷം അതിനെ ഫ്രീ ആക്കും. ഇതിൻ്റെ ആ പ്രോജക്റ്റ് കഴിയുമ്പം ഈ പോർട്ടബിൾ സെൻറ്റർ ആ സ്ഥലത്ത് നിന്ന് അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മാറും. അങ്ങനെയുള്ള പോർട്ടബിൾ സെൻറ്റർ ഉണ്ട്. എൻ്റെ അറിവനുസരിച്ചിട്ട് കേരളത്തിലാകെപ്പാടെ 3 സ്ഥലത്തെ ABC പോർട്ടബിൾ സെൻറ്ററുകളുള്ളൂ. എനിക്ക് തോന്നുന്നു കേരള സംസ്ഥാന സർക്കാർ നോക്കിയാൽ ഇടുക്കി ജില്ലയിലേക്കും വേണമെങ്കിൽ ABC പോർട്ടൽ സെൻറ്ററിൻ്റെ സർവീസ് തരാൻ പറ്റും. അതിനുള്ള രീതിയിൽ DLSA എന്നുള്ള ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്.
3: അതെങ്ങനെയാണ്, തെരുവുനായകളുടെ എണ്ണം അനുസരിച്ചോ അത് അതിന്റെ എണ്ണത്തിൽ അല്ലെ ആക്രമണങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണോ ഇത് നൽകിയേക്കുന്നത്?
4: നമ്മൾ ശരിക്കും തെരുവുനായ ആക്രമണം ഉണ്ടാകുമ്പോഴാണ് തെരുവുനായ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ തെരുവുനായ ആക്രമണം കൂടുതലുണ്ടായ സ്ഥലങ്ങളിൽ പോർട്ടൽ എ ബി സെൻ്ററിൻ്റെ സർവീസ് കിട്ടുമെന്ന് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നിന്നും തെരുവുനായ മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ സർവീസ് കിട്ടുമെന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്.
3: തെരുവുനായകളുടെ ആക്രമണം ഇന്ന് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ വലിയ വെല്ലുവിളിയായ സാഹചര്യത്തിൽ വെല്ലുവിളിയാകുമ്പോൾ ഇതിന് ഇരയായവർക്കും മറ്റു പൊതുജനങ്ങൾക്കും നൽകുന്ന നിയമസഹായങ്ങളെക്കുറിച്ച് നമുക്ക് ലളിതമായി പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ സിജി എൻ എൻ സാറിന് നിയമവീഥിയുടെ നന്ദി.
2: തെരുവുനായ ആക്രമണത്തെക്കുറിച്ചും അപ്രകാരം ആക്രമണമുണ്ടായാൽ ലഭ്യമായ നിയമസഹായത്തെക്കുറിച്ചും ഇതുവരെ നമ്മോട് സംവദിച്ചത് ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ സിജി എൻ എൻ.
1: നിയമവീഥി സമാപിക്കുന്നു.

0: 1983 എന്ന ചലച്ചിത്രത്തിൽ എം ജയചന്ദ്രനും വാണി ജയറാമും ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സൈഡ് ഇങ്ങനെ.

0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്ര യോജന തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസ്സുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വത്സ വില്യംസ്. Prime Minister Narendra Modi has concluded his historic two-day visit to New Zealand.

0: രഘുവംശത്തിലൂടെ.
1: ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ദിലീപന്റെ ഗുണഗണങ്ങളെ തന്നെ കാളിദാസൻ തുടർന്നു വർണ്ണിക്കുന്നു. ഭരണാധികാരിയുടെ ഗുണങ്ങൾ പൊതുവെ രണ്ട് തരത്തിലായിരിക്കണം: തീക്ഷ്ണങ്ങളും മൃദുലങ്ങളും. തീക്ഷ്ണഗുണങ്ങൾ ഭയപ്പെടുത്തുന്നവയാകും, കോപം, രൗദ്രം തുടങ്ങിയവ. സൗമ്യഗുണങ്ങൾ കാന്തങ്ങളായിരിക്കും, ആകർഷകങ്ങൾ, അനുകമ്പ, ദയ, സ്നേഹം, ആർദ്രത. ഭീമഗുണങ്ങളാൽ നിർഭൻ അപ്രാപ്യനാകണം, കാന്തഗുണങ്ങളാൽ ആർക്കും പ്രാപ്യനുമായിരിക്കണം. സമുദ്രം പോലെ ഭീകരജീവികളുണ്ട്, അതുകൊണ്ട് സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ ആർക്കും ഭയമുണ്ടാകും. അതേസമയം വിശിഷ്ടരത്നങ്ങളുമുണ്ട് സമുദ്രത്തിൽ, അതുകൊണ്ട് ഇറങ്ങാൻ ആർക്കും മോഹം തോന്നുകയും

0: അർണവ
1: ഉപജീവിനാം ആശ്രിതർക്ക് ഭീമകാന്തഗുണൈഹി ഭയങ്കരങ്ങളും കാമ്യങ്ങളുമായ ഗുണങ്ങളാൽ അദ്ദേഹം അധൃഷ്യനായി സർവദാ അഭിഗമ്യനുമായി ധർഷിക്കപ്പെടുവാൻ യോഗ്യനാണ് ധൃഷ്യൻ. ധർഷിക്കുക, തഴുകുക. ഒരു കുഞ്ഞിനെ കണ്ടാൽ ഓടിച്ചെന്ന് ഓമനിച്ച് തലോടാൻ തോന്നുമല്ലോ, അതാണ് ധൃഷ്യത. അങ്ങനെയല്ലാത്തത് അധൃഷ്യത. രാജാവ് അധൃഷ്യനാണ്, അപ്രാപ്യനാണ്. തേജസ്, ബലം, സത്വത, പ്രതാപം, പ്രാപ്തകാര്യത, ഇത്രയുമാണ് അധൃഷ്യതയുടെ ഗുണങ്ങൾ. ആശ്രിതർക്കു പോലും അപ്രാപ്യനാണ് രാജാവ്. ഭീമഗുണങ്ങളാൽ നിർവധി അപ്രാപ്യനാണ്, അധൃഷ്യനാണ്. ശീലം, വയസ്സ്, സത്വം, ദാക്ഷിണ്യം, വൃദ്ധസേവ, കൃതജ്ഞത, മൃദുലത, ഇവയാണ് കാന്തഗുണങ്ങൾ. ഭീമഗുണൈഹി രാജ അധൃഷ്യ, കാന്തഗുണൈഹി അഭിഗമ്യശ്ച. ഉദാഹരണം: യാതോരഗ്നൈഹി അർണവഹ ഇവ യാദാംസി ജലജന്തവഹ. ഭീകരരായ ഹിംസ്രജന്തുക്കൾ, അവരെ ഭയന്ന് സമുദ്രത്തിലേക്ക് ആരും ഇറങ്ങുകയില്ല. എന്നാൽ മനോഹരമായ രത്നം സമുദ്രത്തിനടിയിലുണ്ട് താനും, അത് സമുദ്രത്തിലേക്ക് ആരെയും ആകർഷിക്കുന്നു. ഗാംഭീര്യം കൊണ്ട് ദിലീപൻ അധൃഷ്യനായിരുന്നു. നൈസർഗികമായ മൃദുഭാവങ്ങൾ കൊണ്ട് പ്രാപ്യനുമായിരുന്നു. ഭീമ സൗമ്യ ഗുണങ്ങൾ ദിലീപനെ അധൃഷ്യനാക്കി സംപ്രാപ്യനുമാക്കി. ജലജന്തുക്കളും രത്നങ്ങളും സമുദ്രത്തെ എന്ന പോലെ. ഭരണാധികാരിക്ക് ഈ ദ്വന്ദ്വഭാവം വേണം. ഭയം ജനിപ്പിക്കണം, ഒപ്പം ആദരവും. സമുദ്രത്തോടുള്ള സാദൃശ്യം ഗാംഭീര്യത്തെ സൂചിപ്പിക്കുന്നു. ദിലീപൻ്റെ പ്രതാപം ജനങ്ങളെ ഭയപ്പെടുത്തി. കാരുണ്യം അവരെ ആകർഷിച്ചു, അങ്ങോട്ട് അടുപ്പിച്ചു.
2: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 6:50 കിസാൻ വാണിയിൽ ഇടുക്കി വട്ടവടയിലെ സ്ട്രോബെറി കർഷകനായ സുരേഷ് വി വി തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് വൈകുന്നേരം 6:50.

ഇന്ന് 7:35 ഇതളുകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ ഇതളുകളിൽ ആൽഫി സിജു അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

0: ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ.

0: യായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ൽ ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ, ഉപരിതല, അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു കെയാണ് കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനി ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രികൾ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും

0: വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് UPSC അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സമ്മാനങ്ങൾ ഓർമ്മയായി സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സമ്മാനമായി ലഭിച്ച ക്യാമറ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചാലോ? അത്തരം ഒരനുഭവമാണ് മലപ്പുറം സ്വദേശിയായ AP നൌഷാദിന്റേത്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതാവ് സമ്മാനിച്ച യാഷിക DX അനലോഗ് ക്യാമറയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പുതിയ

ഇടുങ്ങിയ വഴിത്തിരിവായത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുടെ ഉടമയാണ് നൌഷാദ്. ഹോബിയായി തുടങ്ങിയ ശേഖരണം ഇന്ന് രാജ്യത്തെ ശ്രദ്ധേയമായ ക്യാമറ ശേഖരങ്ങളിലൊന്നായി വളർന്നു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുമായി ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷിയായി മാറിയിരിക്കുകയാണ് നൌഷാദിന്റെ ഈ അപൂർവ ശേഖരം. ആദ്യകാലത്ത് കൂട്ടുകാർക്കിടയിൽ അഭിമാനമായി ക്യാമറ ഉപയോഗിച്ചിരുന്ന നൌഷാദ് പിന്നീട് ക്യാമറകളുടെ ചരിത്രത്തോടും നിർമ്മാണ വൈവിധ്യങ്ങളോടും ആകൃഷ്ടനാവുകയായിരുന്നു. വിന്റേജ് ബോക്സ് ക്യാമറകൾ, പോളറോയിഡുകൾ, അണ്ടർവാട്ടർ ക്യാമറകൾ, വീഡിയോ റെക്കോർഡറുകൾ, അപൂർവ സൈനിക ചാര ക്യാമറകൾ തുടങ്ങി നിരവധി അപൂർവ ശേഖരങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ക്യാമറകൾക്ക് പുറമെ 1700-കളുടെ അവസാന കാലത്തെ പത്രങ്ങൾ, 200-ലധികം റേഡിയോകൾ, പേജറുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയും ശേഖരത്തിലുണ്ട്. ഇതിനകം തന്നെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലുമായി അദ്ദേഹം 20 പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അപൂർവ ശേഖരങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥാപിക്കാനാണ് നൌഷാദിന്റെ പദ്ധതി. ഒരു കാലത്ത് ദുർഗന്ധവും മാലിന്യ കൂമ്പാരവും നിറഞ്ഞിരുന്ന സ്ഥലം ഇന്ന് ശുചിത്വത്തിന്റെ മാതൃകയായി മാറിയിരിക്കുന്നു. ശുചിത്വം ഉറപ്പാക്കേണ്ട ഓഫീസ് തന്നെ മാലിന്യത്തിന്റെ പിടിയിലായിരുന്ന അവസ്ഥയിൽ നിന്ന് മാതൃകാപരമായ മാറ്റത്തിലേക്കാണ് കൊച്ചി നഗരസഭാ ഹെൽത്ത് ഓഫീസ് നടന്നെത്തിയത്. കൂട്ടായ പരിശ്രമവും ശക്തമായ നേതൃത്വവും ചേർന്നപ്പോൾ അസാധ്യമായി തോന്നിയ മാറ്റം യാഥാർത്ഥ്യമായി. ഹെൽത്ത് ഇൻസ്പെക്ടർ MS ഷിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ മാലിന്യ നീക്ക പ്രവർത്തനങ്ങളുടെ ഫലമായി ഓഫീസിനും പരിസരത്തിനും പുതിയ മുഖം ലഭിച്ചു. കാലങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കിയതോടെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആരോഗ്യകരവും ശുചിത്വമുള്ളതുമായ അന്തരീക്ഷമൊരുക്കാൻ സാധിച്ചു. ശുചിത്വത്തിന് മാതൃകയാകേണ്ട ഒരു പൊതുസ്ഥാപനം അതിന്റെ യഥാർത്ഥ ദൌത്യത്തിലേക്ക് തിരിച്ചെത്തിയതായി ഈ മാറ്റത്തെ വിശേഷിപ്പിക്കാം. ശുചിത്വം എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് തുടർച്ചയായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് ഈ ഇടപെടൽ സമൂഹത്തിന് നൽകുന്നത്. പൊതുസ്ഥാപനങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും സ്ഥാപനവും പരിസര ശുചിത്വം സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. കവി KC കേശവപിള്ളയുടെ ഈ വരികൾ അന്വർത്ഥമാക്കും വിധം പരിശ്രമത്തിലൂടെ അസാധ്യമായി ഒന്നുമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി അശ്വിൻ. പന്ത്, പ്ലേറ്റ്, പുസ്തകം തുടങ്ങി വിവിധ വസ്തുക്കൾ വിരൽത്തുമ്പിൽ അതിവിദഗ്ധമായി കറക്കി ബാലൻസ് ചെയ്യാനുള്ള അസാധാരണ കഴിവിലൂടെ അശ്വിൻ ശ്രദ്ധ നേടുകയാണ്. കഠിനമായ പരിശീലനവും ആത്മവിശ്വാസവുമാണ് ഈ മികവിന്റെ അടിത്തറ. തന്റെ വിരൽത്തുമ്പിലെ മായാജാലത്തിലൂടെ അശ്വിൻ 2020 ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം റെക്കോർഡ് മറികടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാധ്യമപ്രവർത്തകനായ അശ്വിൻ. പ്രതിഭ ജന്മസിദ്ധമാകണമെന്നില്ല, അത് നിരന്തര പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്നതാണ് എന്ന സന്ദേശമാണ് അശ്വിൻ യുവതലമുറയ്ക്ക് നൽകുന്നത്. മൊബൈൽ സ്ക്രീനുകൾക്കപ്പുറം സ്വന്തം കഴിവുകൾ കണ്ടെത്തി അവയെ മികവിലേക്ക് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അശ്വിന്റെ യാത്ര വലിയ പ്രചോദനമാണ്. ആത്മവിശ്വാസവും അർപ്പണബോധവും കൈവിടാതെ മുന്നേറിയാൽ സാധാരണക്കാരനും അസാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവാവ്. ഒരു കാലത്ത് കല്ലുവെട്ടിന്റെ മുറിവുകൾ മാത്രം ബാക്കിയാക്കിയ ഭൂമി ഇന്ന് പക്ഷികളുടെ പാട്ടും മരങ്ങളുടെ തണലും നിറഞ്ഞ ഹരിതവനം. മനുഷ്യന്റെ ആത്മാർത്ഥമായ പരിശ്രമം പ്രകൃതിക്ക് എങ്ങനെ പുതുജീവൻ നൽകുമെന്ന് തെളിയിക്കുന്നതാണ് കൊണ്ടോട്ടി സ്വദേശി മുസ്തഫയുടെ ഗ്രീൻ അറ. കല്ലുവെട്ട് പ്രവർത്തനങ്ങളാൽ നശിച്ചുകിടന്ന ഭൂമിയെ വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെ ഇദ്ദേഹം പച്ചപ്പിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. കരിപ്പൂരിലെ ഉപേക്ഷിക്കപ്പെട്ട ഏകദേശം 5 ഏക്കർ കല്ലുമട പ്രദേശമാണ് ഇന്ന് ഗ്രീൻ അറ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനമായി മാറിയത്. 6 വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 100 തദ്ദേശീയ മരങ്ങളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് ജൈവവൈവിധ്യം വീണ്ടെടുക്കാൻ മുസ്തഫയ്ക്ക് കഴിഞ്ഞു. ഇന്ന് നിരവധി പക്ഷികളുടെയും ചെറുജീവികൾ

യുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പ്രദേശം ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മാത്രം പോരെന്നും ഒരാളുടെ ആത്മാർത്ഥമായ ഇടപെടലിനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മുസ്തഫയുടെ ഈ പ്രവർത്തനം തെളിയിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തിനും ഇത് ഏറെ പ്രചോദനം നൽകുന്നു. പ്രകൃതിയെ സ്നേഹിച്ചാൽ മുറിവേറ്റ ഭൂമിക്കും വീണ്ടും ജീവൻ നൽകാനാകുമെന്ന് തെളിയിക്കുന്ന ഗ്രീൻ അറ ഇന്ന് കേരളത്തിന് അഭിമാനവും വരും തലമുറയ്ക്ക് പ്രത്യാശയുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 233 വർഷമായി ആൺകുട്ടികൾക്ക് മാത്രമായിരുന്ന പ്രവേശന രീതി അവസാനിപ്പിച്ച് ഈ അധ്യയന വർഷം മുതൽ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് ആദ്യമായി പെൺകുട്ടികൾക്കും പ്രവേശനം നൽകി. സ്കൂളിന്റെ ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ലായാണ് ഈ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. സഹവിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ ചുവടുവയ്പ് സമൂഹത്തിൽ ലിംഗസമത്വത്തിനും ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനും ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം മാറ്റങ്ങൾ സഹായകമാകുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേക ശുചിമുറികൾ, വിശ്രമമുറി ഉൾപ്പെടെ ആവശ്യമായ സൌകര്യങ്ങളും സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ താഴ്ന്ന ക്ലാസുകളിലേക്കും പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി പൂർണ്ണമായും സഹവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് മാറാൻ സ്കൂൾ തയ്യാറെടുക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഒരുക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ്. നല്ല വാർത്ത. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 6 സെക്കൻഡും. കിസാൻവാണി. ഇന്നത്തെ കിസാൻവാണിയിൽ ഇടുക്കി വട്ടവടയിലെ സ്ട്രോബെറി കർഷകനായ സുരേഷ് വി.വി. തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി വട്ടവടയിലെ കർഷകനായ ശ്രീ വി വി സുരേഷ് സ്ട്രോബെറി കൃഷിയിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഡോക്ടർ ജയമോഹൻ.
1: ഈ വട്ടവട എന്ന് പറയുന്നത് ശീതകാല പച്ചക്കറിക്ക് വളരെയധികം പേര് കേട്ട ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാർ വന്ന് ഇവിടെ പാട്ടത്തിനെടുത്ത് അല്ലെങ്കിൽ ലീസിനെടുത്തിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇവിടുത്തെ കൃഷി വരുന്നത് ക്യാരറ്റ്, വെളുത്തുള്ളി, ക്യാബേജ് അങ്ങനെയുള്ള കൃഷികളാണ്. അതുപോലെ തന്നെ സ്ട്രോബെറിയിൽ തന്നെ ഇപ്പം ബ്ലാക്ക്, റെഡ് കളർ. ഇതിൽ നിന്നൊക്കെ കർഷകർ വന്ന് ചോദിക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതായത് അതിൽ നിന്നുണ്ടാക്കുന്ന ജാമു പോലുള്ളതും വൈന് പോലുള്ളതൊക്കെ സംഭവങ്ങൾ. അപ്പോൾ അതെത്രത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹായകരമായിട്ടുണ്ട് ഒക്കെ ഒന്ന് പറയാൻ പറ്റും? നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ?
2: ആ, ഉണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അതായത് സ്ട്രോബെറിയുടെ ജാമ്, അത് സ്ട്രോബെറി പഴം, പിന്നെ തേന്, ലെമൺ, അത് നമ്മൾ സ്ട്രോബെറി പഴം കുക്ക് ചെയ്തെടുക്കുന്ന, അപ്പോൾ അത് നമുക്കൊരു ഒരു മാസം ഒന്നര മാസം വെച്ച് വിൽക്കാം, കേടാവത്തില്ല. സ്ട്രോബെറി ജാം നമ്മുടെ സാധനമായതുകൊണ്ട് ചിലപ്പോൾ വില കൂട്ടിയും വിൽക്കാം, കുറച്ചും വിൽക്കാം. പിന്നെ മേളിൽ ചെറിയൊരു ഷോപ്പുണ്ട് നമ്മുടെ സ്വന്തം, നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യുന്നത്, നമ്മുടെ കൃഷി സാധനങ്ങൾ മാത്രമേ ഉള്ളത്.
1: പേരെന്താണ്?
2: സുരേഷ്.
1: സ്ഥലം ഇവിടെ തന്നെ?
2: ഇവിടെ തന്നെ,
1: വട്ടവിടെ തന്നെ.
2: ആ, മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി നമുക്ക് ഉണക്കി സൂക്ഷിക്കാം.
1: വെളുത്തുള്ളിയിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം അച്ചാറുകൾ.
2: ആ, ഇടയ്ക്ക് അച്ചാർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ഇപ്പം അതിനുള്ള കൃഷി സമയം കിട്ടാത്തതുകൊണ്ട് ഇച്ചിരി തിരക്ക് കുറഞ്ഞ് കഴിയുമ്പോൾ തുടങ്ങണം.
1: അത് നിങ്ങളുടെ ഷോപ്പ് വഴി തന്നെ? അത്
2: ഷോപ്പ് തന്നെ വയ്ക്കും. ഇവിടെ അതുപോലെ വിനോദസഞ്ചാരികൾ വരും, അവർ വന്ന് ഫാമൊക്കെ അവരെല്ലാം ഇറങ്ങി കാണും. അവർക്ക് അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, പിന്നെ ലൈവായിട്ട് അവർക്ക് സാധനങ്ങൾ വാങ്ങാം. അതാ നമുക്ക് ഇതും കൊണ്ടുള്ളൊരു നേട്ടം. ഇത് നമ്മൾ വേറൊരു ഷോപ്പിലേക്കോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു വിലയും കിട്ടിയല്ല,
1: അവരതിൻ്റെ കമ്മീഷൻ എടുക്കുകയും ചെയ്യും.
2: അതിന് അതിൻ്റെ കമ്മീഷൻ എടുക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് നല്ല സാധനങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ആ ബിസിനസ് മൈൻഡിൽ മാത്രം ചെയ്യുന്നവർ കുറേ പേരുണ്ട്. അതല്ലാതെ ഇപ്പോൾ 10 വർഷം പിന്നെ വന്ന കസ്റ്റമർ നമ്മുടെ അടുത്ത് വീണ്ടും വരും. അപ്പോൾ നല്ല സാധനം കൊടുത്തെങ്കിൽ മാത്രമേ,
1: നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്താലേ അത്
2: നമ്മുടെ അടുത്ത് വീണ്ടും വരുള്ളൂ. ചിലപ്പോൾ അവരുടെ പരിചയത്തിലുള്ളവർ വരും. പിന്നെ വെളുത്തുള്ളി നമുക്ക് 6 മാസം 1 വർഷം വരെ നമ്മൾ സൂക്ഷിച്ച് വെക്കാം. അതിന് നമുക്ക് പുകപ്പരയുണ്ട്.
1: ഓ, പുകപ്പര ഇവിടെ തന്നെ ഉണ്ട്?
2: ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു രീതി എന്ന് പറയുമ്പോൾ നമുക്ക് വിത്തിൻ്റെ ചിലവ് കുറയും. അതായത് ഈ വെളുത്തുള്ളി തന്നെയാണ് നമ്മൾ വീട്ടിൽ നടുന്നത്.
1: നേരത്തെ ഒരു കർഷകനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 1 കിലോ വിത്ത് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-7 കിലോ വെളുത്തുള്ളി കിട്ടേണ്ടതാണ്. പക്ഷെ കാലാവസ്ഥ അനുയോജ്യമായാൽ മാത്രമേ അത് കിട്ടും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്
2: കാലാവസ്ഥ? അത് 2 ഭാഗമുണ്ട് സാറേ. കാലാവസ്ഥ മെയിൻ ഒരു ഘടകമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നമ്മൾ ചെയ്യുന്ന വളത്തിൻ്റെ രീതിയുണ്ട്. ജൈവവളമാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യം. ഏതൊരു കൃഷിയാണെങ്കിലും നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കുന്ന ചാണകമാണ് മെയിനായിട്ട് നമ്മുടെ
1: ഈ ഏരിയയിലൂടെ സുലഭമായി കിട്ടുന്നൊരു കാര്യം.
2: കിട്ടുന്ന പറഞ്ഞാൽ ഈ കൃഷിക്കാരെല്ലാവരും കന്നുകാലി വളർത്ത് കുറവാണ്. എല്ലാ കൃഷിക്കാരും വളർത്താനുള്ള ഒരു സൗകര്യമില്ല. കാരണം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഈ മരങ്ങളില്ലായിരുന്നു. ഈ ഗ്രാൻഡീസ് മരങ്ങൾ, ഈ ഗ്രാൻഡീസ് മരങ്ങൾ പ്ലാന്റ് ചെയ്ത് പിടിപ്പിച്ച അതെല്ലാം മേച്ചിൽപ്പുറങ്ങളായിരുന്നു. അന്ന് നമുക്ക് കന്നുകാലി വളർത്താൻ വളരെ
1: പറ്റുമായിരുന്നു.
2: ഇപ്പം നമുക്ക് 100 എണ്ണം വളർത്തിക്കൊണ്ടിരുന്നിടത്ത് 10 എണ്ണം പോലും വളർത്താൻ പറ്റത്തില്ല. അത്ത അവസ്ഥയാണ്. കാരണം വേനലായി കഴിയുമ്പം ഇത് വെള്ളം മുഴുവൻ വലിക്കും, കന്നുകാലിക്കുള്ള തീറ്റ കിട്ടുകയില്ല.
1: ഓ, അങ്ങനെ.
2: ഇപ്പം മഴക്കാലത്ത് കുഴപ്പമില്ല, മഴക്കാലത്താണെങ്കിലും നമുക്കതിനുള്ള സ്പേസ് കുറഞ്ഞു. പിന്നെ പൊതുവേ വളപ്രയോഗം എന്ന് പറയുന്നത് കൂടുതലും ഇപ്പോൾ ഈ രാസവളം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക.
1: നിങ്ങളുടെ കൃഷി എങ്ങനെയാണ്? രാസവളം ഇടാതിരിക്കാൻ പറ്റില്ല,
2: ഇടണം.
1: അത് പരമാവധി.
2: ഒന്നാമത്തെ കാര്യം മണ്ണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പം മണ്ണിൽ ആവശ്യമുള്ള സാധനം മാത്രം മതി നമുക്ക്.
1: ഇപ്പം എല്ലാം കൂടി ഇടണ്ട.
2: ഇപ്പം ഫാക്ടംബോസ് ഉള്ളി നമ്മുടെ മണ്ണിലുണ്ടാവും. മണ്ണ് പരിശോധിച്ച് നോക്കിയെങ്കിലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഇപ്പം ഞങ്ങളുടെ ഇത് നോക്കിയിട്ട് മൈക്രോന്യൂട്രിയൻസ് മാത്രമേ കുറവുള്ളൂ. അപ്പം നമ്മൾ അത് മാത്രം കൊടുത്താൽ മതി രാസവളമായിട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജൈവവളം. പിന്നെ ഇതിൽ കടലപ്പിണ്ണാക്ക് മെയിൻ ഒരു ഘടകമാണ്.
1: കടലപ്പിണ്ണാക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്?
2: ആ, അതായത് കടലപ്പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 60% കൃഷിക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും അതിൽ നിന്ന് കിട്ടും. അപ്പം നമ്മൾ വിളവെടുക്കാൻ മാത്രം നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ മണ്ണിലേക്ക് എന്തെങ്കിലും ചെയ്യണം.
1: അതെ.
2: പിന്നെ ഈ ട്രില്ലറിൻ്റെ ഒരു ഉപയോഗം നമുക്ക് മണ്ണിൻ്റെ ഇത് വ്യത്യാസം വരുത്തും.
1: കാരണം എങ്ങനെയാണ് ട്രില്ലറിൻ്റെ എന്ന് പറഞ്ഞാൽ യന്ത്രം
2: നല്ല ഒഴുകുന്ന
1: മണ്ണ് ഒഴുകുന്ന, അതെങ്ങനെ വ്യത്യാസം?
2: അതിൻ്റെ റൊട്ടേറ്റർ എന്ന് പറയുമ്പം കലപ്പ ഒഴുകുന്ന പോലല്ല, ഇതിലെ മണ്ണിര ഉണ്ടാവും.
1: മണ്ണിര മുറിച്ചിട്ട്
2: മണ്ണിര മുഴുവൻ പീസായി പോവും, കട്ടായി പോവും. അപ്പം മണ്ണിൻ്റെ വളക്കൂറങ്ങൾ നഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, ശ്രദ്ധിക്കുക.
1: പക്ഷെ ട്രാക്ടറൊക്കെ ഇപ്പൊ വട്ടവട ഭാഗത്തേക്ക്,
2: ട്രാക്ടർ കുഴപ്പമില്ല, ട്രില്ലർ, അതായത്
1: ഉന്തിക്കൊണ്ട് പോകുന്ന ഒരു ട്രില്ലർ.
2: ആ ഓക്കെ, നമ്മൾ കണ്ടം പൂട്ടുന്ന മറ്റേ വലുതല്ല,
1: മനസ്സിലായി.
2: ഇത് ഈ തട്ടുതട്ടായതുകൊണ്ട് നമുക്കിത് കയറ്റി ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും.
1: ട്രില്ലറിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം അല്ലേ? സത്യം പറഞ്ഞാൽ,
2: ശരിക്കും പറഞ്ഞാൽ ട്രില്ലറിന്റെ ഉപയോഗം കുറയ്ക്കണം. പണി എളുപ്പത്തിന് വേണ്ടിയാണ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്.
1: കലപ്പയാണെങ്കിൽ സൈഡ് ഇങ്ങനെ,
2: കലപ്പയാണ് ഏറ്റവും

0: ബെറ്റർ.
1: ബെറ്റർ. പക്ഷേ ഇപ്പോൾ കാള പൂട്ടുന്ന പരിപാടികളൊന്നുമില്ല.
0: അതെ, ഈ കന്നാലി വളർത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം പണ്ടെല്ലാം വീട്ടിൽ 4 ജോഡി 3 ജോഡി കാളകന്മാരുണ്ടാവും. പണ്ട് കാലത്ത് ഇത് നെല്ലും കരിമ്പൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്.
1: നെല്ലും കരിമ്പും ഉണ്ടായിരുന്നു. കരിമ്പിന് വളക്കൂറുള്ളൊരു മണ്ണാണ് സത്യം പറഞ്ഞാൽ. മറയൂർ പോലുള്ള ഭാഗങ്ങളും വട്ടവട പോകും. അപ്പോൾ വട്ടവടയിൽ പണ്ട് കരിമ്പുണ്ടായിരുന്നെന്നും പക്ഷേ ഇപ്പം അതില്ല.
0: ഇപ്പം ഇതില്ല. ഇപ്പം ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ നെല്ലും ഇല്ല, കരിമ്പില്ല, പിന്നെ ഗോതമ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഗോതമ്പൊക്കെ കുറേശ്ശെ ചെയ്ത് വരണം. പ്രാവശ്യം വിത്ത് കിട്ടിയത്,
1: ഗോതമ്പിൻ്റെ വിത്ത് കിട്ടിയോ?
0: ആ പഴയ വിത്ത്,
1: എവിടെ നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത്?
0: അത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നാ. ഇനി അതിൽ നിന്ന് കുറച്ച് നമ്മൾ റെഡിയാക്കി എടുക്കണം. പിന്നെ സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ അതും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല, അത് അന്നന്ന്
1: എന്തെങ്കിലും
0: നമ്മൾ വിറ്റ് പോകണം.
1: എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം.
0: ഉണ്ടാക്കണം.
1: ജാം പോലുള്ള സാധനങ്ങളും വൈന് പോലുള്ള സാധനങ്ങളും. വൈനിൻ്റെ ഒരു പ്രൊഡക്ഷൻ വളരെ കൂടുതൽ നല്ലതല്ലേ? അങ്ങനെയുള്ള
0: വൈൻ നമുക്ക് അങ്ങനെ വിൽക്കാൻ പറ്റത്തില്ല. ഇത് നമുക്കൊരു വീര്യം കുറഞ്ഞ രീതിയിൽ, അതായത് ഒരു സ്ക്വാഷ് അല്ലെ ജ്യൂസ് അന്ന് ആ ഒരു സ്റ്റേജിലേ വിൽക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇത് ഇരിക്കും തോറും വീര്യം കൂടി കഴിയുമ്പം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായി ഒരു ആൽക്കഹോളിൻ്റെ കണ്ടൻറ് ഉണ്ടാവും.
1: പിന്നെ ലൈസൻസ് ഒക്കെ വേണ്ടി വരും.
0: ആ ഇത് പിന്നെ ഫാമിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇത് വേസ്റ്റായി പോകരുത്. കൂടുതൽ പഴം വരുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർ ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മിനിമം കുറച്ചൊക്കെ ചെയ്തു വെക്കുള്ളൂ. വൈനിൻ്റെ പരിപാടി അങ്ങനെ നമുക്ക് ശാശ്വതമല്ല. ജാമ് നമുക്ക് 1.5 മാസം, ഇപ്പം നമ്മളുണ്ടാക്കുന്ന രീതിയിൽ 1.5 മാസം വരെ ഇരിക്കും.
1: അത് വേണമെങ്കിൽ വിൽക്കാം,
0: അത് വിൽക്കാം.
1: ഷോപ്പ് വഴി വിൽക്കുകയും
0: ചെയ്യും. ആ ഇപ്പോൾ ക്യാബേജ്, വെളുത്തുള്ളി, സ്ട്രോബെറി നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ കട തുടങ്ങിയത്. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല.
1: ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നുണ്ടോ?
0: വിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ ക്യാബേജ് നന്നായിട്ട് വിളവുണ്ടായിരുന്നു, പക്ഷേ വില കിട്ടിയില്ല, വിൽക്കാനുള്ള സാഹചര്യം പറ്റിയില്ല. പിന്നെ ഒത്തിരി നമുക്കത് വേസ്റ്റായിപ്പോയി.
1: അത് വേസ്റ്റായി പോവാണ്,
0: വേസ്റ്റായി പോവാ, എടുക്കാൻ ആളില്ല.
1: ഒരു പരക്കെ ആക്ഷേപം എന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെയുള്ള പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം.
0: ഇതങ്ങനല്ല, ഇത് വീണ്ടും നമുക്ക് ശരിക്കും ഇത് കേരളത്തിലല്ല ഇതിൻ്റെ മാർക്കറ്റ്. അല്ല, ഇവിടുത്തെ വെളുത്തുള്ളിയുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വടുകുപെട്ടിയാണ്.
1: വടുകുപെട്ടി അവിടത്തേക്ക് തമിഴ്നാട്ടിലേക്ക് പോകണം.
0: തമിഴ്നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് പിന്നെ പല കൈമാറി അത്രയും കമ്മീഷൻ പോയാണ് വീണ്ടും നമുക്ക് കേരളത്തിൽ നമ്മുടെ ഷോപ്പുകളിൽ എത്തുന്നത്.
1: അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് സെല്ല് ചെയ്തുകൂടെ കേരളത്തിലേക്ക് സെല്ല് ചെയ്യാൻ?
0: കേരളത്തിലേക്ക് അങ്ങനെയുള്ള സംവിധാനം ഹോർട്ടികോർപ്പിൻ്റെ ഉണ്ടായിരുന്നു, അതിപ്പോൾ അത്രയും ഉഷാറ അല്ല.
1: കർഷക കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്ക് അയക്കാനുള്ള ഒരു ഒരു കാര്യം ഉണ്ടാക്കിക്കൂടെ?
0: ഇപ്പം കുറച്ച് നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് കുറേ പേരൊക്കെ നമ്മളെ കോൺടാക്റ്റിൽ വിളിക്കുന്നുണ്ട്. അപ്പം ഈ സാധനം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മൂവ് ചെയ്യുന്നുണ്ട്. അത് അത്രയും നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റത്തില്ല.
1: അപ്പോൾ ഈ കർഷക കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിലുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് തന്നെ വാങ്ങിച്ചിട്ട് സെല്ല് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നന്നായി.
0: മെയിനായിട്ട് ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നമാണ്. ഇപ്പോൾ കൂട്ടായ്മയായിട്ട് 10-15 പേര് അല്ലെങ്കിൽ ഒരു 20 പേര് കൂടി ഒരു സംഘം ഉണ്ടാക്കി ചെയ്യാം. പിന്നെ അതിൻ്റെ ലോണ് കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നാലും ഇത് നമ്മൾ എടുത്ത ഈ കട ഒന്ന് വീട്ടിൽ നേരെ നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ
1: എപ്പോഴും കടത്തിലാണ് എന്നുള്ളതാണ് സത്യം.
0: കടം മേടിക്കാതെ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല, കാരണം എപ്പോഴും ഓരോ ആവശ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കും. ഇപ്പം അതുപോലെ സ്വന്തമായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്.
1: നമ്മുടെ ഒരു പിന്നെ ഒരു ജോലിയുടെ അത് കൂട്ടുന്നില്ല.
0: നമ്മുടെ അധ്വാനത്തിൻ്റെ കണക്കോ നമ്മുടെ ശമ്പളമോ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല.
1: 10 പേരുടെ അധ്വാനത്തിൻ്റെ പൈസ വെറുതെ പോവാണ്.
0: പോവാണ്.
1: അത് നമ്മളായിട്ട് കൂട്ടുക എന്നുള്ളതാണ്.
0: അതെ,
1: സത്യം പറഞ്ഞു.
0: പിന്നെ അന്നന്ന് കാര്യങ്ങൾ ഓടിപ്പോകുന്നു. പിള്ളേരെ പഠിത്തം, അത്യാവശ്യം
1: ചെലവ്
0: ഇങ്ങനെയുള്ള. പിന്നെ വലിയൊരു ചെലവൊക്കെ വന്നു കഴിഞ്ഞാൽ താങ്ങാൻ ബുദ്ധിമുട്ടാണ്.
1: ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇപ്പോൾ ഈ വട്ടവട പോലുള്ള ഭാഗങ്ങളിൽ വെളുത്തുള്ളി കൃഷി അതൊരു നല്ലൊരു മാർക്കറ്റ് വരുന്നുണ്ട് എന്നുള്ള പലയിടത്തു നിന്ന് വരുന്നുണ്ട് വെളുത്തുള്ളി. അപ്പം വെളുത്തുള്ളിയുടെ കാലാവസ്ഥയും അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പക്ഷേ വെള്ളം ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വെളുത്തുള്ളി കൃഷി ഇപ്പം നിങ്ങൾക്ക് ആദായകരമാണോ? അതിനടുത്ത് ഈ വെള്ളത്തിനൊക്കെ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്.
0: ഇപ്പം എല്ലാ ഭാഗത്തും നമുക്ക് വെള്ളമില്ല, എല്ലാ കൃഷിക്കാർക്കും വെള്ളം കിട്ടത്തില്ല. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ തോടുണ്ട്, അവിടെ നിന്ന് നമ്മൾ മോട്ടർ വെച്ച് എടുത്ത് നനയ്ക്കുന്നത്. ഇപ്പം വെളുത്തുള്ളി ഞാൻ ചെയ്തത്രയും നമ്മുടെ ഒരു അനുഭവത്തിൽ നമുക്ക് അത്യാവശ്യം 1 വർഷത്തിൽ 2 മാസമേ നമുക്ക് നടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയുള്ളൂ. ചൂട് കൂടുതലുള്ളപ്പോൾ
1: ബാക്കി ഇതിന് പറ്റില്ല,
0: പറ്റിയല്ല. അതായത് ഒരു 18 ഡിഗ്രി കൂടുതൽ ചൂട് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ കൃഷികളെല്ലാം ഒന്ന് ബാധിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. വെള്ളം കിട്ടുന്ന രീതിയിൽ ചെയ്യാം, അല്ലാതെ ബെഡായിട്ട് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ വെളുത്തുള്ളി നട്ടിട്ട് നമുക്ക് അങ്ങനെ നഷ്ടം വന്നിട്ടില്ല.
1: നഷ്ടം വന്നിട്ടില്ല,
0: കാരണം അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ജൈവവളം കൊടുക്കുന്നുണ്ട്.
1: ഞാൻ കാണുന്നത് ഇപ്പോൾ വെളുത്തുള്ളി ഇപ്പോൾ എറണാകുളം ഭാഗത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില വൈകുന്നേര സമയത്ത് വഴിയോരങ്ങളിൽ വെളുത്തുള്ളി വളരെ കൂമ്പനായിട്ട് കൊണ്ടുവന്നിട്ട് കിലോയ്ക്ക് ഇപ്പോൾ എന്താണ് 50 രൂപ 100 രൂപയ്ക്കൊക്കെ വിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതെങ്ങനത്തെ വെളുത്തുള്ളികളാണ്?
0: അത് നമുക്ക് വരുന്നത് ചൈന വെളുത്തുള്ളിയാണ്. ചൈനയിൽ നിന്നും വെളിയിൽ നിന്ന് വരുന്ന ഇറക്കുമതി ചെയ്യുന്ന വെളുത്തുള്ളിയാണ്.
1: അത് പിന്നെ സുലഭമായി കിട്ടുന്നുണ്ട്.
0: ആ സാധനത്തിന് നമുക്ക് എഫക്റ്റ് ഇല്ല, പവറില്ല. നമ്മുടെ വെളുത്തുള്ളിക്ക് നല്ല എരിവും നമ്മൾ കറിയിൽ കുറച്ചിട്ടാൽ മതി,
1: മണവും ഒക്കെ ഉണ്ടാവും.
0: അതുപോലെ നമ്മളൊക്കെ 1 6 മാസം കേടാവാതിരിക്കുകയും ചെയ്യും. അതായത് അവിടുത്തെ കാലാവസ്ഥയിൽ ഇവിടെ ഞാൻ പോകപ്പോ

0: ഇട്ടിട്ടുണ്ട്, കാണിക്കാം.
1: ഓ
0: അത് നമുക്ക് ഒരു വർഷം കേടാവാതിരിക്കും. പിന്നെ ആ വിത്താണ് നമ്മൾ വീണ്ടും വിത്തിന് നടുന്നത്.
1: ശരിക്കും അതുപോലെ ഇപ്പോൾ വീട്ടിൽ വാങ്ങുമ്പോഴത്തേക്ക് വെളുത്തുള്ളി 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കേടായി പോകും.
0: ഇത് പോകത്തില്ല, ഇതിൻ്റെ സ്മെല്ലൊന്നും നോക്കിയോ സാറേ.
1: ആ അതാണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന ഇതിൽ ഈ സ്മെല്ലില്ല.
0: ഇല്ല,
1: അപ്പോൾ അത് ശരിക്കും അത്
0: അത് ഹൈബ്രിഡ് വെളുത്തുള്ളിയാണ്.
1: ഹൈബ്രിഡാണ്.
0: ആ ഇത് നമുക്ക് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു 3 സൈസ് വെളുത്തുള്ളിയുണ്ട്.
1: ഏതൊക്കെയാണത്?
0: അതായത് മലപ്പൂണ്ടെന്ന് പറയും, അതാണ് ഏറ്റവും പവറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഈ എനം സിംഗപ്പൂരനം,
1: സിംഗപ്പൂരനം
0: പിന്നെ ഉള്ളത് മേട്ടുപ്പാളയനമാണ്.
1: മേട്ടുപ്പാളയനം
0: ഈ മൂന്നുമാണ് നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത്. മേട്ടുപ്പാളയം നമുക്ക് ഈ ഒരു സീസണിലെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ.
1: അതെന്താ അങ്ങനെ?
0: കാലാവസ്ഥ, കാലാവസ്ഥ വ്യത്യാസം.
1: ഈ മൂന്ന് പൂണ്ടുകളും വ്യത്യസ്ത കാലാവസ്ഥകളിലാണ് ഉണ്ടാവുന്നത് അല്ലേ?
0: ഉണ്ടാകുന്നത്. ഈ സിംഗപ്പൂരും മറ്റേ മലപ്പൂണ്ടെന്ന് പറയുന്ന ആ വെളുത്തുള്ളിയും നമുക്ക് നടാം.
1: തണുപ്പ്
0: തണുപ്പെന്നല്ല, ഇപ്പം അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം ഒക്കെ നടാം. ഈ മേട്ടുപ്പാളയം വെളുത്തുള്ളി ഈ ഒരൊറ്റ സീസണേ ഉള്ളൂ.
1: ഏത് സീസണാണ് അത്?
0: അതായത് നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഇനി ഈ മാസം ലാസ്റ്റ് തൊട്ട് വിളവെടുപ്പ് തുടങ്ങും.
1: അത് കഴിഞ്ഞ് പിന്നെ നടാൻ പറ്റില്ല.
0: പിന്നെ ആ വെളുത്തുള്ളി നടാൻ പറ്റില്ല,
1: കാരണം അത് തന്നെ കാലാവസ്ഥ
0: ഇല്ല. പിന്നെ ഈ വെളുത്തുള്ളി നമുക്ക് വെളിയിലേക്ക് നമ്മൾ കൊടുത്തിട്ട് ഇത് വേറെ രാജ്യത്ത് അവർ നടും.
1: ഓ, അവർ
0: അവർ നട്ടിട്ട് അവിടുന്ന് അതിൻ്റെ വിത്ത് വീണ്ടും റിട്ടേൺ വരുന്നേ. അപ്പം ഈ വിത്ത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തം സാധനം. ഇത് നമ്മൾ പുകപ്പരയിലിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് അടത്തി നടാം. അപ്പോൾ നമുക്ക് വിത്തിൻ്റെ ചിലവ് ഇത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ വിത്തിൻ്റെ ചിലവ് കുറയും.
1: ഇപ്പോൾ ഒരു 1 കിലോ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു 6-7 കിലോ ഒക്കെ കിട്ടുമോ? നല്ലൊരു വിളവെടുപ്പ് നടത്തിയാൽ
0: കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നോർമൽ ഒരു വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ 7-8.
1: എന്ത് വളമൊക്കെ ഇതിനിടും?
0: ജൈവവളം മെയിനായിട്ട്,
1: ചാണകം പോലുള്ള
0: ആടിൻ്റെ ചാണകം, പശുവിൻ്റെ ചാണകം. ഈ ചാണകം നമുക്ക് സ്ലറി ആക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. കാരണം ഇത്രയും ഏരിയ വരുമ്പോൾ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റിയല്ല. 20-ന് മേളിലൊക്കെ കിട്ടിയ സമയമുണ്ട്
1: ഒരു ഇതിലേ.
0: ആ 1 കിലോയിൽ നിന്ന് നമ്മുടെ ഒരു ആ കാലാവസ്ഥയും ഇതെല്ലാം കൂടെ ഒത്തു വന്നെങ്കിലേ പറ്റുള്ളൂ. ചൂട് കൂടിയാലും പ്രശ്നമാണ്. ഇപ്പം നമ്മളൊരു പണിക്കാരനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുകയില്ല. അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ പണിക്കൂലിയും ഇതെല്ലാം കൂടെ നമുക്ക് പോരും.
1: വെളുത്തുള്ളി കൃഷിയാണ് ഇപ്പോൾ ആദായകരമായി വരുന്നത് ഇവിടെ, സത്യം പറഞ്ഞതിൽ.
0: പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒരു വർഷം വില കിട്ടും സാറേ, പിന്നെ ഒരു വർഷം ഡിമ്മാവും. അപ്പം ബാങ്കിലിരിക്കുന്ന സ്വർണ്ണമൊക്കെ തിരിച്ച് നമുക്ക് വീട്ടിൽ വെക്കാം വില കിട്ടുമ്പോൾ. പിറ്റേ വർഷം നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ സ്വർണം വീണ്ടും ബാങ്കിൽ ചെല്ലും, പിന്നെ നമ്മൾ വീണ്ടും കടവാം. അതുപോലെ നമ്മൾ പലിശക്ക് എടുക്കുകയാണെങ്കിലും ഇവിടുത്തെ ഏജന്റുമാർ കുറേ ഉണ്ട്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് ആ വിത്തും വളവുമല്ല നമ്മൾ എടുക്കുന്നത്.
1: എന്നിട്ട് അവർക്ക് തന്നെ കൊടുക്കേണ്ട അവസ്ഥ വരും, അവർ പറയുന്ന വിലയ്ക്ക്,
0: അവർ പറയുന്ന വിലയ്ക്ക് കൊടുക്കേണ്ടി വരും.
1: നേരത്തെ ഒരു എഗ്രിമെന്റ് ഒന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ.
0: ഇല്ല,
1: സീസൺ അനുസരിച്ച് അവരങ്ങ്
0: പറയും.
1: ചിലപ്പം വളരെ കുറച്ച് വില പറഞ്ഞാൽ നമുക്ക് നഷ്ടമാവും.
0: പണ്ടെല്ലാ വീട്ടിലും പുകപ്പര ഉണ്ടായിരുന്നു, എല്ലാ വീട്ടിലും വെളുത്തുള്ളി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതില്ല, അപ്പോൾ ഒരു ചില വീടുകളിൽ ഉള്ളൂ.
1: പണ്ട് ഈ മൾബറി പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നടത്തി,
0: പട്ടനൂൽപ്പുഴുവിൻ്റെ ആ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും അത്ര
1: എഫക്റ്റീവ് അല്ല.
0: അല്ല,
1: ബ്ലാക്ക്ബെറിയും അതുപോലെ തന്നെ
0: ബ്ലാക്ക്ബെറിയും ചെയ്യാം. ബ്ലാക്ക്ബെറി വർഷത്തിൽ ഒരു നല്ലൊരു സീസൺ കിട്ടും. പിന്നെ ഉള്ളത് തന്നെ ഫാഷൻ ഫ്രൂട്ട്.
1: ഫാഷൻ ഫ്രൂട്ട് നന്നാവുന്നുണ്ട് ഇവിടെ.
0: ഫാഷൻ ഫ്രൂട്ട് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇവിടെ. ഒരു വെറൈറ്റി ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്.
1: ഓഹോ, അതേതാ വെറൈറ്റി ഇവിടുത്തെ?
0: ഉള്ളില് ഒരു വെള്ളപ്പൾപ്പുള്ള,
1: വെള്ളപ്പൾപ്പുള്ള
0: നല്ല മധുരമായിരിക്കും. നാട്ടിലെ കൂട്ടം നമ്മുടെ പുളിയല്ല. പിന്നെ പുളിയുള്ള ടൈപ്പ് എൻ്റെ ഹൈബ്രിഡ് ഒരു ചേട്ടൻ ഇവിടെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
1: ഹൈബ്രിഡ് പുറത്തുനിന്ന് വിത്തൊക്കെ വാങ്ങിച്ചിട്ട്?
0: ആ, പുതിയതായിട്ടൊരു കുറച്ച് ഏക്കർ കണക്കിന് ചെയ്തിട്ടുണ്ട്. ആ വെളിയിൽ നിന്ന് വന്നൊരു ചേട്ടനാണ്. അവർ പരീക്ഷണത്തിലാണ് ചെയ്തേക്കുന്നത്. സക്സസ് ആയ കുറച്ച് ഏരിയ കൂടുതൽ ചെയ്യണം. പിന്നെ ഇതിനൊന്നും നമുക്കൊരു താങ്ങുവില എന്ന് പറയുന്ന സാധനം ഇല്ല.
1: ഇപ്പോഴും കർഷകർക്ക്, ഇപ്പോൾ വട്ടവടയുള്ള കർഷകർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന കാന്തല്ലൂരിനേക്കാൾ കൂടുതൽ കൃഷിയൊക്കെ ചെയ്യുന്ന, ശൈത്യകാലം ഈ പച്ചക്കറിയൊക്കെ ചെയ്യുന്ന ഇവിടെയാണ്.
0: ആ, കൃഷിയുടെ അളവ് കൂടുതലുള്ളത് ഇവിടെ തന്നെ,
1: ഇവിടെയാണ്. പക്ഷേ ഇവിടെ എനിക്ക് നോക്കിയിട്ട് ഇപ്പോൾ KVK പോലുള്ള സ്ഥാപനങ്ങളോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, പണ്ട് ഇവിടെ നിങ്ങളിന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു.
0: പക്ഷെ
1: ഇപ്പോഴങ്ങനെയൊന്നും ഒരു കൂട്ടായ്മയില്ല. അങ്ങനെയുള്ള ഗവൺമെൻറ് സപ്പോർട്ടുകളോ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കുറച്ച്,
0: കൃഷിഭവനിൽ നിന്നുള്ള സപ്പോർട്ടുകളുണ്ട്. അത്യാവശ്യം നമുക്കൊരു സംശയമാണെങ്കിലും എല്ലാ, അത്യാവശ്യം നമുക്ക് സബ്സിഡി കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കൃഷിഭവൻ വഴി ഉണ്ട്. അവർ ഇടയ്ക്ക് വന്ന് നോക്കും. അപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത പല കാര്യങ്ങളും അവർ പറഞ്ഞുതരും. അപ്പോൾ കൃഷിഭവനിൽ നിന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് നന്നായിട്ടുണ്ട്. അവിടുത്തെ സാർമാരെല്ലാം ഇപ്പോൾ കുഴപ്പമില്ല, നല്ല സാർമാരാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് ഒരു നിശ്ചിത ഒരു താങ്ങുവില നമുക്കുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൃഷി, ഇപ്പോൾ 100 കിലോ വെളുത്തുള്ളി നടാൻ തന്നെ നമുക്ക് ചങ്കിലെടുപ്പാണ്. ഇത് കിട്ടുമോ പേടിയാ. ഈ അധ്വാനവും കഴിഞ്ഞ് 3 മാസവും കഴിഞ്ഞ് 3-4 മാസം എടുക്കും എങ്ങനെയാണല്ലോ ഇത് വിളവെടുത്ത് വരുമ്പോൾ. ഈ 4 മാസം അധ്വാനവും പോവും. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് പേടിയാണ്. അപ്പം ഈ ഒരു പേടിയില്ലാതെ നമ്മളെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു താങ്ങുവില വേണം. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവില ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരത്തില്ല,
1: മുന്നോട്ട് പോകാൻ പറ്റും.
0: മുന്നോട്ട് പോകാൻ പറ്റും, കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, കുറച്ച് അളവ് കൂട്ടാൻ പറ്റും. പിന്നെ ഇവിടെ ടൂറിസം വികസിച്ച് വരുന്നതുകൊണ്ട് കൃഷിഭൂമികളെല്ലാം ഈ കടത്തിൽ നിൽക്കുന്ന കാരണം മുഴുവൻ ക്യാമ്പുകളാക്കുക, അതായത് ടെൻറ്റ് ക്യാമ്പ്, റിസോർട്ടുകൾ,
1: ഫാം ടൂറിസം പോലെ
0: ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃഷിഭൂമിയുടെ അളവ് കുറയുന്നു, കൃഷി കുറയുക. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക്

0: നല്ലൊരു ഇതുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം
1: ശരിയാണ്,
0: എല്ലാം ചെറുകിട കർഷകരാണ്, നമ്മൾ വലിയ വലിയ എസ്റ്റേറ്റുകളോ അല്ല വലിയ
1: അങ്ങനെയല്ല.
0: വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ വിളവെടുക്കുന്നു, ഒരു സീസൺ അല്ല രണ്ട് സീസൺ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പഴയ കാലാവസ്ഥയിലാണ് മൂന്ന് വിളവെടുക്കുക, മൂന്ന് കൃഷി ഇറക്കാം. ഇപ്പം രണ്ട് കൃഷി തന്നെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല.
1: ലീസിനൊക്കെ എടുത്ത് ചെയ്യുന്നില്ലേ?
0: ആ
1: ഇപ്പൊ ലീസിന് അവരുടെ തറവാടക കൊടുക്കണം
0: കൊടുക്കണം.
1: അങ്ങനെയൊക്കെ അതൊക്കെ ഇവിടെ വൻതോതിൽ കൂടിയിട്ടുണ്ടെന്ന്.
0: ആ റേറ്റും കൂടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഇത് കണക്ക് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തുക എവിടെയോ ചെല്ലും,
1: ഒരു ബാലൻസ്ഡ് അങ്ങനെ പോകുന്നേ ഉള്ളൂ.
0: പോകുന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ രണ്ട് പേരുടെ അധ്വാനം, അതുപോലെ പിള്ളേരുണ്ടെങ്കിൽ മൂന്ന് പിള്ളേരുണ്ട് ഞങ്ങൾക്ക്. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണല്ലോ അവർ നല്ല കൂടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ കടയിലാണേലും
1: കാര്യങ്ങൾ ഓടിപ്പോകുന്നു
0: ആ
1: മാത്രമാണ് ഉള്ളത്.
0: ഇതെല്ലാവരുടെയും കൂടെ ഒരു ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ.
1: മുന്നോട്ട് പോകാം.
0: അപ്പോൾ വീട്ടിൽ ഒരാളല്ല രണ്ടാളും വെളിയിലേക്ക് പോകുന്നവരാ, വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയല്ല. ഇപ്പോൾ നമ്മുടെ പിള്ളേർ ഇനിയിപ്പോൾ വലിയ ക്ലാസ്സിലെത്തുമ്പം പെട്ടെന്ന് നമ്മളൊന്നും സഹായിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ലീവുള്ള ദിവസമാണെങ്കിലും ചിലപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഇപ്പോൾ കടയിൽ പിള്ളേരെ നിർത്തിയിട്ട് നമ്മളിവിടെ പറമ്പിൽ നമ്മൾ പണി ചെയ്യാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നടക്കുകയില്ല.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: വെളുത്തുള്ളി അല്ലാതെ വേറെ വെറൈറ്റി ആയിട്ടുള്ള എന്താ ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും ഇപ്പം മൾട്ടി ക്രോപ്പ്, അതായത് ഇടവിള കൃഷി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഇപ്പം മത്തൻ കുമ്പളം അങ്ങനെ പലതരത്തിലുള്ള കൃഷി, അങ്ങനെയൊക്കെയുള്ള ഒരു പരീക്ഷണം നടത്തിക്കൂടെ ഇടവിള?
7: അതൊക്കെ ചെയ്തിട്ടുണ്ട് സാറേ. അതായത് നമ്മുടെ പച്ചക്കറികൾ തന്നെ, പച്ചമുളക്, വഴുതന, കാന്താരി, ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത്രയും പിടുത്തം കുറവാ, പിന്നെ ബ്രൊക്കോളി, പിന്നെ ലെറ്റ്യൂസ്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ തക്കാളി നല്ല, ഇവിടെയുള്ള സാധനങ്ങൾക്ക് സാധാരണ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 100 കൂടുതലാണെന്ന് പറയും. അതായത് വാഴയ്ക്കാണേലും കപ്പയാണേലും ഏത് കൃഷി ഏത് വിളവ് നമ്മളെടുത്താലും
6: ഒരു പടി മുന്നിൽ അത് നിൽക്കത്തുള്ളൂ.
7: ആ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ വെളുത്തുള്ളിയാണെങ്കിൽ പോലും നല്ല ഇത്രയും ഒരു പവറും കിട്ടുന്നത്. അപ്പം തക്കാളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, പറിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നമ്മുടെ നല്ല 100 കൂടുതലായിരിക്കും. ഈ തക്കാളി ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്തു, വിളവെടുക്കാറായപ്പോഴത്തേക്ക് 4 കിലോ 100, 5 കിലോ 100 എന്നും പറഞ്ഞ് ഇതിലെ വണ്ടികളിൽ കൊണ്ടിട്ട് വിൽക്കുന്നു. അപ്പം നമ്മുടെ തക്കാളിക്കും ഡിമാൻഡ് പോയി. അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്യാനൊരു പേടിയാണ്, കാരണം ഇച്ചിരി ഏറെ വരുന്ന സമയത്ത്. അപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കുഴപ്പമില്ല,
6: പച്ചക്കറി വന്നിട്ട് ഇതായി പോകും.
7: ആ അതങ്ങ് പോവാ. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ബീൻസ്, ക്യാബേജ്, ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് മധുരയിലാണ്. ഈ മധുരയിൽ ചെന്ന് അവിടെ 110 രൂപ കമ്മീഷൻ കൊടുത്താണ് നമ്മളവിടെ വിൽക്കുന്നത്.
6: മധുരയിലെന്ന് പറഞ്ഞാൽ
7: മധുര മാർക്കറ്റിൽ.
6: മധുര മാർക്കറ്റ്, ഓക്കെ, മാർക്കറ്റിൽ.
7: അപ്പോൾ എല്ലാ ദിവസവും ഇവിടുന്ന് വണ്ടി പോകും, ലോഡും വണ്ടി പോകും. അപ്പോൾ ആ ഏജൻറ്റുമാരുടെ കയറപ്പിൽ അവർ കൊണ്ടുപോകും. പിന്നെ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വേണേൽ കയറ്റി വിടാം. എവിടെയാണെങ്കിലും അവരുടെ കടയിൽ ഇറക്കി വെച്ച് നമ്മൾ ലേലം ചെയ്ത് വിൽക്കുമ്പം 110 രൂപ കമ്മീഷൻ അവർക്ക് കൊടുക്കണം.
6: 100 രൂപ വിറ്റ് പോയാൽ 10 രൂപ അവർക്ക്
7: നമ്മുടെ കയ്യിൽ 90 രൂപ കിട്ടും. അതിൽ വണ്ടിക്കൂലി, ചാക്ക്, ചമ്മട്ടുകൂലി, കയറ്റുകൂലി, ഇറക്കുകൂലി, ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഉള്ളൊരു തുകയെ നമ്മുടെ കൈ കിട്ടുള്ളൂ. ഒന്നാമത് ഇവിടെ നമുക്ക് അതിനുള്ള ഒരു സൗകര്യം ഇതുവരെ ആയിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ, പച്ചക്കറി പൊതുവെ എല്ലാ ഇതിലും ഇല്ലെങ്കിലും മെയിനായിട്ട് ഇവിടെ ചെയ്യുന്ന വെളുത്തുള്ളി, ഈ സാധനമാണ് ഇവിടെ ആൾക്കാരെ പിടിച്ച് നിർത്തുന്നത് തന്നെ. എല്ലാവരുടെയും ഒരു നിലനിൽപ്പതാ.
6: പുറത്ത് ഏലോ എന്നൊക്കെ പറയുന്ന പോലെ വട്ടവടയിൽ വെളുത്തുള്ളിയാണ്.
7: വെളുത്തുള്ളിയാണ് കാരണം ഭൗമസൂചിക വരെ നമുക്ക് ഇടം പിടിച്ചിട്ടുള്ള സാധനമായത് നമ്മുടെ ഇവിടുത്തെ വെളുത്തുള്ളി. അപ്പോൾ ഈ സാധനം നമുക്ക് ഒരു താങ്ങുവില വെച്ച് നിർത്തുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ചെയ്ത് മുന്നോട്ട് വരും, അളവും കൂടും.
6: അതിനുള്ള പരിപാടികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? മീൻസ് എന്തൊക്കെയാണ് താങ്കളുടെ അഭിപ്രായം? ഇങ്ങനെ ഒരു താങ്ങുവില ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് എന്തുണ്ടാവണം?
7: ഇവിടുന്ന് എന്നാ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഒരു നിശ്ചിത വില വെച്ച് നമുക്കിതൊന്ന് എടുക്കാനുള്ളൊരു സൗകര്യം വേണം. വേറെ ഏജൻറ്റുമാരില്ലാതെ ഡയറക്റ്റായിട്ട് ഇതൊന്ന് എടുത്ത് പുറത്തേക്ക് കയറ്റി അയക്കാനുള്ളൊരു സംവിധാനം വേണം. അതുപോലെ ഈ താങ്ങുവില ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ 36 രൂപയ്ക്കും 35 രൂപയ്ക്കും വെളുത്തുള്ളി വിറ്റ സമയമുണ്ട് കിലോ. അപ്പോൾ 1 കിലോ ഉൽപ്പാദിപ്പിക്കണേ തന്നെ നമുക്ക് 100

0: 50 രൂപ 150 രൂപ ചിലവാണ്. അപ്പോൾ ആ 30 രൂപ 40 രൂപയ്ക്കും 50 രൂപയ്ക്ക് വെളുത്തുള്ളി വിറ്റിട്ട് എന്തെങ്കിലും ഗുണമില്ല. എന്നാൽ കർഷകൻ്റെ പകുതി ആയുസ് അങ്ങ് പോവുക. ഇപ്പം ഇന്ന് ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്, ഈ ആരോഗ്യം ഞങ്ങൾക്ക് നാളെ കിട്ടണമെന്നില്ല. ഇപ്പോൾ പെട്ടെന്നൊരു അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ എടുത്തുകൊണ്ട് പോകാനില്ല കയ്യിൽ. അന്നേരം നമ്മൾ പലിശയ്ക്ക് എടുക്കണം അല്ലെങ്കിൽ കടം വാങ്ങണം. അതാണ് പറമ്പിൽ കൃഷിയുണ്ട് അല്ലെങ്കിൽ വില ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 10 രൂപ ആരും തരുള്ളൂ, ഏജന്റുമാരാണെ പോലും.
1: അതെ, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തു ഉണ്ടെന്ന് പറഞ്ഞത് നോക്കണ്ട,
0: നോക്കണ്ട,
1: വസ്തുവിൽ ഈ സാധനം ഉണ്ടോ ഇല്ലോ അനുസരിച്ചിട്ടാണ് കാശ് കടവും തരുന്നത്.
0: കടവും തരുന്നേ. കാരണം നമ്മുടെ പറമ്പിൽ കൃഷി ഇല്ലാതെ പൂവത്തം പോയി കഴിഞ്ഞാലും നമ്മൾ തിരിച്ചെങ്ങനെ കിട്ടുമെന്ന് അവർക്കൊരു പേടിയില്ലേ. ഇപ്പം നമുക്ക് ഇപ്പം പശുക്കളുണ്ട്, പശുവുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് നല്ല കറവ പശു ഉണ്ടായിരുന്നു, അത്യാവശ്യം വീട്ടിൽ ചിലവ് ഓടും. അപ്പോൾ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഈ പറമ്പിൻ്റെ പാട്ടമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് പിടിച്ച് നിന്നെ. ഇടയ്ക്ക് ഇച്ചിരി വയ്യാഴിക വന്നപ്പം ഇപ്പം അത് നിർത്തി. ഇപ്പം അത്യാവശ്യം വീട്ടാവശ്യം ചാണകത്തിനും ഉള്ള പശു ഒരെണ്ണമുണ്ട്.
1: അതുപോലെ തന്നെ ഇവിടെ ഫാം പോലെയുള്ള പരിപാടികളൊക്കെ ഇല്ലേ, അതൊക്കെ സത്യമായിട്ട് ഇവിടെ ഓടത്തില്ലേ?
0: ഓടും സാറേ. ഈ വേനൽക്കാലത്ത് ഈ പുല്ലിൻ്റെയും തീറ്റയുടെയും പ്രശ്നമാണ്. ഇപ്പോൾ വെള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പുല്ല് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് മൈനസിലേക്ക് വരുന്നൊരു സമയമുണ്ട് ഇവിടെ കാലാവസ്ഥ.
1: മൈനസ് എന്ന് പറഞ്ഞാൽ 0-ന് താഴെ വരുമോ?
0: ആ, അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, മാർച്ച് ഒരു പകുതി വരെയൊക്കെ ഒരു 3-3.5 മാസം നല്ല തണുപ്പായിരിക്കും. ഈ തണുപ്പത്ത് ഈ പ്രതിരോധശേഷി ഉള്ള കന്നുകാലി മാത്രമേ നമുക്കിവിടെ പിടിച്ച് നിൽക്കുകയുള്ളൂ. പിന്നെ ഈ എസ്റ്റേറ്റ് മേഖലയിലുണ്ട്, ആ സൈസ് നമുക്ക് വളർത്താം. വളർത്താണെങ്കിലും നമുക്ക് അതിനുള്ള തീറ്റ കൊടുക്കാനും അതുപോലെ പാൽ വിൽക്കാനുള്ളൊരു സൗകര്യം വേണം. പാൽ ഇവിടെ ക്ഷീരസംഘമില്ല, പിന്നെ സൊസൈറ്റി ഇല്ല,
1: പ്രാദേശികമായിട്ടുള്ള സാധനങ്ങളും ഇല്ല.
0: ഇല്ല. ഇപ്പോൾ ഒരു പശു ഫാം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദിവസം ഒരു 50 ലിറ്റർ പാൽ അളക്കുവാണെങ്കിൽ, ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ഒരു 50 ലിറ്റർ ഒക്കെ അളക്കാം. കൂടെ കൃഷിയും എല്ലാം ചെയ്ത് ഇങ്ങനെ വരുവാണെങ്കിൽ ഈ പാൽ വിൽക്കാനുള്ളൊരു ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് വിൽക്കാനുള്ളൊരു സോഴ്സ് ഇല്ല, കാരണം ഇവിടെ നിന്ന് 40 കിലോമീറ്ററാണ് മൂന്നാർ. ഇപ്പോൾ അവിടുത്തെ സൊസൈറ്റിയിൽ നമ്മൾ പാൽ അളക്കണമെങ്കിൽ ഇത്രയും നമുക്ക് ദൂരമുണ്ട്. അതുപോലെ കുറച്ച് ഇതിനായിട്ട് വരത്തില്ല ആരും. പിന്നെ ഇവിടെ ഈ കുറച്ച് കടകളിലൊക്കെ നമുക്ക് കുറച്ച് എന്തെങ്കിലും വിൽക്കാൻ പറ്റുള്ളൂ. കൂടുതൽ പാലുണ്ടെങ്കിൽ വിൽക്കാനുള്ള സൗകര്യം ഇല്ല. പിന്നെ നാടൻ പശുക്കളാണ് കൂടുതൽ വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം നാടൻ പശുക്കളും കുറഞ്ഞു, എവിടെയോ ഒന്നോ രണ്ടോ ഒക്കെ കാണാനുള്ളൂ.
1: കൃഷിയുടെ സിംഹഭാഗവും നമ്മൾ തന്നെ പണി ചെയ്ത് തീർക്കുന്നതാണ്.
0: അതെ,
1: അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിന് പങ്ക് കൂടുതലാണ്.
0: അതെ,
1: കൃഷിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പണിയെടുക്കുന്നതിൽ എന്തെങ്കിലും വിമുഖത അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ്
2: പരമ്പരയായിട്ട് നമ്മൾ കൃഷിയല്ലേ നമ്മുടെ ജീവിതം,
1: അച്ഛനും അപ്പൂപ്പന്മാരും
2: എല്ലാവരും കൃഷിയാണ്.
1: കൃഷിയാണ്,
2: അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത്
1: ഇനി പണിയെടുക്കുന്നതോടെ അദ്ദേഹത്തിനോട് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്?
2: ഇല്ലില്ല, കൂടുതലും നമ്മള് തന്നെ, ഞങ്ങൾ രണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി പണിയുള്ളപ്പോ ആൾക്കാരെ വിളിക്കും. അപ്പൊ അതെല്ലാം സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലേ ഇത്രയൊക്കെ കയറി വരുന്നത്.
1: ഞാൻ കുറച്ചു മുമ്പ് ഒരു കർഷകരായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പൊ കൂലി ഭയങ്കര കൂടുതലാണ്. കാരണം ഒരാളെ പുറത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 500 മുതൽ 600 വരെ ഒക്കെ കൂലി പോകുന്നുണ്ടെന്നാണ് ഈ പറയണത്. സത്യത്തിൽ എത്രയാണ് ഇവിടുത്തെ കൂലി, എങ്ങനെയാണ്? അതുകൊണ്ട് നിങ്ങൾ മടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചതാണോ, എങ്ങനെയാണ്?
2: നേരത്തെ ഞങ്ങള് ഇതുപോലെ ആൾക്കാരെ ഒന്നും വിളിച്ച് ചേർത്തില്ലായിരുന്നു. ഞങ്ങൾ മറ്റുള്ളവർക്ക് കൂലിക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ പാട്ടം എടുത്ത് പിന്നെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്കത് വലുതായിട്ട് തോന്നുന്നില്ല.
1: അപ്പം
2: നമ്മുടെ കൃഷി നമ്മൾ അത്രയും കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് വലിയ കാര്യമാണെന്ന് തോന്നുന്നു.
1: എത്ര കുട്ടികളാണ്?
2: മൂന്ന് പെൺപിള്ളേർ.
1: മൂന്നുപേര് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്?
2: മൂത്തയാള് 10-ൽ, 2-ാമത്തെയാള് 9-ൽ, 3-ാമത്തെയാള് 6-ൽ.
1: സാധാരണ ഈ പുതിയ ജനറേഷനിലുള്ള പിള്ളേരൊന്നും കൃഷിയിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടോ?
2: ഇടയ്ക്ക് വെക്കേഷൻ ഒക്കെ ആകുമ്പോഴത്തേനും ഞങ്ങളെക്കാട്ടിലും കൂടുതൽ സഹായിക്കുന്ന
1: പിള്ളേരാണ്.
2: എല്ലാ കാര്യത്തിലും സഹായിക്കും. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാ രണ്ട് പിള്ളേർ, ഇളയ കൊച്ചി ഇവിടെ അടുത്ത സ്കൂളിൽ.
1: ഈ കൃഷി ചില സമയങ്ങളിൽ നമുക്ക് സന്തോഷമൊക്കെ തരുന്ന ഒരു, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഒരു ഫാമിലിയിലാണ് കൃഷി, നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ സത്യം പറഞ്ഞാൽ? അതിനോടൊപ്പം കാശും വേണം.
2: കാശ് വേണം, വരുമാനം വരുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചിലവുകളെല്ലാം ഓടുന്നതനുസരിച്ച് നമുക്ക് സന്തോഷമുണ്ട്. കഷ്ടപ്പെടാനുള്ള ഒരു മടിയൊന്നുമില്ല.
1: മടിയൊന്നും
2: അതുപോലെ തന്നെ ആരോഗ്യം എപ്പോഴും കാണത്തില്ല, എന്നാലും അതനുസരിച്ച് നമ്മൾ പിള്ളേരെയൊക്കെ സെറ്റിലാക്കണം. അങ്ങനെ ഒത്തിരി
1: ആഗ്രഹങ്ങളാണ്. ചേച്ചിയുടെ പേരെന്താണ്?
2: പേര് അയ്യമ്മ.
1: അയ്യമ്മ ഇവിടെ തന്നെയാണോ വീടൊക്കെ?
2: ആ, വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ചേട്ടന്റെ വീട് നെടുങ്കണ്ടം.
1: നെടുങ്കണ്ടം
2: കട്ടപ്പന, അവിടെ നെടുങ്കണ്ടം അവിടെയായിട്ട്.
1: അവിടെ നിന്നിങ്ങോട്ട് വന്നതാണ്?
2: ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ 15 കൊല്ലമായി. അപ്പം ഒത്തിരി ഇപ്പൊ 1 ഏക്കർ, 1.5 ഏക്കർ, 2 ഏക്കർ അടുത്തുണ്ട് സ്ഥലം. നമുക്ക് പാട്ടത്തിന് ചെയ്യുന്ന സ്ഥലം.
1: അപ്പൊ അത് കൃഷി നഷ്ടമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു?
2: നഷ്ടം വെച്ചാൽ മഴക്കാലത്ത് കുറച്ച് സ്ട്രോബെറി ഒക്കെ ഒത്തിരി നഷ്ടമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലമൊക്കെ. അപ്പൊ എന്നാലും ഒത്തിരി അത്രയും നഷ്ടമൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ചേട്ടന് ഒത്തിരി പണി ചെയ്യും. പണി എന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കാനും അതിനൊന്നും മടിക്കത്തില്ല. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ വലിയ കാര്യമാണ്. ഇവിടെ സാർമാർ, കൃഷിഭവൻ സാർമാർ എല്ലാവർക്കും വലിയ കാര്യമാണ്. നമ്മൾ മനസ്സ് വെച്ച് നമ്മൾ പണി ചെയ്യണം, അത്ര അതാണ് വലിയ കാര്യം. നമ്മൾ ചുമ്മാ

0: എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കത്തില്ല. പിള്ളേരെ എങ്ങനെ നോക്കുന്നു അതുപോലെ കൃഷി നമ്മൾ നോക്കും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടണം, ദൈവത്തിൻ്റെ സഹായം നമുക്ക് എപ്പോഴും വേണം.
1: അപ്പോൾ
0: എല്ലാവരും
1: ദൈവത്തിൻ്റെ സഹായം എപ്പോഴും കിട്ടട്ടെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സേഫ് മോഡിലേക്ക് എപ്പോഴും ലാൻഡ് ചെയ്യട്ടെ. കൃഷി ഒരിക്കലും കൈവിടില്ല എന്നാണ് സാധാരണ പറയാറുള്ളത്. അതെ അതെ. അപ്പോൾ നമുക്ക് പണിയാൻ അറിയാമെങ്കിൽ അതൊരിക്കലും കൈവിടില്ല. ചില നഷ്ടങ്ങൾ വരാം വരുന്ന കാലത്തിൽ. പുതിയ പുതിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫാം ടൂറിസം പോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൈവയ്ക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതൊക്കെ തുടങ്ങാനുള്ളൊരു ശക്തി ദൈവം തരട്ടെ. താങ്ക് യു വെരി മച്ച്.
0: നന്ദി സാർ.
2: സ്ട്രോബെറി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി വട്ടവടയിലെ കർഷകനായ ശ്രീ വി വി സുരേഷുമായി ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജയമോഹൻ.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

ദേവിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. അപേക്ഷകർ MBBS, കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതകൾ ഉള്ളവരായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോ

0: ഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 16 രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-86-42-72-601. ICDS കട്ടപ്പന പ്രോജക്ട് പരിധിയിലെ ഉപ്പുനറ അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകളെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെയും 145 അംഗണവാടികളിലെ 911 പ്രീസ്കൂൾ കുട്ടികൾക്ക് 2026 ആഗസ്റ്റ് മുതൽ 2027 മാർച്ച് 31 വരെ ഒരു കുട്ടിക്ക് ഒരു ദിവസം ഒരു മുട്ട എന്ന കണക്കിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോഴിമുട്ട വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 24. ടെൻഡർ ഫോമുകൾ ജൂലൈ 24 ഉച്ചയ്ക്ക് 12 മണി വരെ നേരിട്ട് ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-86-8-25-00-07. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി തട്ടുകടക്കാർക്കും ഭക്ഷണശാല ജീവനക്കാർക്കുമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ ഭക്ഷ്യമേഖലയിലെ സംരംഭകർക്കായി ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും നടത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ എലിപ്പനി രോഗബാധ തടയുന്നതിനുള്ള പ്രതിരോധ ക്യാമ്പയിൻ കവചം 2026 ജില്ലാതല ഉദ്ഘാടനവും പോസ്റ്റർ പ്രകാശനവും അഡ്വക്കേറ്റ് സേനാപതി വേണു MLA നിർവഹിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതലെടുക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് MLA പറഞ്ഞു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴയിലെ പുറപ്പുഴ സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള 2ാം വർഷ സീറ്റുകളിലേക്കായുള്ള സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 13-14 തീയതികളിൽ നടക്കും. നിലവിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ അഡ്മിഷൻ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. 50% മാർക്കിൽ കുറയാതെയുള്ള സയൻസ് +2 VHSE, 50% മാർക്കിൽ കുറയാതെയുള്ള 2 വർഷ മെട്രിക് ITI തുടങ്ങിയവയാണ് യോഗ്യതകൾ. SSLC തത്തുല്യ സർട്ടിഫിക്കറ്റ്, +2 VHSE, ITI സർട്ടിഫിക്കറ്റ്, TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ തുടങ്ങിയ രേഖകൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 94-95-65-96-62. മറ്റൊരു നമ്പർ 98-95-86-47-87.
1: സാഹിത്യമേള

0: ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ

മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി

0: കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
0: ന്യൂസിലൻഡിലെ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
0: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോച്ചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3rd ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144

0: 4 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമിഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമിഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുനേർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പടയുടെ ടീംവർക്കും തമ്മിലാണ് 4ാം ക്വാർട്ടർ മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3ാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിത സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 വിക്കറ്റിന് 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4ാം ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5ാം മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 7:55. ഇപ്പോൾ ഇതളുകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ ഇതളുകളിൽ ആൽഫിയ സിജോ അവതരിപ്പിക്കുന്ന ചില പരിപാടികൾ.

നമസ്കാരം ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? ആകാശത്തെത്തുന്ന തോട്ടി. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. അപ്പൊ ഇന്നത്തെ ഇതളുകളില് നമ്മുടെ കൂടെ ഉള്ളത് ആൽഫി സിജോയ് ആണ്. ഇന്ന് കൊറേ പുതിയ ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ ആൽഫി വന്നേക്കണേ. ഒരു ഭക്തിഗാനം കേൾക്കാം ആദ്യം.

0: ആൽഫി ഒരു കുഞ്ഞു കഥ പറയാണേ.
1: കുരുവിയും മഴയും. ഒരു ചെറിയ കുരുവി കാട്ടിലെ ഒരു മരത്തിൽ കൂട് കെട്ടി താമസിച്ചിരുന്നു. ഒരു ദിവസം ശക്തമായ മഴ പെയ്തു. കാറ്റിൽ കൂട് താഴെ വീണു. കുരുവി കരഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ അത് ചെറിയ ചില്ലകളും പുല്ലുകളും ശേഖരിച്ച് വീണ്ടും പുതിയ കൂട് പണിയാൻ തുടങ്ങി. അത് കണ്ട ഒരു മുയൽ ചോദിച്ചു, ഇന്നലെ പണിത കൂട് നഷ്ടമായപ്പോൾ നിനക്ക് വിഷമമില്ലേ? കുരുവി പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിച്ചിരുന്നാൽ എനിക്ക് പുതിയ കൂട് കിട്ടില്ല. വീണ്ടും ശ്രമിച്ചാൽ മാത്രം എനിക്ക് വീട് തിരികെ ലഭിക്കും. അന്ന് മുതൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും കുരുവിയുടെ പരിശ്രമത്തിൽ നിന്ന് ഒരു വലിയ പാഠം പഠിച്ചു. ഈ കഥയുടെ ഗുണപാഠം, പരാജയം അവസാനമല്ല, വീണ്ടും ശ്രമിക്കുന്നവരാണ് വിജയിക്കുന്നത്.
0: ഇനി ഒരു ലളിതഗാനം ആയാലോ?

0: ഒരു മലയാളം കവിത കേൾക്കാം.
1: അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ. ആദിരാവിന്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതും ബലരിഞ്ഞൊരു

കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതെ ദമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണ് അഗ്നിനി. പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായി ഉറയുന്ന മഞ്ഞുകാലത്തിലും വൻതപം ചെയ്ത അമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിപാകമഗ്നിനി. എന്നയലത്തെ പടിപ്പുര കാത്തിടുമെന്ന വിളക്കിൻ തിരിയുടെ നാമ്പിലായി കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും കാളപ്രവാഹ കളഗീതി പാടിയും ഉദ്രസമാസ്മര വിദ്വല്ലതിക

0: പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു സംഹാര രാക്ഷസ ശക്തി ശാപങ്ങളെ ഒന്നിച്ചു കൂട്ടി ജ്വലിപ്പിച്ചു മാനവ ജന്മത്തിനുഗ്ര വിപത്തായി വരുന്ന നീ കണ്ണിമയ്ക്കുന്നതിൻ മുൻപിലെ വിശ്വങ്ങൾ വിണ്ണീറിടുമണുസ്ഫോടനമായിടാ. കാണ്ഡവമെത്ര ദഹിച്ചു നീ, കൗരവ പാണ്ഡവ രാജ്യങ്ങളെത്ര ദാഹിച്ചു നീ, സൂര്യാൻവയങ്ങളും ചന്ദ്രാൻവയങ്ങളും ആര്യ പുരാതനത്വത്തിൽ ഹോമിച്ചു നീ. മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനഃസൃഷ്ടി മോഹിക്കയാ. ആൺമയിൽ പീലിയിൽ മാരിവിൽ ചാർത്തി നീ ആൺകുയിൽ കണ്ടം പ്രണയാർദ്രമാക്കി നീ. അന്തിവിൻമുറ്റത്തൊരായിരം കൈത്തിരിത്തുമ്പും നനച്ചു കൊളുത്തി നിരത്തി നീ. ഇന്നെനിക്കോജസ്സു തന്നു നീ എൻ്റെ ഈ പെണ്ണിനൊരോമനച്ചന്തം വരുത്തി. പുറ്റിനകത്തെ രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും ദുഷ്ടപൂർവങ്ങളൊത്തോരനുഭവ സിദ്ധികൾ മുക്കുവകടനാത്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ. ആദിരേതസ അനാദ്യന്ത വീജിയായി പ്രാജി പ്രതീജി പ്രണയ പ്രതീകമായി ഈറ്റര തൊട്ടു ചുടലക്കളം വരെ കുട്ടുമറുകാതെ ഇഷ്ടതോഴനായി എന്നെയും നിന്നെയും ഒപ്പം ഭരിപ്പിക്കുന്ന ദിവ്യപ്രപഞ്ച വിധാനമാണ് അഗ്നി. ദിവ്യപ്രപഞ്ച വിധാനമാണ് അഗ്നി.
1: ഒരു കുട്ടിക്കഥ കൂടി കേട്ടാലോ.
2: ബുദ്ധിമാനായ കർഷകൻ. ഒരു ഗ്രാമത്തിൽ രാമൻ എന്ന കർഷകൻ താമസിച്ചിരുന്നു. അദ്ദേഹം വളരെ അധ്വാനം

0: ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വയലിൽ പോയി കൃഷി ചെയ്തു. എന്നാൽ അയൽവാസിയായ സോമൻ മടിയനായിരുന്നു. ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്താൽ മതി എന്നായിരുന്നു അവന്റെ ചിന്ത. ഒരു വർഷം മഴ നന്നായി ലഭിച്ചു. രാമൻ സമയത്ത് വിത്ത് വിതച്ചു, വളം നൽകി, കളകൾ പറിച്ചു, കൃഷിയെ നന്നായി പരിപാലിച്ചു. സോമൻ പല ദിവസവും വയലിൽ പോകാതെ സമയം കളഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രാമന്റെ വയൽ പച്ചപ്പിൽ നിറഞ്ഞു. നെൽക്കതിരുകൾ കാറ്റിൽ ആടിക്കളിച്ചു. എന്നാൽ സോമന്റെ വയലിലെ കളകൾ മാത്രമാണ് വളർന്നിരുന്നത്. വിളവ് വളരെ കുറവായിരുന്നു. അത് കണ്ട സോമൻ രാമനോട് ചോദിച്ചു, എങ്ങനെ നിനക്ക് ഇത്ര നല്ല വിളവ് കിട്ടി? രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാഗ്യം മാത്രം പോരാ, കഠിനാധ്വാനവും സമയത്ത് ചെയ്യുന്ന ജോലിയും വിജയത്തിന്റെ രഹസ്യമാണ്. ആ ദിവസത്തിന് ശേഷം സോമനും തന്റെ മടിയൊക്കെ മാറ്റി ആത്മാർത്ഥമായി കൃഷി ചെയ്യാൻ തുടങ്ങി. അടുത്ത വർഷം അവനും നല്ല വിളവ് ലഭിച്ചു. ഗ്രാമവാസികൾ ഇരുവരെയും അഭിനന്ദിച്ചു. ഈ കഥയുടെ ഗുണപാഠം കഠിനാധ്വാനവും സമയപാലനവും വിജയത്തിലേക്കുള്ള ഏറ്റവും നല്ല ചവിട്ടുപടികളാണ്.
1: ഇനി ഒരു ലളിതഗാനമായാലോ?
0: പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ

0: കനവിൽ വിസ്മയമോടി ഞാൻ നിന്നു.
1: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? ആകാശത്തെത്തുന്ന തോട്ടി. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കണ്ണ്. ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പം എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

0: സാഹിത്യമേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: ഇന്നത്തെ സാഹിത്യവേളയിൽ റാണി പി വി അവതരിപ്പിച്ച ഏതാനും കവിതകളും കഥയും കേൾക്കാം. ആദ്യം ഏതാനും കവിതകൾ.
2: നൂതനകാലം കളകള കൂജനത്തോടൊപ്പം പ്രഭാതമുണരുമ്പോൾ വശ്യസുന്ദര തീരത്തുണ്ടൻ ബോധതാരാ വിദ്യാലയം. അനസ്യൂതമൊഴുകുന്ന അറിവിൻ തീജ്വാലയിൽ മൃദുവായുണരുന്ന കളിചിരി പൊട്ടിച്ചിലമ്പലുകൾ. ഭൂമിക്കടിയിൽ നിന്ന് കാറ്റുയർന്നു പൊങ്ങുന്നു. ഹൃദയത്തുടുപ്പുകൾ ഏറെയാണ്. അനന്തമായ നക്ഷത്ര വെളിച്ചം ഓരോ മുഖങ്ങളിലും തീക്ഷ്ണത കളിക്കോപ്പുകൾ പോലെ പടർത്തുന്നു. പാതിരാപക്ഷിയുടെ പാട്ടും നീലമലകളിലെ അന്തിച്ചുവപ്പും മധുരമായ ഉഗ്രത കവർന്നെടുക്കുന്നു. മൗനത്തിന്റെ പാളികൾ അടർത്തിമാറ്റി വർണ്ണപരവതാനിയിൽ നൂലിഴയാൻ സ്വപ്നവീജികളുണർത്തി പ്രസാദമധുരമായി എത്തുന്നു. ഓർമ്മ. മറക്കാനാവാതെ എൻ മനസ്സിലെ ബാല്യമേ, അഴലുകൾ ഏറെയാണിന്ന്, സ്വപ്നങ്ങൾ ഏറെ അകലെയാണ്. ഓർമ്മകൾക്ക് സ്മാരകം തീർത്തു വീണ്ടും കാലമെത്തുകയായി പകലായി രാത്രിയായി. തിരകൾക്കപ്പുറം അലകൾ ഉയരുന്ന ഗദ്ഗദങ്ങൾ, കളിചിരി കൂട്ടുകളും ഇണക്കപിണക്കങ്ങളും അവിടെ സമർപ്പണ സമന്വയം. അലതല്ലും സ്നേഹം

0: ത്തിൻ ഓളങ്ങളും എവിടെയോ ഓർമ്മതൻ തുടിപ്പുകളായുണരുന്നു. കൊഴിയാത്ത ജീവിതശാഖയിലിന്നു ഞാൻ ഒരു പക്ഷിയെപ്പോലെ ഏകാന്തകാലം പാടാനായി വന്നണയുന്നു. അണയുവാനായി തീരമില്ല, സൗഹൃദജാലകളുമില്ല, തരുക്കളും പൂക്കളുമില്ല. എല്ലാം ഭൂതകാല വിസ്മൃതിയിലാണ്ടുമങ്ങുന്നു.
1: അടുത്തതായി റാണി പിവിയുടെ കഥ നര വന്നപ്പോൾ.
0: രാവിലെ കണ്ണാടി നോക്കിയപ്പോഴുള്ള കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നെറ്റിയോട് ചേർന്ന് കുറച്ച് മുടികൾ നരച്ചിരിക്കുന്നു. ഏതെങ്കിലും ഹെയർ ഡൈ ഉപയോഗിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് നിരുത്സാഹപ്പെടുത്തി. വേണ്ട, ഒന്നോ രണ്ടോ മുടിയല്ലേ നരച്ചിട്ടുള്ളൂ, സാരമില്ല. കെമിക്കലുള്ളതൊക്കെ ഉപയോഗിച്ചാൽ മുടി മുഴുവൻ നരയ്ക്കാൻ തുടങ്ങും. നല്ല മൈലാഞ്ചി അരച്ച് തേച്ചാൽ മതി. അത് കേട്ടപ്പോൾ ഹെന്ന ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് യൂട്യൂബിലൊന്ന് തിരഞ്ഞു. ആശ്വാസത്തോടെ സ്കൂളിലേക്ക് പോകാനൊരുങ്ങി. അന്ന് വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കുർബാന നടക്കുകയാണ്. ക്ലാസ്സിലെ കുട്ടികളെയും കൊണ്ട് ചാപ്പലിനടുത്തേക്ക് പോയി. അവരെയെല്ലാം സ്വസ്ഥമായ ഇരിപ്പിടത്തിലാക്കി. അവിടെ മൈതാനത്തിനപ്പുറമുള്ള ചെറിയ തോട് എന്നെ ബാല്യത്തിലേക്ക് കൊണ്ടുപോയി. എന്റെ സമീപമിരുന്ന് കുസൃതി കാണിക്കുന്ന കുരുന്നുകളോട് എനിക്ക് അസൂയ തോന്നി. ചിലർ പ്രാർത്ഥനയിൽ നന്നായി പങ്കുകൊള്ളുന്നുണ്ട്, എന്നാൽ ചില വിരുതന്മാർ അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. ഒഴുക്കധികമാണ് കുഞ്ഞേ, സൂക്ഷിക്കണേ എന്ന് ചിറ്റയുടെ വാക്കുകൾ കേൾക്കാം. ആ തോടിനടുത്ത് ഞാനും ചിറ്റയും പൊന്നിയും അലക്കാനും കുളിക്കാനും എത്തിയതാണ്. ഈ കുട്ടികളെവിടെ എന്ന അച്ചമ്മയുടെ ഒച്ച വീട്ടിൽ നിന്നും കേൾക്കാം. അവിടേക്ക് ഞങ്ങൾ പോയാൽ പിന്നെ അച്ചമ്മയ്ക്ക് ആവലാതിയാണ്, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. കുറേ തവണ കേൾക്കുമ്പോൾ പിള്ള മനസ്സിൽ ദേഷ്യം തോന്നാറുണ്ട്. പിന്നീട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അങ്ങനെ തോന്നിയതിൽ പശ്ചാത്താപമുണ്ടാകും. മുതിർന്നവരെ എതിർക്കുന്നതും മോശം വിചാരിക്കുന്നതുമൊക്കെ തെറ്റല്ലേ? ദൈവമേ പൊറുക്കണേ. നിങ്ങൾ കുളിച്ചങ്ങോട്ട് ചെല്ലുന്ന ചിറ്റിയുടെ വാക്കുകൾ ആര് കേൾക്കാനാണ്? എനിക്കെൻ്റെ ഉടുപ്പ് വേണ്ട, പൊന്നിയുടെ ഉടുപ്പ് മതി. ആവശ്യമില്ലാത്ത ആ വാശികളെല്ലാം ചിറ്റ സാധിച്ചു തന്നിരുന്നു. എന്താ മിസ്സേ, മുടി നരയ്ക്കാനുള്ള പ്രായമായോ? കൂട്ടുകാരിയുടെ ചോദ്യം ചിന്തയിൽ നിന്നുണർത്തി. അപ്പോഴേക്കും വിശുദ്ധ കുർബാന കഴിഞ്ഞു. ക്ലാസ് മുറിയിൽ തിരിച്ചെത്തിയ കുട്ടികളിൽ കുറച്ചുപേർ ടോയ്ലറ്റിലേക്ക് പോയിരുന്നു. ടോയ്ലറ്റിലേക്ക് പോയ കുട്ടികൾക്ക് പുറകെ ചേച്ചിയും പാഞ്ഞെത്തി. കുട്ടികളെ എന്തിനാ മിസ്സേ ടോയ്ലറ്റിലേക്ക് വിട്ടത്? എനിക്കെൻ്റെ ജോലി ചെയ്യണ്ടേ? 2 മണിക്കൂർ മൂത്രമൊഴിക്കാതെ ഇരുന്ന കുട്ടികൾ നിസ്സഹായതയോടെ എന്നെ നോക്കി. അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയായിരുന്നു അവിടെ. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ പോസ്റ്റ്മാൻ കൊടുത്തിട്ട് പോയ കവർ ഏൽപ്പിക്കാനായി അയൽക്കാരിയായ വിജി വീട്ടിലെത്തി. ഇതെന്താ, മുടിയൊക്കെ നരച്ചു തുടങ്ങിയോ എന്നു ചോദിച്ചുകൊണ്ടാണ് അവർ വർത്തമാനം തുടങ്ങിയത്. ബാങ്കിൻ്റെ പുതിയ ATM കാർഡായിരുന്നു കവറിലുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ചോദ്യം മനസ്സിനെ അലട്ടിത്തുടങ്ങി. മുടിയൊക്കെ നരച്ചോ? ലോകകപ്പ് നടക്കുന്നതിനാൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുമ്പിരിക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളുടെ നാടായ കോഴിക്കോട് നിന്നുള്ള ഫുട്ബോൾ സ്പെഷ്യൽ വാർത്തകളുമായി മാതൃഭൂമി ന്യൂസിൽ നൗഫൽ എത്തിയിരിക്കുന്നു. നിന്റെ കൂട്ടുകാരനാണല്ലോ ന്യൂസിൽ, കാണണമെങ്കിൽ ഓടിവാ എന്ന് ഭർത്താവിൻ്റെ വിളി കേട്ട് ഓടിയെത്തി. അവൻ്റെ റിപ്പോർട്ടും കേട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുക്കളയിലേക്കോടി. എനിക്ക് പച്ചക്കറി വേണ്ട, മീൻ വറുത്തത് മാത്രം മതി അമ്മേ എന്ന മൂത്ത മകൻ്റെ വാശിക്ക് നിന്റെ ശരീരത്തിന് യാതൊരു ആരോഗ്യവുമില്ല, നിനക്ക് പറഞ്ഞ പല്ലും വരുന്നില്ല, കുട്ടികളായാൽ എല്ലാം കഴിക്കണം എന്ന് പരാതി പറഞ്ഞുകൊണ്ട് അവനോട് വഴക്കിട്ടു. ജോലിയൊക്കെ തീർന്ന് വെറുതെ ഇരുന്നപ്പോൾ ഫോൺ റിങ് ചെയ്തു. ആശ എന്ന പേര് കണ്ടപ്പോൾ എന്തൊക്കെയോ ഓർമ്മിച്ചുകൊണ്ട് എടുത്തു. നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന പതിവ് ചോദ്യമാണ് വന്നത്. സൗഹൃദത്തിൻ്റെ സ്നേഹം നിധിപോലെ സൂക്ഷിക്കുന്ന ഞാൻ എന്ത് പറയാനാണ്? കലാലയ ഓർമ്മകളും ഇന്നത്തെ ജീവിതാവസ്ഥയുമൊക്കെ ആ ചെറിയ സംഭാഷണത്തിനിടയിൽ കടന്നുവന്നു. ഇടയ്ക്കൊക്കെ മൗനം കൊണ്ട് അകലം വരാറുണ്ടെങ്കിലും മനസ്സുകൊണ്ട് വളരെ അടുത്താണ് ഞങ്ങൾ. വിശ്വാസത്തിൽ ഒരിക്കലും ഞങ്ങൾക്കിടയിൽ വീഴ്ച വന്നിട്ടില്ല. നീ പഴയ പോലെ തന്നെയാണോ, അതോ വണ്ണം കൂടിയോ, മാറ്റം വന്നോ എന്ന് ചോദിച്ചപ്പോൾ നൗഫലിക്കാക്കിയ പ്രായം തോന്നും, ഞാൻ പഴയ പോലെ തന്നെ ഇരിക്കുന്നു എന്നാണ് ഇക്ക പറയുന്നത് എന്നവളുടെ പ്രത്യേകമായ സംഭാഷണ ശൈലിയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവിടവിടെ നരച്ചിരിക്കുന്നത് കണ്ടു. പ്രായം നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന അവളുടെ മറുപടി കേട്ടപ്പോൾ നാളെ തന്നെ ഏതെങ്കിലും ഒരു നല്ല ഹെയർ ഡൈ വാങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഏകാന്തത, കാത്തിരിപ്പിൻ്റെ വേഗത ഏറുകയാണ്. വഴി തിരഞ്ഞു കണ്ണുകൾ മുഷിയുന്നു. കാത്തിരിപ്പിൻ്റെ വേഗത ഏറുകയാണ്. വഴി തിരഞ്ഞു കണ്ണുകൾ മുഷിയുന്നു. കടന്നുപോകുന്ന നേരവും

0: മനസ്സിൽ അർത്ഥശൂന്യത വരച്ചിടുന്നു. കടന്നുപോകുന്ന നേരവും മനസ്സിൽ അർത്ഥശൂന്യത വരച്ചിടുന്നു. ഒറ്റപ്പെടൽ നിഴലായി വന്നിടുമ്പോൾ താളുകൾ പോലെ ജീവിതം. ഒറ്റപ്പെടൽ നിഴലായി വന്നിടുമ്പോൾ താളുകൾ പോലെ ജീവിതം. വിടരാൻ വെമ്പുന്ന സുമങ്ങൾ താളം പിടിച്ചു കാത്തിരിക്കുന്നു. വിടരാൻ വെമ്പുന്ന സുമങ്ങൾ താളം പിടിച്ചു കാത്തിരിക്കുന്നു. നിരാശതന്മാരിലെ വിങ്ങൽ അവശേഷിപ്പുകളായി മറയുന്നതെന്നോ. നിരാശതന്മാരിലെ വിങ്ങൽ അവശേഷിപ്പുകളായി മറയുന്നതെന്നോ. പൂന്തേനിറ്റു വീഴുമ്പോഴും എത്താത്ത പൂമ്പാറ്റകളും തേനീച്ചകളും. പൂന്തേനിറ്റു വീഴുമ്പോഴും എത്താത്ത പൂമ്പാറ്റകളും തേനീച്ചകളും. ഏതോ അനന്തയാത്രയ്ക്കായി വഴി തീർക്കുകയാണെന്ന കഥനം. ഏതോ അനന്തയാത്രയ്ക്കായി വഴി തീർക്കുകയാണെന്ന കഥനം. ഇന്നലെ കണ്ടുതീർന്ന ജീവിതത്തോണി ഏകാന്ത നദിക്കരയിൽ വഴിമുട്ടി നിന്നു. ഇന്നലെ കണ്ടുതീർന്ന ജീവിതത്തോണി ഏകാന്ത നദിക്കരയിൽ വഴിമുട്ടി നിന്നു. പങ്കായവുമില്ലാതെ തോണിക്കാരനുമില്ലാതെ ചിലമ്പിച്ച ചിതൽപുറ്റുകൾക്കൊപ്പം. പങ്കായവുമില്ലാതെ തോണിക്കാരനുമില്ലാതെ ചിലമ്പിച്ച ചിതൽപുറ്റുകൾക്കൊപ്പം ഏകാന്തത മാത്രം കൂട്ടിനായി കടക്കവേ അഴലായി വിടരുന്ന ഗദ്ഗദം. ഏകാന്തത മാത്രം കൂട്ടിനായി കടക്കവേ അഴലായി വിടരുന്ന ഗദ്ഗദം. കാത്തിരിപ്പിന്റെ വേഗത ഏറുകയാണ്. വഴി തിരഞ്ഞു കണ്ണുകൾ മുഷിയുന്നു.
1: തുടർന്ന് രഞ്ജിത് മോഹൻ പെരുങ്ങഴ അവതരിപ്പിച്ച കഥ ആഗ്രഹം.
2: വീടിനും പരിസരത്തിനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. വാതിൽ തുറന്നു കിടപ്പുണ്ട്. വീട്ടിൽ വന്നു കയറിയപ്പോഴുള്ള ആ നിശബ്ദത വല്ലാത്തൊരു വീർപ്പൂട്ടലാണ്. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുറ്റത്തു നിന്നും ശബ്ദം കേട്ടത്. ആ നീയോ? എന്താ പെട്ടെന്നിങ്ങനെ? ആ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാൻ അവന് തോന്നിയില്ല. വീടിനെ നടുക്കിയ ആ സാഹസികതയ്ക്ക് ശേഷം ഇന്ന് 10 വർഷങ്ങൾ കഴിയുന്നു. അതിനിടെ ഒരിക്കലേ വന്നിട്ടുള്ളൂ ഈ വീട്ടിലെ തനിക്കായി ശബ്ദിച്ച ശബ്ദം നിലച്ചപ്പോൾ. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കണത്? എന്താ നീ തനിച്ചു വന്നത്? ആ ശബ്ദവും അവന് അപരിചിതമായി തോന്നി. ഒന്നുമില്ല അച്ഛാ, വെറുതെ. നീ വല്ലതും കഴിച്ചോ? ഇല്ല. അടുക്കളയിലേക്ക് ചെല്ല്, കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അടുക്കളയും നിർജ്ജീവമാണ്. അരണ്ട വെളിച്ചത്തിൽ അത് ചലനമറ്റു കിടക്കുന്നു. ചെറിയ പഴയ അലുമിനിയം കലത്തിൽ 4-5 ചെണ്ടമുറിയൻ കപ്പ. തണുത്തു മരവിച്ചു കിടക്കുന്ന അവ ആരെയും പ്രതീക്ഷിച്ചിരുന്നില്ല. മുറ്റത്തെ ചീനിയിൽ നിന്നും 2 കാന്താരിയും പൊട്ടിച്ച് ഒരു പാത്രത്തിൽ കപ്പയുമായി ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്നു വെച്ചു. വാ, അച്ഛനും ഒന്നും കഴിച്ചു കാണില്ലല്ലോ. ഓ, എനിക്കിപ്പോൾ അങ്ങനെ സമയനിഷ്ഠയൊന്നുമില്ല. രാവിലെ ഇതുപോലെ എന്തെങ്കിലും എടുത്ത് അടുപ്പത്ത് വയ്ക്കും. പിന്നെ എപ്പോഴെങ്കിലും വന്ന് കഴിച്ചാലായി. അച്ഛൻ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. മനസ്സിൽ മറുപടി പ്രതീക്ഷിച്ചില്ലെങ്കിലും വെറുതെ ചോദിച്ചു. ചുമരിൽ ഒരു ഫോട്ടോ പോലും വേണ്ടെന്ന് വെച്ചിട്ടാ? അതില്ലാത്തതാ ഒരു ധൈര്യം. ആ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരാമായിരുന്നില്ലേ? അതൊക്കെ വലിയ പ്രയാസാച്ചാ. ചെറിയ ക്ലാസ്സിലാണെങ്കിലും അവിടുത്തെ ഓരോ റൂളുകൾ. ആഞ്ജലീനയും കുഞ്ഞിനെയും അച്ഛൻ കണ്ടിട്ടില്ല. അവനിപ്പോൾ ഏത് ക്ലാസ്സിലാ? 3. പിന്നെ അച്ഛാ, അവൻ നന്നായി പാടുന്നുണ്ട്. അസോസിയേഷൻ്റെ ഇത്തവണ വാർഷികത്തിന് പാട്ടിന് അവനാ 1st. അവനെ നല്ലൊരു പാട്ടുകാരനാക്കണം. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നില്ലേ? എനിക്കതിനായില്ല. അച്ഛൻ നല്ലൊരു ഗായകനായിരുന്നെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞും ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ടത്രേ. ഞാനുണ്ടായതിൽ പിന്നെയാകണം ആ ആഗ്രഹവും മാറ്റിവെച്ചത്. ഒരു കഷ്ണം കപ്പ അച്ഛൻ പാത്രത്തിൽ നിന്നെടുത്ത് മുളകിൽ മുക്കി. തഴമ്പിച്ച ആ കൈകൾ ഇപ്പോൾ മൃദുവായിരിക്കുന്നുവോ? അവനൊരു തലോടൽ ആഗ്രഹിച്ചു. ആഞ്ജലീനയ്ക്ക് അച്ഛനെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ആർക്കാ തടസ്സം? തടസ്സം ഞങ്ങളുടെ തന്നെയാണ്. പുറത്താണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവിക്കാൻ ഇവിടത്തേക്കാൾ പ്രയാസ. ചെലവ് അത്രയ്ക്കുണ്ട്. ഒരു ദിവസം മാറി നിന്നാൽ പിന്നെ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടണം. ഞങ്ങളൊരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. അത് കിട്ടിയാൽ കുറേ തലവേദന കുറയും.

0: അവന് പറയാനുള്ളത് മുഴുവനാകും മുമ്പ് അച്ഛൻ പുറത്തേക്കിറങ്ങി. ഞാൻ ആ തെങ്ങിന് തടമെടുക്കുമായിരുന്നു. പ്രയോജനമുണ്ടായിട്ടല്ല, വെറുതെ ഇരിക്കാൻ മനസ്സ് വരണില്ല. അവൻ അച്ഛനെയും നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ പോകാനിറങ്ങിയപ്പോഴും അവൻ ആഞ്ജലീനയുടെ ആഗ്രഹം അച്ഛനോട് പറഞ്ഞില്ല.
1: രഞ്ജിത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി
2: റാണി പിവിയുടെ ഏതാനും കവിതകൾ കൂടി കേൾക്കാം.
3: നവീകരണം. പല പേരുകൾ പല മാറ്റങ്ങൾ ഭൂമിയാകെ അലയടിക്കുന്നു. പല പേരുകൾ പല മാറ്റങ്ങൾ ഭൂമിയാകെ അലയടിക്കുന്നു. സ്നേഹവിസ്മയ ഭാവങ്ങളെല്ലാം ഇവിടെ മാറ്റപ്പെടുന്നു. അന്യവൽക്കരിക്കപ്പെടുന്ന ഗ്രാമവും പച്ചപ്പും വിദൂരതയിലേക്ക് യാത്രയാകുന്നു. എന്തിനുമേതിനും മാനവ സംസ്കാരത്തിൻ ഉയർപ്പുവിളികൾ മാത്രം. അനാദിയും ആദിയുമെല്ലാം ചരിത്ര സ്മാരകങ്ങളിലേക്ക് പിൻവാങ്ങുന്നു. നഗര സംസ്കാര പാതകളും പുതിയ വിഹായസിലേക്ക് പറക്കുന്നു. പ്രകാശമാനമായ എന്തൊക്കെയോ പുതിയ തലമുറയ്ക്കായെത്തുന്നു. തകർക്കപ്പെട്ട പാറകളും കുന്നുകളും നിഴലുകളുടെ വാഴ്ചകളിലുറയ്ക്കുന്നു. ശോകാർദ്രമായ ചിന്തകൾ നരജന്മത്തെ തകർച്ചയിലേക്കാഴ്ത്തുന്നു. സ്നേഹത്തിൻ്റെ ഹൃദയം തുടിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല. ആഴമാർന്ന മാറ്റങ്ങൾ മാത്രം ചുറ്റുപാടും കൈയടക്കുന്നു. സ്മൃതിനാശം. പെരുമഴ പെയ്തു തോർന്ന നേരം വസന്തത്തെ കാത്തുനിൽക്കാൻ ഏറെ പേരെത്തുന്നു. കാൽപ്പനിക സ്വപ്നങ്ങളും മൗനധ്യാനം വെടിഞ്ഞ് ഉണർന്നുരുവിടുന്നു. അനാഥസ്നേഹം പോലെ കൊടുങ്കാറ്റടിച്ചെത്തുന്ന ഭീകരത. അഗ്നിപരീക്ഷണജ്വാലയിൽ ജീവിതത്തെ വീണ്ടെടുക്കാൻ കൊതിക്കുന്നു. മിന്നിമറയുന്ന പ്രകാശധാര ശിരസിൽ ധനവർഷം ചൊരിയുന്നു. ജീവിതം ജീവിച്ചു മാത്രം കാണിച്ചുകൊടുക്കാനാകുന്ന അതുല്യമാണെന്നറിയുക. ഓർമ്മകളുടെ ശേഷിപ്പുകൾക്കിവിടെ സ്ഥാനമില്ലെന്ന വ്യതിവ്യാപനം. രഹസ്യപ്രയാണത്തിനായി കാത്തുനിൽക്കാതെ വിദൂരതയിലേക്ക് അഗ്നിയാത്ര ചെയ്യുക. വിജനമാം തീരത്ത് നഷ്ടത്തെ പഴിച്ച് വീണ്ടുമൊരു തിരിഞ്ഞു നടത്തം. പെരുമഴ പെയ്തു തോർന്ന നേരം വസന്തത്തെ കാത്തുനിൽക്കാൻ ഏറെ പേരെത്തുന്നു. മാറ്റങ്ങൾ. മാറ്റങ്ങളെന്നും പരിഭവങ്ങളെ വിളിച്ചുണർത്തുന്നു. അക്ഷരങ്ങളോട് പരിഭവിച്ച് പുസ്തകത്താളുകൾ മങ്ങുന്നു. വർത്തമാനകാലം മാറ്റങ്ങളെ കുടിയൊഴിപ്പിക്കാനാവാതെ കൂടെ ചേർത്തു നിർത്തുന്നു. അതിലേറെ ലയിച്ചിരിക്കുന്നത് ഇൻസ്റ്റയും റീൽസുമെല്ലാമാണ്. സെൽഫിയുടെ കാലം കഴിഞ്ഞോ എന്ന് വീണ്ടും ദ്രുതുഭേദങ്ങളുടെ വേലിയേറ്റത്തിൽ അനസ്യൂതമായി തിരയുക. അപരിചിത

0: അപരിചിതത്വത്തിൻ്റെ ചുറ്റുപാടുകൾ ഏറെ മുറവിളി ഉണർത്തുന്നു. അപരിചിതത്വത്തിൻ്റെ ചുറ്റുപാടുകൾ ഏറെ മുറവിളി ഉണർത്തുന്നു. അവിടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ആർത്തുചിരിക്കുന്നത് കാണാം. അവിടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ആർത്തുചിരിക്കുന്നത് കാണാം. ജീവനാണെല്ലാം എന്ന നേർരേഖ മാത്രം, പാതകൾ ഏറെ വ്യത്യസ്തം. ജീവനാണെല്ലാം എന്ന നേർരേഖ മാത്രം, പാതകൾ ഏറെ വ്യത്യസ്തം. പുതിയ സ്വപ്നങ്ങളെ തേടാൻ വഴികളും ഏറെയാണ്. പുതിയ സ്വപ്നങ്ങളെ തേടാൻ വഴികളും ഏറെയാണ്. മാറ്റങ്ങളെന്നും പരിഭവങ്ങളെ വിളിച്ചുണർത്തുന്നു.
1: പൂക്കൾ. പൂക്കൾ ജീവിതത്തിൻ്റെ വർണ്ണാഭമായ അടയാളപ്പെടുത്തലാണ്. വശ്യമായ സൗന്ദര്യം വിവിധ നിറങ്ങൾ ചാർത്തിയെത്തുമ്പോൾ ജീവിതം എത്ര മനോഹരം. വശ്യമായ സൗന്ദര്യം വിവിധ നിറങ്ങൾ ചാർത്തിയെത്തുമ്പോൾ ജീവിതം എത്ര മനോഹരം. സുതാര്യമായ അടയാളപ്പെടുത്തലുകളാണ് പൂക്കൾ സമ്മാനിക്കുന്നത്. സുതാര്യമായ അടയാളപ്പെടുത്തലുകളാണ് പൂക്കൾ സമ്മാനിക്കുന്നത്. വലിയ പൂന്തോട്ടത്തിലെ ജീവനാകുന്നു ഓരോ പൂക്കളും. വിവിധ ഭാവങ്ങൾ തീർക്കും നിഷ്കളങ്ക മനുഷ്യ മനസ്സുപോലെ പൂക്കളും വിടരുന്നു. വിവിധ ഭാവങ്ങൾ തീർക്കും നിഷ്കളങ്ക മനുഷ്യ മനസ്സുപോലെ പൂക്കളും വിടരുന്നു. എല്ലാ മുഖങ്ങളിലും ചിരി പടർത്തി ഏകാന്ത താരകമായി വിലസുന്നു. എല്ലാ മുഖങ്ങളിലും ചിരി പടർത്തി ഏകാന്ത താരകമായി വിലസുന്നു. നഷ്ടത്തെയോർത്ത് കാറ്റിനോടും മഴയോടും കുഞ്ഞു പരിഭവം. അനുഭൂതിയുണർത്തും കാറ്റിനും പൂക്കളോട് കമ്പം. അനുഭൂതിയുണർത്തും കാറ്റിനും പൂക്കളോട് കമ്പം. ആരാധനാലയങ്ങളിൽ പൂജയ്ക്കെത്തുമ്പോൾ ഏറെ ആനന്ദകരം. ആരാധനാലയങ്ങളിൽ പൂജയ്ക്കെത്തുമ്പോൾ ഏറെ ആനന്ദകരം. മുറ്റത്തെ മുല്ലയെപ്പോലെ ഓരോ പൂവും മനതാരിൽ ആശകളുണർത്തുന്നു. മുറ്റത്തെ മുല്ലയെപ്പോലെ ഓരോ പൂവും മനതാരിൽ ആശകളുണർത്തുന്നു. സംഘർഷഭരിതമാം യാത്രയിൽ മാനവനി അനർക്ക സൗന്ദര്യം പുണ്യമായിടുന്നു. സംഘർഷഭരിതമാം യാത്രയിൽ മാനവനി അനർക്ക സൗന്ദര്യം പുണ്യമായിടുന്നു.
2: രഞ്ജിത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച ഒരു കഥ കൂടി കേൾക്കാം. കഥയുടെ പേര് രോമങ്ങൾ.
3: നടയക്കൂടെ പതുക്കിയിറങ്ങ്, വഴുക്കൽ കാണും. തെന്നി തെറിച്ചു കിടക്കുന്നതാ. ആ പായലുള്ളോടത്തോടെ വെള്ളത്തിലേക്ക് ഇറങ്ങല്ലേ, ചെളിയായിരിക്കും. ഒരുപാട് നടുക്കേക്കൊന്നും പോകണ്ട. അവൻ്റെ കാലുകൾ ഒരു തളർച്ചയുടെ ആലസ്യത്തിൽ പടികളിൽ നിന്നു. എനിക്കെന്താ ഇപ്പോഴും നിക്കറിട്ട് നടക്കണ ആ പഴയ പ്രായമാണോ? ഈ നിസ്സാര കാര്യങ്ങൾ പോലും അറിയാത്ത മണ്ടനാണോ ഞാൻ? ഈ ഉപദേശമൊന്ന് നിർത്താമോ? ചോദിക്കാൻ നാവു തരിച്ചു. പക്ഷേ പതിവ് പോലെ വാക്കുകളിൽ പറയാതെ കനപ്പിച്ചൊന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല, തോന്നിയതാണ്. ഒരു നിമിഷം മനസ്സ് കൈവിട്ടു പോയോ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പിന്നെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയും സ്വരുക്കൂട്ടി വച്ചിരുന്നു. ഇനി ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിൽ കിടന്ന് വെന്തുരുകും തീർച്ച. അല്ലെങ്കിലും അതിനൊക്കെ ഇനി എന്ത് പ്രസക്തി? നിക്കറിട്ട് നടക്കുന്ന പ്രായത്തിൽ ചോദിക്കാൻ സ്വരുക്കൂട്ടിയ ചോദ്യങ്ങളൊക്കെ പക്ഷേ വളരെ പ്രസക്തമായിരുന്നു. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ആ നാവിൻ തുമ്പിൽ നിന്ന് കേൾക്കാൻ എത്ര കൗതുകത്തോടെയാണ് കാതോർത്തിരുന്നത്. ആ അത്ഭുത ലോകത്തിൽ അന്ന് കേട്ട ഉത്തരങ്ങൾക്ക് എന്തൊരു ശക്തിയാണ്! എത്ര ആഴത്തിലാണ് അതൊക്കെ മനസ്സിൽ തറച്ചിരിക്കുന്നത്, നെഞ്ചിലെ രോമങ്ങൾ പോലെ. ആ നെഞ്ചിൽ കമിഴ്ന്നു കിടന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു. വീടിയുടെയും വിയർപ്പിൻ്റെയും ഗന്ധങ്ങൾ സംഗമിച്ച ആ മാറിടത്തിൽ കമിഴ്ന്നു കിടക്കുമ്പോൾ ആ രോമങ്ങളുടെ ശക്തി പരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് ആ പുൽമത്തിയായിരുന്നു ലോകത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ഏറ്റവും സുരക്ഷിതമായ ഇടം. അന്ന് മൂക്കിൽ തുളച്ചു കയറിയ ആ മിശ്രിത ഗന്ധത്തിൻ്റെ സുഖം പിന്നീട് വെട്ടിപ്പിടിച്ച് ഓടിക്കയറിയ വഴിച്ചാലുകളിലൊന്നും ഒരു വിദേശ നിർമ്മിത തൈലത്തിനും തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. പിന്നീട് എപ്പോഴാണ് ചോദ്യങ്ങൾ കുറഞ്ഞു തുടങ്ങിയത്? ആ അത്ഭുത ലോകം അറിയുവാനുള്ള കൗതുകം കുറഞ്ഞു വന്നത്? ആ ലോകം വളരെ ചെറുതായി തോന്നിത്തുടങ്ങി. ആ അത്ഭുത ലോകം ഒരു ചെറുമൺകുടത്തിൽ ഒളിപ്പിക്കാവുന്ന വിധം ചെറുതായി തോന്നി. അപ്പോഴേക്കും സ്വന്തമായി കണ്ടെത്തിയ അതിവിശാലമായ ലോകം എത്തിപ്പിടിക്കാൻ തുടങ്ങിയിരുന്നു. അവിടെ എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ ചോദിക്കാതെ തന്നെ തേടി വന്നുകൊണ്ടിരുന്നു. മൺകുടത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉപദേശശരങ്ങളായി മാറിയിരിക്കുന്നു. അത് അനുസരിപ്പിക്കലായിരുന്നു. അതനുസരിക്കേണ്ടവയല്ല, അവഗണിക്കേണ്ടവയാണെന്നാണ് അന്ന് തോന്നിയത്. പിന്നീടെപ്പോഴോ അത് എതിർക്കേണ്ടവയാണെന്ന് തോന്നിത്തുടങ്ങി. ഒന്നിനും ഉത്തരങ്ങൾ ആവശ്യമില്ല, ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി.

0: പല ഉത്തരങ്ങളും തൃപ്തിപ്പെടുത്തുന്നില്ല. അപ്പോഴൊക്കെ ആ നെഞ്ചിലെ രോമങ്ങൾക്ക് പഴയ ശക്തി ഉണ്ടായിരുന്നോ? അവ കൂടുതൽ വെണ്മയായി മാറിയിരുന്നോ? ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. സ്വരുക്കൂട്ടി വച്ചിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ ഈ ഉള്ളം കൈയിലെ മൺകുടത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ടോ? പടികൾ സൂക്ഷിച്ചിറങ്ങി. പായലും ചെളിയുമുള്ള ഭാഗത്തേക്ക് പോയില്ല, അധികം നടുക്കേക്കും പോയില്ല. മൺകുടം പിന്നിലേക്കെറിഞ്ഞ് മൂന്ന് തവണ മുങ്ങി നിവർന്നു. പുഴയിൽ നിന്ന് തോർത്തു പിഴിഞ്ഞ് തോർത്തുമ്പോൾ മുഖത്തെ നനവ് മായുന്നില്ല. മൺകുടത്തിലെ ലോകം അതിവിശാലതയിലെത്തിയിരിക്കുന്നു. ആ ചോദ്യങ്ങളും നെഞ്ചിലെ രോമങ്ങൾക്ക് കരുത്തുണ്ടോ? ശരിക്ക് തടവി നോക്കി.
1: സാഹിത്യവേള സമാപിക്കുന്നു.

0: ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് March 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺ എയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ

0: വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത്, ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ, ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലാണ് അന്ത്യം. 1938 April 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. 1957 19 വയസ്സിൽ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 20 ഭാഷകളിലായി 10,000-ക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു. സംഭവത്തിൽ വിയറ്റ്നാം എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. ഏകോപനത്തിനായി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 സമ്മേളനം. ഹൈദരാബാദിനെ രാജ്യത്തെ പ്രധാന അതിവേഗ റെയിൽ ഹബ്ബാക്കി മാറ്റാനൊരുക്കി കേന്ദ്രം. ഹൈദരാബാദിനെ പൂനെ, ചെന്നൈ, ബംഗളൂരു എന്നീ പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളുമായി കൂട്ടിയിണക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചു.

0: അറസ്റ്റിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പോലീസിനെ കൂടുതൽ ജനസൌഹാർദ്ദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാകുകയെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സർക്കാർ ഫണ്ടിനു പുറമെ CSIR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ ജില്ലകളിലും വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് പിടിയിലായത്. ഓണാഘോഷവേളയിൽ യാത്രാ നിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഭാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 6 ലക്ഷം പേരെ ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനയിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കരതൊടുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലാപ്പറമ്പിലെ 150 വീടുകൾ ഹരിതഭവനങ്ങളാക്കിയ ദേശോദ്ധാരിണി വായനശാലയ്ക്കുള്ള ശുചിത്വ മിഷൻ പുരസ്കാരം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സമ്മാനിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിക്കുക, അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതഭവനങ്ങളിലൂടെ നടപ്പാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നാളെ രാത്രി 7 മണിവരെ ജലവിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. പാറ്റൂർ, മഞ്ചൂർ, മാതൃഭൂമി റോഡ്, ചിറക്കുളം റോഡ്, മൂലവിളാകം, തമ്പുരാൻമുക്ക്, പേട്ട, ചാക്ക, പാൽക്കുളങ്ങര, ഓൾസെയിംസ്, വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുവേളി എന്നീ സ്ഥലങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40:46. ചലച്ചിത്ര ഗാനം കേൾക്കാം. അർത്ഥന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: Switzerland at Kansas City Stadium at 6:30 a.m. Indian Standard Time. The Indian women's compound team of Jyoti Surekha Venam, Preetika Pradeep and Chikita Taniparthi clinched the silver medal at the Archery World Cup Stage 4 in Madrid, Spain today. The Indian trio went down 228-32 to Colombia in the final. Meanwhile, in women's individual compound event, teenage archer Preetika Pradeep produced a stunning turnaround to beat world number 11 Hazel Borun of Turkey 145-142, clinching her maiden World Cup bronze. In the historic one-off women's test at Lord's Cricket Ground in London, India was 63 for no loss in their second innings on day two when reports last came in. Earlier, England were bowled out for 170 runs in their first innings today. Amy Jones was the top scorer with 53 runs for India. Kranti Gourd took a five-wicket haul while Sayali Satkare and Sneh Rana scalped two wickets each. In men's cricket, England were 241 for 1 in 18.3 overs against India in the fifth and final T20 international of the series in Southampton when reports last came in. Earlier, India won the toss and elected to field. England has already clinched the series with a 3-0 lead, while India will be aiming to register a consolation victory before the teams move on to the ODI series. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi departs for home after concluding landmark New Zealand visit, says bilateral trade agreement between two countries will accelerate India's journey towards a developed nation. 15 Indians killed in a boat mishap in Vietnam, President, Vice President and Prime Minister expressed condolence. West Bengal government forms 9-member committee headed by a retired judge to examine draft bill of Uniform Civil Code. Legendary singer S. Janki, known as Nightingale of South India, passes away. IMD forecasts heavy rainfall across northern and eastern parts of the country for next 4 to 5 days. In FIFA World Cup, Norway to take on England, while defending champions Argentina to clash with Switzerland in quarterfinals. And Indian women's compound team clinches silver medal at Archery World Cup Stage 4 in Madrid. That is all in the news at 9. Good night.
1: ആകാശവാണി
2: കായിക ലോകം.
3: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
4: ശിവകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം സർ.
4: ഫെൻസിംഗിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിൽ വരുന്നത്, താങ്കൾ ഈ കായിക രംഗത്തിലേക്ക് എങ്ങനെ വന്നത്, തുടക്കം എങ്ങനെയായിരുന്നു?
5: ഞാൻ സ്കൂൾസ് മുതലേ സ്പോർട്സിലുണ്ടായിരുന്നു, അത്ലറ്റിക്സ് ആയിരുന്നു. ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്നതിന്റെ നമ്മളപ്പം സ്കൂൾസിലെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിളിക്കും. എട്ടാം ക്ലാസ് തൊട്ടാണ് തുടങ്ങി. അതെങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് അന്ന് കബഡിക്ക് പോകണം. കബഡിക്ക് സാർ പറഞ്ഞ കബഡി ഉണ്ട്, അടുത്താഴ്ചയുണ്ട്, ആ പോകാൻ സാറെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്കൂളിനെ കുറച്ച് പേരുണ്ടാവും, അത് ഞങ്ങൾ പോകും. കബഡിക്ക് പോകും, ക്രിക്കറ്റ് പോകും, വോളിബോളിന് പോകും, അത്ലറ്റിക്സിന് പോകും.
4: കിട്ടുന്ന
5: ചാൻസിൽ ഞങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അന്ന് ഇത്ര വിപുലമായിട്ടുള്ള രീതിയിലൊന്നുമല്ല. അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന സ്പോർട്സ് നമ്മുടെ നാടൻ രീതിയിലുള്ളത് അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര എക്യുപ്മെന്റ്സ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ഉള്ളത് ഞങ്ങൾ എടുക്കുന്നു, ആ സാറ് കൊണ്ടുപോകുന്നു, ഞങ്ങൾ കൊണ്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു, തിരിച്ച് നമ്മൾ സ്കൂളിൽ വരുന്നു.
4: അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റൈലിൽ എങ്ങനെ
5: സാർ അങ്ങനെ വന്ന സമയത്ത് സ്കൂളിലെ സാർ പറഞ്ഞു, ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോവാം, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, അവിടെ കുറേ ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അങ്ങനെ ആ സാറിനെ കൊണ്ട് നേരെ സോമസാറെന്നൊരു സാറുണ്ടായിരുന്നു, സാർ നിർമ്മാണമുള്ള. അപ്പോൾ സോമസാറിൻ്റെ അടുത്താക്കി, അന്ന് അത്ലറ്റിക്സിൽ ചെയ്തുകൊണ്ട് വന്നു. ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് ഒരു ലോങ് പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞു,
4: ലോങ് ഡിസ്റ്റൻസ് എത്ര മീറ്റർ ആയിരുന്നു?
5: 1500. അപ്പോൾ അത് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിന്റെ ഏജ് ഇത്രയായി, അപ്പോൾ നിനക്കിതിൽ ഫിനിഷ് ചെയ്ത് നിനക്കൊരു മെഡലെടുത്ത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നീ അടുത്തൊരു ഇവൻറ്റ് ചേഞ്ച് ചെയ്യും, മേളിൽ ഫെൻസിംഗ് എന്ന് ഒരു ഇവൻറ്റ് ഉണ്ട്, ഒളിമ്പിക്സ് ഗെയിമാണ്, ഇൻ്റർനാഷണൽ ഗെയിമാണ്, നീ ഒരു കാര്യം ചെയ്യും. ഞാൻ അവിടുത്തെ കോച്ച് രാധാകൃഷ്ണൻ സാറാണ്, സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. സാറിനെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്തു.
4: കേട്ടിട്ടുണ്ടായിരുന്നു ഫെൻസിംഗ്?
5: ഇല്ല, കേട്ടിട്ടില്ല. അപ്പോൾ സാറിനടുത്ത്
4: എന്തോ ഗെയിമാണെന്ന് അറിയത്തില്ല.
5: അറിയത്തില്ല. അപ്പോൾ സാറിനടുത്ത് പോയി, സാറിങ്ങനെ കുറച്ച് പറഞ്ഞു തന്നു, മനസ്സിലാക്കി, ഞങ്ങൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ചാമ്പ്യൻഷിപ്പുകളോട് അങ്ങനെ പോയി. അങ്ങനെ ഏകദേശം
4: ആദ്യമായിട്ട് അത് എൻ്റെ അടുത്ത് നമ്മൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ തോന്നി ആ സമയത്ത്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നൽ വന്നായിരുന്നു മനസ്സിൽ?
5: അല്ല സാർ, ഞങ്ങൾ ഈ എല്ലാ ഇവൻ്റും ചെയ്യുന്നുണ്ട്.

0: ഞങ്ങളിതങ്ങ് ചെയ്തു പോയി. പക്ഷെ അതിൻ്റെ ടെക്നിക്കാലിറ്റികൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് ചെയ്ത് ഒന്ന് രണ്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് തന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ, നിങ്ങൾ റെഗുലർ വരിക. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ രാവിലെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു 10-ാം ക്ലാസ്സോടെ ഞാൻ നിർത്തി, കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാരണങ്ങളും കൊണ്ട് അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും, രാവിലെ പ്രാക്ടീസിന് വരും. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അന്ന് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാനുണ്ടാവില്ല, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പ്രൊവലേഷൻ എന്നൊരു കുട്ടിയുണ്ട്, കൂട്ടുകാരുണ്ട്, അവനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. അത് ഞങ്ങളൊരു 4-5 പേരുണ്ടാവും. കൊണ്ടുവരുന്ന സാധനം 5 പേരായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് എൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ടാപ്പുണ്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ, അതിന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറി നേരെ ഞാൻ ജോലിക്ക് പോകും. അവർ സ്കൂളിലും കോളേജിലും പോകുന്നവരായി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ് സാറേ. ഏകദേശം ഒരു 11 നേഷൻസ് കളിച്ചിട്ടുണ്ട്.
1: ഇങ്ങനെ എത്ര എത്ര നാൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ആദ്യം ഒരു നേഷൻസ് കളിക്കാൻ?
0: ഞാൻ ഏകദേശം ഒരു 8-9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് എന്നെ ഇറക്കിയത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത 2-ാമത്തെ വർഷം സ്റ്റേറ്റിന് പോയി. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. ആ വർഷം അന്ന് ഒരാൾക്ക് 2 ഇൻഡിവിജ്വൽ കളിക്കാൻ വരുന്നു, അന്ന് എനിക്ക് ടീമേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡിവിജ്വൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ വർഷം ടീം ക്വാളിഫൈ ചെയ്തു, ടീമിൻ്റെ കൂടെ പോയി, ആ നേഷൻസ് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കുറച്ചുകൂടെ ചെയ്തപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ക്യാമ്പുണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ വരുമ്പോഴത്തേക്ക് പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. നമ്മളൊരു ഒരു സെൻറ്ററിൽ സ്ഥിരം ചെയ്യുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു, അവരൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്യാമ്പിലോട്ട് പോകണം. ക്യാമ്പിലോട്ട് പോകുമ്പോൾ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. ഇവരും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ഇത് ടെക്നാലിറ്റി കിട്ടുള്ളൂ,
1: നമ്മുടെ
0: സ്റ്റാൻഡിങ് എന്താണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് നമ്മൾ ചെയ്ത് മുന്നിലോട്ട് വരിക.
1: ആദ്യത്തെ നാഷണൽസ് എവിടെയായിരുന്നു?
0: ആദ്യത്തെ നാഷണൽസ് പഞ്ചാബിലായിരുന്നു സാറേ, പട്യാല. ഞങ്ങൾ ആ ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഫസ്റ്റ് വർഷം പോയി, ഞങ്ങൾക്ക് അത് ആദ്യമായിട്ട് പോയി ഒന്നും അന്ന് കിട്ടിയില്ല. അന്ന് വന്നിട്ട് ഞങ്ങൾ ബെസ്റ്റ് 16-ാമത്തെ പുറത്തായി. അതിന് അടുത്ത വർഷം വന്നിട്ട് ബെസ്റ്റ് 7-ൽ വന്നു. അത് അന്നാണ് ഞങ്ങൾ സാറേ ആന്ധ്ര നാഷണൽ മീറ്റ് കളിച്ചത്. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. കഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങളൊരു ബെസ്റ്റ് 8-നുള്ളിൽ എത്തണമെന്ന് ആർമിക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ തീർന്നു. പിന്നെ വേറെ നോക്കാനല്ലോ, ഓൺ സൈഡ് അടിയായിരിക്കും. ഏറെ എന്നാലും ഒരു 15 പോയിന്റ് ആണെങ്കിൽ ഒരു 8-6 or 8 പോയിന്റ് എടുക്കാൻ
1: പറ്റത്തുള്ളൂ. സ്ട്രോങ്
0: സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവർ 3 നേരം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവർക്ക് അവരെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, ഓൾറെഡി ജോലിയുണ്ട്. അവരെ വർക്ക് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, പ്രാക്ടീസ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, അതാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. അപ്പം നമ്മുടെ ജോലിയും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി പോരുന്നതാണ്.
1: അപ്പോൾ ആദ്യമായിട്ടൊരു നാഷണൽസ് ഒക്കെ പോയപ്പം സംസ്ഥാനത്തിന് പുറത്തു പോയി കളിച്ചപ്പം ആ പ്ലെയേഴ്സിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുമാരെക്കാട്ടിലും കുറവല്ല, അങ്ങനൊരു മനസ്സിലൊരു ധൈര്യം വന്നോ അതോ ഒരു കോൺഫിഡൻസിന് കുറവുണ്ടായിരുന്നു?
0: ഇതിങ്ങനെയല്ല, കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നാഷണൽസിൽ മെഡൽ അടിക്കാൻ പറ്റുള്ളൂ, നാഷണൽസിൽ ഒരു പൊസിഷൻ വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് വർക്കൗട്ട് വീണ്ടും നമ്മൾ ചേഞ്ച് ആയി തുടങ്ങിയത്. കാരണം നമ്മൾ സ്റ്റേറ്റ് ജില്ല ജില്ല കളിക്കുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ് പങ്കെടുക്കണം, സ്റ്റേറ്റ് മെഡൽ. അപ്പോൾ സ്റ്റേറ്റ് മെഡൽ അടിച്ചാൽ മാത്രമേ നാഷണൽസ് പോകും. നാഷണൽസ് പോകുമ്പോഴത്തേക്ക് നാഷണൽസ് ഇത്രയും ടീമിൻ്റെ കൂടെ ബോട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഇത്ര ചിലപ്പം പഞ്ചാബിലാണ് ഒരു 4 ദിവസം യാത്ര ചെയ്ത് അവിടെ പോയി, കാരണം ഇങ്ങനെ അങ്ങനെ പോയി മുന്നോട്ട് പോയത്. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് മുന്നോട്ടായി. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അതിനെ ഒരു എന്താ പറഞ്ഞാൽ അവർ അതിനെ ഒരു ഈവൻ്റ് അവർ സെലക്ട് ചെയ്താൽ അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അതിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആവശ്യം, ഇത് എവിടെ പോയാലും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള നോളജ് ഇപ്പോൾ ഉണ്ട്.
1: ഈ ഫെൻസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അപ്പറേറ്റസ് ഒക്കെ എല്ലാ സ്ഥലത്തും ലഭ്യമാണോ? അത്
0: സാർ അപ്പറേറ്റസ് ലഭ്യമാണ്.
1: നിങ്ങൾ കളിക്കാൻ നേരം എങ്ങനെയായിരുന്നു?
0: ഞങ്ങൾ മാനുവലി ചെയ്തുകൊണ്ട് തന്നെ, മാനുവലി ചെയ്ത് നാഷണൽസ് പോകുമ്പോഴത്തേക്കാണ് ഇലക്ട്രിക്കൽ ചെയ്യുന്നത്. അതിപ്പോൾ മാറി ജില്ലാ ചാമ്പ്യൻഷിപ്പ് പോയിട്ട് ഇലക്ട്രിക്കൽ വന്നു തുടങ്ങി. കാരണം അതുവരെ ഏകദേശം ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത് മാറി തുടങ്ങി.
1: അപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ നമ്മുടെ സംസ്ഥാനത്ത്? എല്ലാ സ്ഥലത്തും ഈ അപ്പറേറ്റസ് ഒക്കെ ഉണ്ടോ, ഇലക്ട്രിക്കലൊക്കെ എല്ലാം ഉണ്ടോ? ഇത്
0: അപ്പറസ് സ്പോർട്സ് കൗൺസിലിൽ ഉണ്ട്, സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലിൽ എല്ലാത്തിനും ഉണ്ട്, സായിക്കുണ്ട്. അപ്പം ഒരു ജില്ലാ അസോസിയേഷൻ ഇത് വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പറസ് മാത്രം 140,000 രൂപയാവും. അതിൻ്റെ പിസ്റ്റൂടെ വേണമെന്നുണ്ടെങ്കിൽ 2-60 പോകും, 2-60, 2-70. അത് ഓരോ കമ്പനിക്ക് എമൗണ്ട് വ്യത്യാസം വരും. അതിൽ അപ്ഡേഷൻ വരും, പുതിയ അപ്ഡേഷൻ വന്ന അപ്പാറ്റസ് ആണെങ്കിൽ വീണ്ടും ഒരു 50,000-40,000 വ്യത്യാസം വരും. മറ്റേതാണെങ്കിൽ ഒരു 1-1.5. ഇത് വാങ്ങിച്ചാലേ പറ്റും, എല്ലാ അസോസിയേഷനും വാങ്ങിക്കാൻ പറ്റത്തില്ല, ജില്ലാ അസോസിയേഷനും പറ്റത്തില്ല.
1: പക്ഷേ ഇപ്പം സായിയുടെ കയ്യിലും അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ കയ്യിലും ഉണ്ട്, അപ്പോൾ അവിടെ ട്രെയിനിങ്
0: ഹോസ്റ്റലുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാ കുട്ടികൾക്കും ഇലക്ട്രിക്കലാണ് ചെയ്യുന്നത്. സായി ആയാലും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലിലുള്ളതായാലും എല്ലാവർക്കും അതിൻ്റെ സജ്ജീകരണങ്ങളുണ്ട്. അവർക്ക് ഇത് വെച്ച് തന്നെ ഇപ്പം നമ്മളൊരു മാനുവൽ ബോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഈവൻ്റ് ബേസിൽ വെയിറ്റ് ഉണ്ട്. അതായത് എപ്പോൾ എന്നൊരു ഈവൻറ്റിൽ 750 ഗ്രാം പ്രഷർ വരണം, നമ്മുടെ ബോഡിയിൽ 750 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ഇപ്പം ഞാൻ സാറിനെ ഹിറ്റ് ചെയ്തു, സാറിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൈക്ക് ഹിറ്റ് കൊണ്ടു, സാറിനും ഫീൽ ചെയ്യാൻ പറ്റും കൊണ്ടു. പക്ഷെ അത് ലാമ്പ് വരണമെന്നാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കറക്റ്റായാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ലാമ്പ് വരണമെങ്കിൽ അപ്പാരസ് വേണം,
1: അപ്പോഴേ പോയിന്റ്
0: അപ്പോഴേ പോയിന്റ് വരും. അല്ല മാനുവൽ ചെയ്യുമ്പോൾ ഇപ്പം നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ജൂറി വേറെയാണ്, ആ ഹിറ്റ് കൊണ്ടു. അപ്പോൾ ഞാൻ സാർ കൊണ്ടില്ല, അവിടെ കാട് വരും, അപ്പോൾ അടുത്ത ആൾ ചോദിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ റൊട്ടീനിങ്. അത് ചേഞ്ച് ആയി വന്നത് ഒരു 15 വർഷം കൊണ്ട് ഇങ്ങോട്ട് മാറി. ഇപ്പോഴും നിൽക്കുന്ന ഒരു ജൂറി നിന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം.

0: പറയാൻ പറ്റും. ഹിറ്റ് കൊണ്ടാൽ കൊണ്ടു, അതിന് ബ്ലേഡ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ബ്ലേഡിൽ ചെക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉണ്ട്, ഈ വെയിറ്റ് കറക്റ്റാണോ, ടിപ്പിൻ്റെ പ്രഷർ കറക്റ്റാണോ, സ്പ്രിംഗ് ഇതെല്ലാം ചെക്ക് ചെയ്തേ നടക്കത്തുള്ളൂ.
1: ഇപ്പൊ ഈ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഗെയിമാണ്, എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയത്തില്ല.
0: അറിയത്തില്ല
1: ഇതിന് ഇവന്റ്സ് ഒക്കെ ഇതൊക്കെയാണ്
0: സാർ. അതിൽ മൂന്ന് ഇവന്റ് ഉണ്ട്. മൂന്ന് ഇവന്റ് എന്നാല് സേബർ, ഫോയിൽ, എപ്പെ. ഇതെന്നാ നമ്മുടെ സ്ലീവ് കട്ട് ബനിയൻ ഇല്ലേ, ആ ഒരു, അതായത് കയ്യില്ലാത്തൊരു ബനിയൻ ഇല്ല, കറക്റ്റ് ഇടുപ്പിന് മുകളിലോട്ട് ഈ ബനിയൻ മാത്രമാണ് ഫോയിൽ എന്ന ഇവന്റ്. അതിന് 500 ഗ്രാം പ്രഷർ വേണം, എന്നാലേ എല്ലാം പോരത്തുള്ളൂ.
1: ആ സ്പേസിൽ നമ്മൾ
0: ആ ടാർഗറ്റ്, ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില്ലാത്തൊരു സിലിവസ് ബനിയനിൽ ആ ഒരു ടാർഗറ്റാണ്. അതിൽ മാസ്ക് വരത്തില്ല, ഈ കരുത്തിന് മേളിലോട്ട് വരത്തില്ല, ഇത് മാത്രമേ. അതിന് ഫോയിൽ 500 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ എല്ലാം പോരത്തുള്ളൂ. അതിന് അടുത്ത ഇവന്റ് എപ്പെ, ഫുൾ ബോഡിയാണ്, 750 ഗ്രാം പ്രഷർ വരണം.
1: ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ
0: ഫുൾ ബോഡി, ഫുൾ ഹെഡ് തൊട്ട് ലെഗ് വരെ, ബോഡി പാർട്സിൽ എവിടെ കൊണ്ടാലും ലാമ്പ് വരും.
1: ഓക്കെ,
0: ഇനി അടുത്തൊരു ഇവന്റ് ഉണ്ട്, സേബർ എന്നാണ് ഇവന്റ്. ഇവന്റെ ടച്ചിങ് ആണ്, അതായത് ബോഡിയിൽ ഇടുപ്പിന് മേളിലോട്ട് ഫുൾ ബോഡി, അപ്പർ ബോഡി മേളിൽ മൊത്തം അതിൽ ടച്ച് ചെയ്താൽ ലാമ്പ് വരും.
1: പ്രഷറിന്റെ ആവശ്യമില്ല,
0: ഇല്ല ടച്ചിങ് ലാമ്പ് വരും. പക്ഷെ ഇതിലുണ്ട്, ഇതിൽ ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നേന്നുള്ളൂ. സ്പെസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇപ്പൊ ഞാൻ സാറിന് ഹിറ്റ് ചെയ്യുന്നു, സാറ് തടുത്തിട്ട് തിരിച്ചടിച്ചാല് സാറിന് പറഞ്ഞു വരാത്ത റിപ്പസ് എന്ന് പറയും. ഇതിങ്ങനെ കുറെ റൂൾസ് ഉണ്ട്. നമ്മളത് പറയുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വരുന്ന കുട്ടിയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇന്ന ഇവന്റ് എന്ന് പറഞ്ഞാൽ അവർ നേരെ യൂട്യൂബിൽ കയറുന്നു, സെർച്ച് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് അവർ ഈ വീഡിയോസ് കണ്ടിന്യൂസ് കാണും. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ കോമ്പറ്റീഷന് ബൗട്ട് കാണാൻ പറ്റും അവർക്ക്. കണ്ടിട്ട് അവർ മനസ്സിലാക്കും ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ആ പാകത്തേക്ക് സ്ലോ മോഷൻ വരും, അതിലും അവർക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ പോയിന്റ് കിട്ടാത്തത്. അത് വ്യക്തമായി പണ്ടത്തെ കാലത്ത് അതില്ല.
1: ശരി തന്നെ,
0: പണ്ട് നമ്മൾ കോമ്പറ്റീഷൻ, ഓരോ കോമ്പറ്റീഷൻ കണ്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കും, ഈ ബാക്കിയുള്ള കോമ്പറ്റീഷൻ തീരുന്നവരെ നമ്മൾ ഇരിക്കും. എന്തിനായിരിക്കുന്ന വെച്ചാൽ എന്തെങ്കിലും അവർ പുതിയ ടെക്നിക്കൽ ആഡ് ചെയ്യുന്നുണ്ടോ, ഈ ബൗട്ട് എങ്ങനെ ചെയ്യുന്നു, എത്ര പോയിന്റ് എടുത്തു, എത്ര പോയിന്റ് അവിടെ കൊടുത്തു, ഇതെല്ലാം നോക്കി നമ്മൾ ഫുള്ള് കണ്ടിട്ടാ വരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ കുട്ടികൾ വരുന്നു കോമ്പറ്റീഷൻ സമയത്ത് വരുന്നു, ബൗട്ട് ചെയ്യുന്നു, തിരിച്ചവർ ആ എൻ്റെ ബൗട്ട് കഴിഞ്ഞു നോക്കേണ്ട, പിന്നെ അവർ കാണും ഫൈനലേ കാണും, സെമി ഫൈനലേ കാണത്തുള്ളൂ. കാരണം ബാക്കി എല്ലാവർക്കും അറിയാം, അവർക്ക് എന്തെങ്കിലും ഉണ്ടോ മൊബൈൽ എടുക്കുമോ നോക്കുമോ, ഇംഗ്ലണ്ട് റിസൾട്ട് വരെ ഓൺലൈൻ ആക്കി കഴിഞ്ഞു.
1: ഇതിൽ ഇൻഡിവിജ്വലും ടീം ഇവന്റും രണ്ടും ഉണ്ട്.
0: ഇൻഡിവിജ്വലും ഉണ്ട്, ടീം ഇവന്റും ഉണ്ട് സാർ. ഇൻഡിവിജ്വല് മുൻകാലങ്ങളെ രണ്ടു പേർക്കേ പറ്റത്തുള്ളൂ, ഇപ്പൊ 4 പേർക്ക് ഇൻഡിവിജ്വൽ കളിക്കാം. ഒരു ജില്ലയിൽ സ്റ്റേറ്റ് പോകുമ്പോഴും 4 പേർ, ഈ 4 പേര് തന്നെയാണ് ടീം കളിക്കുന്നത്.
1: 4 പേരുടെ പെർഫോമൻസിന്റെ
0: അടിസ്ഥാനത്തിൽ 4 പേര് വന്നാലും ബെസ്റ്റ് 3 പ്ലെയർ ടീം കളിക്കും, ഒരാളെ റിസർവ്. ഇതാണ് പോകുന്നത്.
1: ഓക്കെ, ഫെൻസിംഗ് അസോസിയേഷൻ, കേരള ഫെൻസിംഗ് അസോസിയേഷൻ, ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കോച്ചസ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ?
0: കൗൺസിലിന്റെ കോച്ചസ് ഉണ്ട്, ഞങ്ങളുടെ അസോസിയേഷന് കോച്ചായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട്. പക്ഷേ നമ്മുടെ നിന്നുള്ള പ്ലേയർ, സീനിയർ പ്ലേയേഴ്സാണ്. NIC ഡിപ്ലോമ കഴിഞ്ഞിട്ട് സായിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സ്പോർട്സ് കൗൺസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സർക്കാർ ജോബിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്.
1: അപ്പോൾ നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ഈ ഫെൻസിംഗിന്റെ ഒരു നിലവാരം എങ്ങനെയാണ് ഇപ്പോൾ?
0: നിലവാരം സാറേ മുന്നത്തെക്കാട്ടിലും ഇപ്പം ഒത്തിരി ഒത്തിരി ഉണ്ട്. ഒത്തിരി ക്ലബുകൾ വരുന്നുണ്ട്, അക്കാഡമികൾ വരുന്നുണ്ട്. ഇപ്പം ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തന്നെ ഞങ്ങൾക്ക് ഒരു ഒരു കാറ്റഗറി നടത്താനായിട്ട് ഒരു ദിവസം മതിയാവത്തില്ല.
1: അത്രയും
0: അക്കാഡമിയുടെ കുട്ടികളുണ്ട്, ക്ലബിന്റെ കുട്ടികളുണ്ട്, നമ്മുടെ ഹോസ്റ്റലിന്റെ കുട്ടികളുണ്ട്.
1: ഒരു നാഷണൽ ലെവലിലൊക്കെ നമ്മുടെ ഒരു സ്റ്റാൻഡിങ് എങ്ങനെയാണ് കേരളത്തിൽ?
0: മുന്നത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ കോമ്പറ്റീഷൻ ഇപ്പം പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ക്യാമ്പ് ഒരു മാസമെങ്കിലും വയ്ക്കണം. ക്യാമ്പ് ഒരു മാസം വെച്ചിട്ട് വെച്ചതെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവരെ ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കുള്ളൂ. പിന്നെ ക്യാമ്പ് സെലക്ഷൻ വെക്കണം, ക്യാമ്പ് സെലക്ഷൻ വെച്ചിട്ടാണ് ആളിനെ കൊണ്ടുവന്നത്.
1: അപ്പോൾ പിള്ളേർക്ക് എങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന്?
0: ഇപ്പോഴത്തെ എല്ലാ സെന്ററിലും ഒത്തിരി കുട്ടികൾ ഹോസ്റ്റൽ സെലക്ഷൻ വെക്കുന്നുണ്ട്. ഹോസ്റ്റൽ സെലക്ഷൻ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്, ഇവർ ഹോസ്റ്റലിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇതിലെ ഒരു ഓരോ ഇപ്പോൾ സ്പോർട്സിലും മെയിനായിട്ട് നോക്കുന്നത് ഒരു കുട്ടി വന്നു, ആ കുട്ടി ചെയ്ത് നോക്കിയിട്ട് ഇമ്പ്രൂവ് ആവുന്നില്ലാന്നുണ്ടെങ്കിൽ പാരൻ്റ് തന്നെ, പാരൻ്റ് ഒരു കാൽക്കുലേഷനിലാണ് ഒരു കുട്ടിയെ കൊണ്ടാക്കുന്നത്, കൊണ്ടാക്കി കുട്ടി ചെയ്യുന്നു, ആ കുട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരടുത്ത് ഓപ്ഷൻ നോക്കുകയാണ്, അടുത്ത ഇവന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മുന്നേ അങ്ങനെയല്ല, മുന്നേ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ആ എൻ്റെ മോൻ ഇത് ഇന്ന ചെയ്യുന്നു, അതിൽ നിന്ന് ചിലവർ രക്ഷപ്പെട്ടു പോകുന്നു, ചിലവർ ബാക്കിലോട്ട് പോകുന്നു. ഇപ്പോൾ അവരെങ്കിലും പാരൻ്റ് ഒരു ഇവൻറ്റിൽ ഒരാളെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് സ്പോർട്സിലുണ്ടാക്കുമ്പോൾ അവരെല്ലാം പാരൻ്റ് ചിന്തിക്കും, എൻ്റെ മോൻ ഇന്ന ഗെയിമിൽ പോയാൽ ഏതുവരെ പോവാം, മെഡല് വരുമോ, ഗ്രേസ് മാർക്ക് കിട്ടുമോ, ജോബ് കിട്ടുമോ, ഇതെല്ലാം ചിന്തിച്ചാൽ പോണേ.
1: എല്ലാ ഒരു കാൽക്കുലേഷൻ,
0: എല്ലാ പാരന്റിന് കാൽക്കുലേഷൻ ഉണ്ടാവും.
1: ഇപ്പം ഫെൻസിംഗിന്റെ ഒരു ഭാവി എന്തുവാ നിങ്ങൾ കാണുന്നത്? അപ്പൊ നമുക്കൊരു നല്ല ഭാവി നമുക്കൊരു മുന്നിൽ കാണാൻ പറ്റും, പക്ഷെ ഒരു പ്രാക്ടീസും ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമുക്ക്
0: എക്യുപ്മെന്റ്സിന് വില കൂടുതലാണ്. ഇപ്പൊ ബ്ലേഡ് വാങ്ങിക്കുന്ന വെച്ചാൽ മുന്നേ എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ചെയ്യാനായിട്ട് നോർമൽ ബ്ലേഡ് മതി. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷന് പോകണമെങ്കിൽ FIയുടെ ബ്ലേഡ് വേണം. FIയുടെ ബ്ലേഡ് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ് ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ട ബ്ലേഡ്. ഇത് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല, ഒന്നതാണ്. പിന്നെ ഹോസ്റ്റലുകളിൽ ഇഷ്യൂ ചെയ്യണമുണ്ട്. ഈ ചെയ്യുന്ന കുട്ടികൾ അത് വെച്ച് അഡ്ജസ്റ്റ്, ഈ രണ്ട് ബ്ലേഡ് മിനിമം ഒരു കോമ്പറ്റീഷൻ ഒരു 3 ബ്ലേഡെങ്കിലും ഉണ്ടാവണം. ഒരെണ്ണം ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അടുത്തൊരു ബ്ലേഡ് സ്റ്റാൻഡ് ബൈ വേണം. ഇതില്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല.
1: ഇങ്ങനത്തെ ചെറിയൊരു എന്താ പറയുന്നത് അപ്പറേറ്റസ്,
0: ഇക്വിപ്മെന്റ്സ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിപ്പോൾ മുന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: തെന്നിന്ത്യയുടെ വാനമ്പാടി പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പകലിൻ്റെ ചൂടിൽ അലിഞ്ഞു തീരുമെന്നറിഞ്ഞിട്ടും രാവിൻ്റെ ശാന്തതയിൽ ഭൂമിയെ പ്രണയിക്കാൻ ഇറങ്ങി വരുന്ന പ്രകൃതിയുടെ കണ്ണീർ കണങ്ങൾ, മഞ്ഞുതുള്ളികൾ. ഇന്നത്തെ ഗാനങ്ങൾ മഞ്ഞിനെക്കുറിച്ചുള്ളതായാലോ? ആദ്യ ഗാനം ഉത്തരം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ ആലപിച്ചത്. ഗാനരചന ONV, സംഗീതം വിദ്യാധരൻ.

കാറ്റിൻ്റെ കൈകളിൽ നൃത്തം ചെയ്ത് മലനിരകളെ മൂടിയൊഴുകുന്ന മഞ്ഞിൻ കണങ്ങൽ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ കാവ്യമാണ്. മഴ എന്ന ചിത്രത്തിൽ കെ ജയകുമാറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച ആ മനോഹര ഗാനം.

മഞ്ഞ് വെറുമൊരു തണുപ്പല്ല, അത് മനസ്സിന് ശാന്തത നൽകുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ എം ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

മലനിരകളെ പുണർന്നുകിടക്കുന്ന മഞ്ഞുപാളികൾ കാണുമ്പോൾ പ്രകൃതി പോലും ഒന്ന് മയങ്ങുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പിക്കറ്റ് 43 എന്ന ചിത്രത്തിൽ ഹരിചരൺ പാടിയ ഗാനമാണ് അടുത്തത്. രചന രാജീവ് നായർ, സംഗീതം രതീഷ് വേങ്ങ.

പ്രകൃതി നമുക്കായി ഒരുക്കുന്ന ഒരു വെളുത്ത വസന്തമാണ് മഞ്ഞുകാലം. നജീം അർഷാദും മൃദുല വരരും മിലി എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ചത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

ഓരോ മഞ്ഞുതുള്ളിയും പുലർകാലത്തോട് പറയുന്നത് ഒന്നു മാത്രം, ജീവിതം ചെറുതാണ്, എന്നാൽ ഉള്ളതുവരെ മനോഹരമായി ജീവിക്കുക. ഒരു വലിയ സന്ദേശം നമുക്ക് തരുന്ന മഞ്ഞുപാട്ടുകളിലെ അവസാന ഗാനമിതാ. പുറപ്പാട് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ ആലപിച്ചത്. ഗാനരചന ONV, സംഗീതം ഔസേപ്പച്ചൻ.

ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ.

0: ആർ മാധുരി ദേവി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം ഡൽഹി റിലേ.
1: ആകാശവാണി ഹൈ നമസ്കാര. സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രമം മേ ആപ്കാ സ്വാഗത് ഹൈ. ആജ് കെ കാര്യക്രമം മേ പ്രസ്തുത ഹൈ ഡോക്ടർ രാമവർപ്പു മാധുരി ദേവി കാ കർണാടക ശൈലി മേ വീണാവാദൻ.
2: ദിസ് ഇസ് ആകാശവാണി. ഗുഡ് ഈവനിംഗ് ലിസണേഴ്സ്, വെൽക്കം ടു ദ നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്. ടുനൈറ്റ് വി പ്രസന്റ് എ വീണ റിസൈറ്റൽ ഇൻ കർണാടക സ്റ്റൈൽ by Dr. Ramavarapu Madhuri Devi.
1: Dr. Ramavarapu Sharath Babu aur Srimati Vijayalakshmi ki beti Dr. R. Madhuri Devi ne veena vadan ki shiksha apni mata ji veena guru Srimati Ramavarapu Vijayalakshmi ke paas prapt ki. Aapne sangeet ki barikiyan suprasiddh veena vidwan Dr. E. Mani Shankar Shastri se sikhi. Manodharma ka palan karte hue veena par layabaddh tarike se ras aur bhav ka pradarshan ഡോക്ടർ രാമവർപ്പു മാധുരി ദേവിക്ക് വിശിഷ്ടത രഹി ഹൈ. വീണാവാദൻ മേ ആകാശവാണി ദ്വാരാ എ ഗ്രേഡ് പ്രാപ്ത് ഡോക്ടർ ആർ മാധുരി ദേവി നെ കൈ ഭാരതീയ ഓർ അന്താരാഷ്ട്രീയ മഞ്ചോ പർ അപ്നി കലാ കാ പ്രദർശൻ കിയാ ഹൈ. ആപ്കോ വിഭിന്ന പുരസ്കാരോ സേ സമ്മാനിത് ഭി കിയാ ജാ ചുകാ ഹൈ.
2: ബോൺ ടു ഡോക്ടർ രാമവർപ്പു ശരത് ബാബു ആൻഡ് ലേറ്റ് ശ്രീമതി രാമവർപ്പു വിജയലക്ഷ്മി, ഡോക്ടർ മാധുരി ദേവി ഇസ് ആൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ഓഫ് ആകാശവാണി. She began her training in Veena at an early age under the guidance of her mother, a well-known Veena guru, and even gave her first presentation at the age of 8. She later honed her skills under the tutelage of the renowned Veena artist, late Dr. Imani Shankar Shastri. Dr. Madhuri Devi has earned her PhD degree for her thesis on the rasa elements in Telugu musical compositions of the prominent composers since Annamacharya up to 19th century. As an artist, she has performed extensively in respected platforms all over the globe and is the recipient of a number of awards, titles and felicitations. Her music has been appreciated for expounding the rasa and bhava aspects of melody, manodharma and her command over laya. She also has a number of compositions to her credit.
1: आज के कार्यक्रम में डॉक्टर रामवरपु माधुरी देवी की संगत कर रहे हैं मृदंगम पर श्री महादासु येडकोंडलु और घटम पर श्री मावडूरु सूर्यप्रसाद.
2: इन टुनाइट्स कॉन्सर्ट डॉक्टर रामवरपु माधुरी देवी इज अकंपनीड बाय श्री महादासु येडकोंडलु ऑन द मृदंगम एंड श्री मावडूरु सूर्यप्रसाद ऑन द घटम.
1: डॉक्टर आर माधुरी देवी, आज के कार्यक्रम का आरंभ नाटराग में मुत्तैया भागवतार की रचना शक्ति गणपतिम से कर रही हैं, जो कि रूपक ताल में निबद्ध है.
2: डॉक्टर रामवरपु माधुरी देवी बिगिन्स हर कॉन्सर्ट विथ शक्ति गणपतिम, अ कॉम्पोजिशन ऑफ मुत्तैया भागवतार इन नाटरागम रूपक तालम.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 38 സെക്കൻഡ്. ചലച്ചിത്ര ഗാനം കേൾക്കാം. ഭൂമിഗീതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനശില്പികൾ ഔസേപ്പച്ചൻ, പി ഭാസ്കരൻ.